0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

வானம் போலே வானம் போலே வானம்.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ ഇതാ വേക്കപ്പ് കോൾ വിത്ത് ജയ. ഇവിടെ നമുക്ക് ആരംഭിക്കാം. നല്ലൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം അല്ലേ? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പലർക്കും സംശയമാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാഗ്രഹമുണ്ട്, പക്ഷേ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ചിലർ വിചാരിക്കും ധനം സമ്പാദിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി, അതിനായിട്ട് പ്രാർത്ഥിക്കാം അല്ലെ. എന്നാ ശരി, ധനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ചിലർ വിചാരിക്കുന്നു അറിവാണ് ശക്തി, ജ്ഞാനം, വിസ്ഡം, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുന്നു. ചിലർ വിചാരിക്കും എന്താണ് ഏറ്റവും നല്ലത്, സ്വഭാവ ഗുണമാണ്, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ വിദ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പല കാരണങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് മൈൻഡാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്ത് എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ ബി ഓൾസോ ഡബിൾ അല്ലെ. എല്ലാവർക്കും നല്ലത് ആഗ്രഹിക്കുന്ന ആ മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കും, ഏറ്റവും ക്ലീൻ മൈൻഡ് ആയിരിക്കും. അവിടെ നമുക്ക് വേറെ അല്ലലില്ല, കൺഫ്യൂഷൻസ് വരേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി മാത്രമല്ല, നോട്ട് ഫോർ ഹ്യൂമൻ ബീയിങ്സ്, നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടി, സസ്യങ്ങൾക്ക് വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഫലസമൃദ്ധമായ കൃഷിക്ക് വേണ്ടി, ഏതിനു വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ വളരെ വളരെ വളരെ ഉദാത്തമായ ഒരു കാര്യമാണ്. ബിക്കോസ് ഐ ബിലീവ് ബ്ലെസ്സിങ്സ് എന്നത്, ബ്ലെസ്സിങ്സ് നെവർ ഗോ റോങ് ടു റോങ് അഡ്രസ്. ദാറ്റ്സ് മെന്റ് ഫോർ യു വാസ് ഓൾവേസ് മെന്റ് ഫോർ യു. സോ സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് വാട്ട്സ് നോട്ട് യുവേഴ്സ്. നമുക്കല്ലാത്തതിനെ പറ്റി ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ബിക്കോസ് വാട്ട്സ് യുവേഴ്സ് വിൽ നോട്ട് മിസ് യു, ഇറ്റ് വിൽ ഓൾവേസ് ഫൈൻഡ് യുവർ വേ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുക. ഏതാണ് മൂന്ന് കാര്യങ്ങൾ? ഭക്ഷണം, ഭാഷണം, ഭൂഷണം. പറയാൻ നല്ല പ്രാസം ഒപ്പിച്ച് റൈമിംഗ് വേർഡ്സ് ആയിട്ട് തോന്നും അല്ലേ? പക്ഷെ അതിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമാണ്. ഏതാണ് നമ്മൾ ഡെയിലി നിത്യജീവിതത്തിൽ നമ്മുടെ റുട്ടീനിൽ കൊണ്ടുവരാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഈ ത്രീ ഭാസ്. ഭാ എന്ന ഭരണിയുടെ ഭാ. ഭക്ഷണം, ഭാഷണം, ഭൂഷണം. എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആയിത്തീർന്നത്. നമ്മളിലെ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. യു ആർ വാട്ട് യു ഈറ്റ്. അതുകൊണ്ട് ഭക്ഷണം ശ്രദ്ധയോടെ കഴിക്കുക. വലിച്ചു വാരി കണ്ടതും കടിയതുമെല്ലാം കഴിച്ച് വയറപ്സെറ്റാക്കി ആരോഗ്യം നശിപ്പിക്കുന്നതിനും എത്രയോ ഭേദമാണ് വേണ്ടത് മാത്രം കഴിക്കുക എന്നുള്ളത്. സോ ഓൾവേസ് തിങ്ക് ബിഫോർ വാട്ട് യു ഈറ്റ്. അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിഞ്ഞാൽ ഭാഷണം. എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കണം, എത്രത്തോളം സംസാരിക്കണം, ഇതിനെല്ലാം ഉപരിയാണ് ഇത് സംസാരിക്കേണ്ടതാണോ, ഇതിവിടെ ഞാൻ പ്രസന്റ് ചെയ്യേണ്ടതാണോ. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ആ ഒരു അറിവ് നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ ഭാഷണം അത് വളരെ ശ്രദ്ധാപൂർവമായിക്കോട്ടെ. ഇനി എന്താ വരുന്നത്? ഭൂഷണം. ഭൂഷണം എന്താ? ആടയാഭരണങ്ങൾ, നമ്മുടെ ആക്സസറീസ്, നമ്മുടെ വേഷഭൂഷാദികൾ, ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് ഭൂഷണം. അത് ഏത് സ്ഥലത്ത് എങ്ങനെ എവിടെ എപ്പോൾ ഏത് വേഷത്തിൽ പോകണം എന്നുള്ളത് പോലും നമ്മൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതചര്യയിൽ കൊണ്ടുവരേണ്ട മൂന്ന് കാര്യങ്ങളായതുകൊണ്ട് തന്നെ. എന്തുകൊണ്ടതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ പറയും കൺട്രോൾ യുവർ 7 M's. ഈ 7 M ഏതൊക്കെയാണെന്നോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം, ഭാഷണം, അതൊക്കെ അതിൽ വരും. നമ്മുടെ മീൽ വരും, മൗത്ത് വരും, മൈൻഡ് വരും, അതുപോലെ നമ്മുടെ മൂഡ് സ്വിങ്സ് വരാം, മാനേഴ്സ് വരാം, മണി വരാം. പക്ഷേ നൗ ദ ന്യൂ ജനറേഷൻ, ദേ ഹാവ് ആഡഡ് വൺ മോർ. എന്താണെന്ന് അറിയാമോ? വിച്ച് ഇസ് ദാറ്റ് എം? മൊബൈൽ ഫോൺസ്. കൺട്രോൾ ദാറ്റ്. അത് നമ്മുടെ ഏറ്റവും നല്ല ഉദാത്തമായ സമയം അപഹരിച്ചു കൊണ്ടുപോകുന്നു. നമ്മുടെ കുട്ടികളിലെ സമയം അപഹരിച്ചു കൊണ്ടുപോകുന്നു, നാം അറിയുന്നില്ല. മുകളിലൊരു നീലാകാശമുണ്ട്, ചുറ്റും പ്രകൃതിയുണ്ട്, പിന്നെ കടലുണ്ട്, കാറ്റുണ്ട്, ഇതൊന്നും നമ്മുടെ കുട്ടികൾ അറിയാതെ പോകരുത്. മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് ഇങ്ങനെ കുനിഞ്ഞുകൂടിയിരിക്കുന്ന ആ കുട്ടികളെ വെളിയിലേക്ക് കൊണ്ടുവരിക, പ്രകൃതിയിലേക്ക് കൊണ്ടുവരിക, ദ എൻവയൺമെന്റ് അറൌണ്ട് ദം, അതൊന്ന് കാണിച്ചു കൊടുക്കൂ. അതുകൊണ്ടാണ് ആ 7 M's ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് മൊബൈൽ ഫോൺ.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ചില മോട്ടിവേഷണൽ വീഡിയോസ് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ തമ്മിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം. കാരണം നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. ആരെങ്കിലും ഒരാളെ കംപ്ലീറ്റ് പെർഫെക്റ്റ്, ടോപ്പ് ടു ബോട്ടം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇൻക്ലൂഡിംഗ് യു, ഇൻക്ലൂഡിംഗ് മീ, നോ വൺ ഈസ് പെർഫെക്റ്റ്. എല്ലാവരിലും ഉണ്ടാകാം ഉയർച്ച താഴ്ചകൾ, അതുപോലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ, അപ്പോൾ ഈ പെർഫെക്ഷൻ ഈ തേടി പോകുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത്. വാട്ട് ട്രൂലി മാറ്റേഴ്സ് ഇസ് ഹാവിംഗ് ദ ഓണസ്റ്റി, ആ ഒരു ആത്മാർത്ഥത, ആ തെറ്റുപറ്റിപ്പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതുപോലെ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു തെറ്റ് ചെയ്തു പോയാൽ അത് അപ്പോളജി പറയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതിന് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ ഇനഫ്. അതിന് പെർഫെക്ഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോലും നമ്മളൊരു പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആൾ എന്നുള്ളൊരു കാറ്റഗറിയിൽ കാണുന്നതുകൊണ്ട് തെറ്റില്ല. നല്ലൊരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടു. ഐ തോട്ട് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: നെൽസൺ മണ്ടേല ഒരിക്കൽ പറഞ്ഞു, എന്നെക്കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്നത് എനിക്കൊരു വിഷയമേ അല്ല, കാരണം ഞാൻ ആരാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. മറ്റാർക്കും മുന്നിലും എന്നെ തന്നെ തെളിയിച്ചു കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും തീർച്ചയായും, പക്ഷേ ആ പ്രശ്നങ്ങളെ ഒരു പുഞ്ചിരിയോടെ നേരിടുക, അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ കല. കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രതികാരം അതൊക്കെ വെറും സമയം കളയലാണ്. എനിക്ക് ആരോടും പ്രതികാരം ചെയ്യാനില്ല, പകരം ഞാൻ അത്തരം ആളുകളെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അതാണ് പതിവ്.
1: ആരാണ് പറഞ്ഞതെന്നറിയില്ല, പക്ഷേ വളരെ കാമ്പുള്ള കഴമ്പുള്ള ഒരു സന്ദേശം, വേക്കപ്പ് കോളിലേക്ക് പറ്റിയ ഒരു സന്ദേശം. രാവിലെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പലപ്പോഴും മനസ്സൊന്ന് ക്ലീൻ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരം മോട്ടിവേഷണൽ വേർഡ്സ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു ഔട്ട്. കാരണം നമുക്കറിയാം, ഉള്ളിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. സോ ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. എപ്പോഴും ഓർക്കേണ്ട, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം ചുമതലയാണ്. യുവർ ഹാപ്പിനെസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: അർജന്റീന നോക്കൌട്ട് റൗണ്ടിലേക്ക്, മെസ്സി ലോക ഫുട്ബോളിന്റെ നിറകയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അപകട വാർത്തയാണ്. രാവിലെ കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി 3 കുട്ടികൾ മരിച്ചു. മണ്ണ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികൾ ടിപ്പറിനടിയിൽ അകപ്പെടുകയായിരുന്നു. 5 പേരെയാണ് പുറത്തെടുത്തത്. പരുക്ക് ഗുരുതരം, 3 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. കൂടുതൽ കുട്ടികൾ മണ്ണിനടിയിൽ പെട്ടുവോയെന്ന് സംശയിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആകെ 8 പേർ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ 3 മരണം കൊല്ലം റൂറൽ SP സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്താണ് വാഹനാപകടമുണ്ടായിരിക്കുന്നത്. 3 കുട്ടികളാണ് രാവിലെ തന്നെ മരിച്ചിരിക്കുന്നത്. പുറത്തെടുത്ത മറ്റ് 2 പേരുടെ നില അതീവ ഗുരുതരം. കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. ബസ് കാത്തു നിന്നവരിലേറെയും കുട്ടികളായിരുന്നു. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടെന്നാണ് സംശയിക്കുന്നത്. സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിൽ ഉയർന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ വിശദീകരണം നൽകും. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലാകും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് അറിയിക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസിലും UDFലും വലിയ രീതിയിലുള്ള അതൃപ്തിയും തർക്കങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപനത്തിൽ സർക്കാർ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പരസ്യ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന രക്ഷാപ്രവർത്തന കേസിൽ ക്രൈംബ്രാഞ്ച് ADGP MR അജിത് കുമാറിനെതിരെ DGP തലത്തിലുള്ള ഉന്നത അന്വേഷണത്തിന് സാധ്യത. കേസ് അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. SIT തലവൻ SP ഷൌക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഇന്ന് വിധിയറിയാം. ഇന്നലെ വിശദമായ വാദം കേട്ട ഹൈക്കോടതി ഇന്ന് വിധി പറയാനായി അപ്പീൽ മാറ്റുകയായിരുന്നു. കേസിൽ സർക്കാരിന്റെയും എതിർഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി വിധി പറയാനായി മാറ്റിയത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നടപടി. എണ്ണം പണമെണ്ണി തിട്ടപ്പെടുത്തുന്ന 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പണമെണ്ണുന്ന മുറിയിലെ CCTV ക്യാമറകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇതിനിടെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിലവിലെ ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് രാംജന്മഭൂമി പ്രക്ഷോഭകാലത്തെ കർസേവകരുടെ സംഘടനയായ ധർമ്മസേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. അയോധ്യയിലെ തട്ടിപ്പ് വിവാദങ്ങൾക്ക് പിന്നാലെ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സമാനമായ സാമ്പത്തിക പരാതികളും ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന ഓസ്ട്രിയയെ തകർത്തത്. മത്സരത്തിന്റെ തുടക്കം അർജന്റീനയ്ക്ക് നാടകീയത നിറഞ്ഞതായിരുന്നു. 8 മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് VAR പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൽറ്റി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കോട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ 17 ഗോൾ തികച്ച മെസ്സി ജർമ്മനി മിറാസ്ലോക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തിയ മെസ്സി ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടി. രണ്ടാം പകുതിയിൽ റാൽഫ് റാഗ്നിക്കിന്റെ കീഴിലിറങ്ങിയ ഓസ്ട്രിയ അർജന്റീനിയൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാസൽ സബിച്ചയുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളും ഉസ്മാൻ ഡെംബലെയുടെ ഒരു ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവേ ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഗ്രൂപ്പായിൽ സെനഗലിനെ 3-2 രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് നോർവേ അടുത്ത റൌണ്ടിലേക്ക് കടന്നത്. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളും മാർക്കസ് പെഡേഴ്സൺ നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. സെനഗലിന് വേണ്ടി ഇസ്മായിൽ സറ ഇരട്ട ഗോളുകൾ നേടി. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലെ ഗ്യാസ് ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേർ ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല അപകടമാണ് ഉണ്ടായതെന്ന് ഖത്തർ ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചു.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
1: Time check.
4: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 7 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് യുഎയിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 65%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ. ചൊവ്വാഴ്ച 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. കഴിഞ്ഞ ദിവസം 9 മണിക്ക് കണ്ട കളിയുടെ ഹാങ് ഓവറിലായിരിക്കും ഇന്നൊരു പക്ഷെ വെച്ച ബെറ്റുകളൊക്കെ തന്നെ മറികടക്കണമെങ്കിൽ ഓഹോ, നമ്മുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞ ദിവസം മെസ്സി അടിക്കില്ല എന്ന് പറഞ്ഞ ഗോളുകൾ അടിച്ച് കാണിച്ചടാ എന്ന് പറയുന്ന ദിവസം കൂടെ ആയിരിക്കും. എന്താണേലും കഴിഞ്ഞ ദിവസത്തെ കളി കാണാത്തവരാരും ഉണ്ടാവില്ല. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. ആ കളി കണ്ട് ആവേശത്തോടെ നിന്ന് മെസ്സി പെനാൾട്ടി വാഴാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കവിതയും പിന്നെ കഥയും മെസ്സിയെ കുറ്റപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഇരുന്ന ആളുകൾക്ക് മുന്നിൽ അതാ മെസ്സി അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കളി, ഒരു ഏറ്റവും മികച്ച ഒരു 8,000 കോടി

0: ഈ വിലയുള്ള ഒരു കാലാണ് ആ ഇടങ്കാല എന്ന് പറഞ്ഞ അത്ര രൂപയ്ക്കാണ് ഇൻഷുർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഷുർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാല് ലയണൽ മെസ്സിയുടേതാണ്. ആ കാലുകൾ വെച്ചിട്ടാണ് അദ്ദേഹം ലോക ഫുട്ബോളിന്റെ നിറകയിലെത്തി ആ ഗോൾ പിറന്നത്. മിറാസ്ലോ ക്ലോസയുടെ ഒപ്പം കഴിഞ്ഞ മത്സരത്തിൽ എത്തി ഈ മത്സരത്തിൽ മെസ്സി ആ പെനാൾട്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ ഇതാ ലോകത്തിന്റെ നിറകയിൽ കയറാൻ പോകുന്ന പറയുമ്പോൾ മെസ്സി ഒന്നും കൂടി നമ്മളെ കളിപ്പിച്ചു ഇല്ല ആയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരുടെ ഹൃദയ താളം നിലച്ചു പോയി, ഗാലറി ശാന്തമായി. അതായത് ഇങ്ങനെ ഒരു സ്റ്റക്കാവില്ല, ഒരു നിമിഷം ഹൃദയം നിലച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ കാവ്യാത്മകമായിട്ട് പറയില്ല. അതുപോലെ എല്ലാവരും അനങ്ങാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല, അടുത്തുള്ള ആൾക്കാരെ നോക്കാൻ പറ്റുന്നില്ല, ഇനി എന്തെന്നറിയാതെ നമ്മൾ
1: നിശ്ചലമാവില്ലോ.
0: അതാണ് പറയുന്നത്, ഏത് വമ്പന്മാരെയും വിറപ്പിക്കുന്ന ഹൈ പ്രസിംഗ് ഫുട്ബോൾ തന്നെയാണ് റാൾഫ് രാഗ്നിക് എന്ന തന്ത്രശാലിയായിട്ടുള്ള ഓസ്ട്രിയൻ പരിശീലകൻ പുറത്തെടുത്തത്. താരങ്ങളെ ഒരുക്കി നിർത്തി അദ്ദേഹം അങ്ങനെ തന്നെ. അവിടെ ലോക ചാമ്പ്യന്മാരെ തറ പറ്റിക്കാമെന്ന് റാൾഫ് കണക്ക് കൂട്ടി. അതിൽ ഒരു പരിധിവരെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷേ അയാളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം നിൽക്കുന്ന ഒരാൾ അർജന്റീനയിൽ ഉണ്ടായിരുന്നു. അയാൾക്ക് അയാളുടേതായ ചില സമവാക്യങ്ങളും റാൾഫ് രാഗ്നിക് എന്നല്ല ലോകത്ത് മറ്റൊരാൾക്കും മനസ്സിലാവാത്ത അയാളുടെ പന്താട്ടത്തിന് മറുപടി കൊടുക്കാനാകാതെ ഓസ്ട്രിയ കുഴങ്ങി. കളിയിലും കണക്കിലും ഒന്നാമതെത്തിയിട്ട് നമ്മുടെ സ്വന്തം മെസ്സി ചരിത്രം എഴുതിയപ്പോൾ അർജന്റീന 32 റൗണ്ട് 32 നോക്കൌട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മത്സരം ആരംഭിച്ചത് മുതൽ പന്ത് കൈവശം വെച്ച് ആധിപത്യം ഉറപ്പിക്കാൻ തന്നെയാണ് അർജന്റീനയും സംഘവും ശ്രമിച്ചത്. മൈതാനത്ത് ആധിപത്യം ഉറപ്പിച്ചാൽ അതുവഴി ഗോളടിക്കാമെന്നും കണക്ക് കൂട്ടി. അങ്ങനെ സ്കലോണി ടീമിന് ഒരുക്കിയത് 4-1-3-2 ഫോർമേഷനിലാണ് അർജന്റീന കളിച്ചത്. മെസ്സിയും ലൗട്ടാറോ മാർട്ടിനസിനെയും മുന്നേറ്റ നിരയിലിറക്കി ഓസ്ട്രിയൻ പൂട്ട് പൊളിക്കാൻ സ്കലോണി തന്ത്രം മെനഞ്ഞു. എന്നാൽ ഓസ്ട്രിയയുടെ മധ്യനിര ശക്തമായിട്ട് അർജന്റീനിയൻ നീക്കങ്ങൾക്ക് ശക്തമിടുന്നത് കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. തോൽക്കാനാണ് പോകുന്നത്, അതോ സമനിലയിൽ ലോക ചാമ്പ്യന്മാരെ പിടിച്ചു കിട്ടാൻ പോകുന്നു. പക്ഷേ ഹൈ പ്രസിംഗ് ഗെയിം തന്നെ രണ്ടാം മത്സരത്തിലും ഓസ്ട്രിയ പുറത്തെടുത്തു. അതോടെ അർജന്റീനയുടെ മുന്നേറ്റങ്ങളുടെ മുനയൊടിഞ്ഞു. മറിച്ച് ഓസ്ട്രിയൻ കൗണ്ടർ അറ്റാക്കുകളെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് അർജന്റീന മാറുന്ന ഒരു കളിയാണ്. മൈതാനത്ത് ഒരു പൊസിഷനിൽ നിലയുറപ്പിക്കാതെ മാറി മാറിയാണ് മെസ്സി കളിക്കുന്നത് കണ്ടത്. മൈതാന മധ്യത്ത് ഇറങ്ങി വന്ന് കളി മെനയുന്ന മെസ്സിയെ നമ്മൾ ഇന്നലെ കണ്ടു. അതുവഴി അർജന്റീനൻ താരങ്ങൾക്ക് സ്വതന്ത്രമായി കളിക്കാനുള്ള സ്പേസ് നമ്മുടെ മെസ്സി ഉണ്ടാക്കിക്കൊടുന്നു. മെസ്സിയെ മാൻമാർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് റാൾഫ് രാഗ്നിക് പോയതുമില്ല. അവിടെ അദ്ദേഹത്തിന് കൈയടിക്കണം, കാരണം ഒരാളെ മാർക്ക് ചെയ്ത് കളിയുടെ സൗന്ദര്യം കൊല്ലാൻ വേണ്ടി ഓസ്ട്രിയ ഒരിക്കലും ശ്രമിച്ചില്ല എന്ന് നമുക്ക് പറയാം.
1: അല്ലെങ്കിൽ റാൽഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ മതി, കാരണം ആ ഒരു ടീമിനെ കഴിഞ്ഞ ദിവസം നമുക്ക് ഓസ്ട്രിയ കണ്ട് കയറി. നമ്മൾ മറ്റ് ഏതെങ്കിലും ടീമുകൾ പോലെയല്ല, ഇപ്പൊ അൾജീരിയ പോലെയല്ല, ഓസ്ട്രേലിയൻ ടീമിനെ കണ്ട് കഴിഞ്ഞാൽ എന്നാ ഫിസിക്ക അവര് അല്ല ഉരുക്കാണെന്ന് പറയും. കാരണം അത് റാൽഫ് മാത്രം അവരെ പണിതെടുത്തതാണ്, അത് ആ രീതിയിലേക്ക് അദ്ദേഹം പണിതെടുത്തതാണ്. അപ്പം ഈ നമ്മുടെ ഗോളുകളുടെ നിരകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ആ ഇടതുകാല് കൊണ്ടുള്ള ഗോൾ, ഞാൻ വിചാരിച്ച് ഈ മനുഷ്യൻ എങ്ങനെ ആ മൊമെന്റിൽ എങ്ങനെയാണ് ആദ്യത്തെ ഗോള് മിസ്സായി, അതായത്
0: മിസ്സായിട്ട്
1: ആ മൈൻഡ് സെറ്റ് ആലോചിച്ച് അവിടെയും പുള്ളി വന്നത് ആ ഒരു ക്ലീൻ ഷോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിയുടെ മാത്രം. പിന്നെ അത് തന്നെയല്ലേ നമ്മൾ ഇന്നാളേക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഒരു കളിയുണ്ടല്ലോ, അത് അവിടെ അങ്ങോട്ടും പൊടുത്തി ഇങ്ങോട്ടും വന്ന് അത് ഭയങ്കര രസമാണ് അർജന്റീനയുടെ. എനിക്കൊന്നു ഈ വർഷം ഫിഫ ഈ എല്ലാവരും എനിക്കൊന്നും മെസ്സി ഫാനാണ്.
0: നമ്മളെല്ലാവരും മെസ്സി ഫാനാണ്, നമ്മൾ ആരും അർജന്റീനൻ ഫാൻ അല്ലാത്തവരുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും മെസ്സി ഫാനാണ്. ലോകത്ത് ഒരു മനുഷ്യനും മെസ്സിയെ സ്നേഹിക്കാതെ, ഈവൻ ഇപ്പൊ ബ്രസീലിന്റെ പിന്നെ അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ ഫാൻ പോലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ചാൽ പോലും അവരുടെ ഉള്ളിൽ മെസ്സി എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. അത് ആ മനുഷ്യൻ കാണിക്കുന്ന ഫുട്ബോളിനോടുള്ള പാഷൻ, നമ്മുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചിട്ട് നമുക്കൊരു വിരുന്നാണ് ഒരുക്കുന്നത്. 1, 2, 3 വേൾഡ് കപ്പ്, 4, 5, 6 വേൾഡ് കപ്പുകളിലായിട്ട് ഒരു മനുഷ്യന്റെ പന്താട്ടം അവസാന ഡാൻസ് എന്നാണ് ഈ വേൾഡ് കപ്പിനെ വിശേഷിപ്പിക്കുന്നത്. അടുത്തൊരു വേൾഡ് കപ്പ് മെസ്സി കളിക്കുന്ന ഉറപ്പില്ല, കാരണം ഒന്നാമത് ഒരു കിരീടം കിട്ടിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വലുത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ലോക നിറകയില് അതായത് ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും അധികം ഗോൾ വേട്ടക്കാരൻ, ആ ഒരു പ്രൗഡ് മൊമെന്റും അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ലഭിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ലാത്ത, ജീവിതത്തിൽ നേടാൻ പറ്റുന്ന എല്ലാം നേടിക്കഴിഞ്ഞ ഒരു സാധാരണ തൂപ്പുകാരിയുടെ മകനായിട്ട് ജീവിതം ആരംഭിച്ച, അച്ഛന് അസുഖമാണെന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു മെസ്സി നമ്മൾ ആദ്യ മത്സരത്തിൽ കണ്ടു. അവിടെ നിന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വലിയ മനുഷ്യനായിട്ട്, ഒരു വലിയ ഫുട്ബോളറായിട്ട്, ഒരു നല്ല മനുഷ്യനായിട്ട് മാറിയ മെസ്സിയെ സ്നേഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. അങ്ങനെ ആ മെസ്സിയുടെ കരുത്തിൽ ഒന്ന് ആലോചിച്ചൊക്കെ 3+2 ഈ ലോകകപ്പിൽ 5 അർജന്റീന അടിച്ച ഗോളും അദ്ദേഹത്തിന്റെ വകയായിരുന്നു. മറ്റൊരാൾ ഇല്ല എന്നുള്ള രീതിയിൽ
1: കളി കാണുമ്പോ ഉണ്ടല്ലോ നമ്മളെ അറബിയിലെ കമന്ററി, എനിക്ക് പൊതുവെ മലയാളമാണ് ഷൈജുവിന്റെ ഒരു കമന്ററി ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷേ ഇംഗ്ലീഷ് ഭയങ്കര പ്ലെയിനാ സത്യം പറയാം. നമ്മൾ അറബി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല പോലും, അവരുടെ മോഡുലേഷൻ ഉണ്ട്.
0: ഇടയ്ക്ക് കവിത വരും, ഇടയ്ക്ക് കഥ വരും. നിർത്താതെ പറയാം. അതാണ് ഈ അറബിക് അറബിക് കമന്ററിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിർത്താതെ ആ രീതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇതാണ്. ഇത് മനസ്സിലായിട്ട് കളി കണ്ടുകഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല, പക്ഷെ ഇവർ പറയുന്നത് എന്തോ ഉണ്ടെന്ന് അതിന്റെ ഒരു ട്രാൻസ്ലേഷനും കൂടി കിട്ടിയപ്പോൾ
1: നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് എടുത്ത് അറബിക് ഹൈലൈറ്റ് എടുത്തത് കാണുക, നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ദിവസം സൗദിയുടെ കളി ഉണ്ടായിരുന്നു, സൗദി തോറ്റ സമയത്ത് സൗദി അറേബ്യയിൽ കുറെ അറബികൾ എടുത്ത് നിന്ന് കണ്ടോണ്ടിരിക്കും, ഈ എടുത്ത് കാലെടുത്ത് ടി വി പൊട്ടിച്ച്. കാരണം ഇവിടെ കമന്ററി അത്രയും ആരും തരും ഒന്നാണ്, അതിന്റെ ഇടയ്ക്കിങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലോ തീർന്നു.
0: തോറ്റേനും കൂടി കമന്ററിയിൽ പറയല്ലേ. അപ്പൊ എന്തായാലും ശരിക്കും അറബി കമന്ററി കേൾക്കാത്തവർ അതിനെ എന്തായാലും കേൾക്കണം. എന്തായാലും മെസ്സിയെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വാത്തി പാടുമ്പോഴും ഇത് മൂന്നാം തവണയാണ് മെസ്സി പെനാൾട്ടി നഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർക്കണം. 2018 ഐസ്ലൻഡിനെതിരെയും 2022 പോളണ്ടിനെതിരെയും മെസ്സി പെനാൾട്ടി നഷ്ടപ്പെടുത്തിയിരുന്നു. ഓസ്ട്രിയക്കെതിരെയും പഠിച്ചത് തുടർച്ചയായിട്ട് മൂന്നാം ലോകകപ്പിലും മെസ്സി പെനാൾട്ടി നഷ്ടപ്പെടുത്തുന്നു. പെനാൾട്ടി ഷൂട്ടൌട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ 66 ശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൾട്ടി നഷ്ടപ്പെടുത്തുന്ന താരം എന്ന ഒരു റെക്കോർഡ് കൂടി മെസ്സിയുടെ
1: കരിയറിലുണ്ട്. നഷ്ടം വരുന്നവരാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ നേടുന്നത്, അതുകൊണ്ട് അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം പക്ഷേ അദ്ദേഹം അടിച്ച് കാണിക്കുന്നുണ്ടല്ലോ. അടുത്ത് ഞാൻ ആലോചിക്കുന്നത് മെസ്സിയൊക്കെ കുറെ നാളുകൾ കഴിഞ്ഞ റിട്ടയർ ഒക്കെ കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് കോച്ചായിട്ട് മാറുമെന്നുള്ള ഒരു കാര്യം നമുക്ക്. അന്നും മെസ്സി നമ്മുടെ ഒരു ഫാൻ ആയിരിക്കും, ആ ടീമും നമ്മുടെ ഫാൻ ആയിരിക്കും.
0: ശരിക്കും എന്താ കഴിഞ്ഞാൽ ഇന്ന് മെസ്സിയെ വാഴ്ത്തിപ്പാടുന്ന ദിവസം തന്നെയാണ്. ലോകകപ്പിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ അർജന്റീനിയൻ നായകൻ. ഓസ്ട്രേലിയക്കെതിരെ വല കുലുക്കിയതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി മാറി. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. മുൻ ജർമ്മൻ സ്ട്രൈക്കർ മിറാസ്ലോ ക്ലോസെ, നമ്മൾ ജർമ്മനി കളിക്കുമ്പോഴൊക്കെ ക്ലോസെ കളത്തിലിറങ്ങുമ്പോഴൊക്കെ നമുക്ക് അത്രയധികം ആരാധിച്ചിരുന്നു. ഗോൾഡൻ ബൂട്ടുകളൊക്കെ നേടിയ താരം. 6 ലോകകപ്പുകളിൽ നിന്ന് 5 ലോകകപ്പുകളിലും മെസ്സി അങ്ങനെ ഗോൾ നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ ഇന്ന് മെസ്സിയെ കുറിച്ചാണ് വാഴ്ത്തിപ്പാടുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഗോളുകൾ നിറഞ്ഞ രണ്ടാം പകുതിയും രണ്ടടിച്ച ഹാലൻഡും നോർവേ നോക്കൗട്ടിലെത്തിയ ആ ഒരു വാർത്തയും കൂടി ഇന്ന് പറയണം. ആക്രമണ നിരയുടെയും മുന്നേറ്റ നിരയുടെയും സൗന്ദര്യം ഒരുപോലെ നിറഞ്ഞൊരു മത്സരമാണ് കണ്ടത്. സെനഗലിനെ തകർത്ത് നോർവേ നോക്കൌട്ടിൽ റൗണ്ട് 32 ഗ്രൂപ്പ് ഐയിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്കായിരുന്നു നോർവേയുടെ ജയം. ഏർലിംഗ് ഹാലൻഡ് തുടർച്ചയായിട്ടുള്ള രണ്ടാം മത്സരത്തിലും ഇരട്ട ഗോളുമായിട്ട് തിളങ്ങി. ഇതോടെ ഗ്രൂപ്പിൽ നിന്ന് ഫ്രാൻസിനൊപ്പം നോർവേയുടെ നോക്കൌട്ട് പ്രവേശനം വന്നിരിക്കുകയാണ്. മാർക്കസ് ഹോളൻഗ്രൻ പെഡേഴ്സനും ഏർലിംഗ് ഹാലൻഡുമാണ് നോർവേയുടെ ഗോൾ വേട്ടക്കാർ. സെനഗലിന്റെ രണ്ട് ഗോളും ഇസ്മാലി അസാറിന്റെ വകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ കളിയും ഒരു മികച്ച ഒരു ഫുട്ബോൾ മത്സരമായിട്ട് തന്നെയാണ്. ഇപ്രാവശ്യത്തെ ഫീഫ വേൾഡ് കപ്പിലുണ്ടല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് മത്സരങ്ങളും കളി നല്ല രസമായിട്ട് പോകുന്നത് കണ്ടിരിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. അതിനിടെ ഇടിയും മിന്നലും ഒക്കെ വന്നു കേട്ടോ. ഫ്രാൻസും അതുപോലെ ഇറാഖും തമ്മിലുള്ള മത്സരത്തിനിടയിൽ പുലർച്ചെയായിരുന്നു ആ മത്സരം നടന്നത്. കനത്ത മഴ, ശക്തമായ ഇടിമിന്നൽ കാരണം 2 മണിക്കൂറോളാണ് കളി തടസ്സപ്പെട്ടത്. ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരമാണ് ഇടിമിന്നലിനെ തുടർന്ന് ആദ്യ പകുതി ശേഷം നിർത്തിവെക്കേണ്ടി വന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു ലോകകപ്പിന്റെ ടൂർണമെന്റിൽ മോശം കാലാവസ്ഥ കാരണം ഒരു മത്സരം തടസ്സപ്പെടുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നഗരത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രാദേശിക സമയം വൈകിട്ട് 5 മണിക്ക് കളി ആരംഭിച്ചെങ്കിലും പിന്നെ അതിങ്ങനെ മഴ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ അറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കളിക്കാർക്കും അതുപോലെ കാണാൻ വന്നവർക്കൊക്കെ. കനത്ത ഇടിമഴയുണ്ടെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, അത് മത്സരം ഒന്നും നോക്കണ്ട, വളരെ പെട്ടെന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു. എന്തായാലും അതിലും ഫ്രാൻസ് ജയിച്ച് കയറിയിരിക്കുകയാണ് എന്നതാണ്. എല്ലാ കാലാവസ്ഥയും എല്ലാ പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്ത് ഫ്രാൻസും അങ്ങനെ നോക്കൌട്ടിലേക്ക് വരും.
1: തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് ഇനിയും ഗ്രൂപ്പ് കെ മത്സരത്തില് നമുക്ക് പോർച്ചുഗലുണ്ട്, 9 മണിക്കാണ് ഉസ്ബെക്കിസ്ഥാനുമായിട്ട് നേരിടാൻ പോകുന്നത്. അതുപോലെ തന്നെ 12 മണിക്ക് ഇംഗ്ലണ്ട് ഘാനയുണ്ട്. അത് കഴിഞ്ഞ് ക്രൊയേഷ്യയുടെ മത്സരം വെളുപ്പിനെ 3 മണിക്ക് ഉണ്ട് എന്നുള്ള ഒരു, എനിക്കത് വളരെ നല്ല
0: രീതിയിലുള്ള
1: നല്ല ആവേശപരമായിട്ടുള്ള മത്സരം തന്നെ. പിന്നെ പുലർച്ചെ 6 മണിക്ക് കൊളംബിയയും പിന്നെ നമ്മുടെ കോംഗോയും.
0: അതെ, എന്തായാലും കൊളംബിയയുടെ കൂടെ നിൽക്കാൻ എപ്പോഴും മനസ്സ് പറയുന്നു. അതെനിക്കൊന്ന് എസ്കോബാറിനോടുള്ള ഒരു സ്നേഹമായിരിക്കും ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ട്. എന്നാലും റൊണാൾഡോ മറ്റൊരു താരം മാത്രം പന്ത് കൈമാറാൻ ബാധ്യസ്ഥരല്ല എന്ന് ഫ്രാൻസിസ്കോ കോൺസെയ്സാവോ പറഞ്ഞ ഒരു വാർത്ത വലിയതായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അത് അദ്ദേഹം പറഞ്ഞ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പന്ത് കൊടുക്കുന്നില്ല, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ടീമിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ചാണ് സഹതാരം പറയുന്നത്. പന്ത് കൈമാറാൻ മറ്റു കളിക്കാർക്ക് പ്രത്യേക സമ്മർദ്ദം, ഈ ഒരാളിലേക്ക് പന്ത് എത്തിച്ചു കൊടുക്കാനൊന്നുമില്ല. കളിക്കുമ്പോൾ എല്ലാവരും 11 പേരും സമന്മാരാണ്. ആർക്കൊക്കെ അടുത്ത് കിട്ടുന്നു, പാസ് ചെയ്യാൻ പറ്റുന്നു, അതൊരു ഒരു ഏകീകൃത കളിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ മെസ്സി നല്ല രീതിയിൽ മാർട്ടിനസ് ആ ഒരു ഗോളടിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുക്കുന്ന കണ്ടു. കളിയിൽ എത്തിച്ച് കാലിൽ തന്നു കഴിഞ്ഞാൽ അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക എന്നാണ് തോന്നുന്നത്. എല്ലാ കളിക്കാരും ഒരുപോലെ, അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തട്ട് കുറച്ച് മുകളിൽ നിന്നോ ബാക്കിയുള്ള കളിക്കാർ താഴെയാണ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് സഹകളിക്കാരൻ പറഞ്ഞത്. അതിൽ കുറച്ച് കാര്യമുണ്ട്, പക്ഷേ ആണെങ്കിലും
1: പക്ഷെ നമുക്ക് കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കൊടുക്കായിരുന്നു, ഒരു പാസ് അവിടെ കൊടുക്കായിരുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നിപ്പോ. പിന്നെ അദ്ദേഹം തന്നെ ഒറ്റപ്പെടുത്തിട്ട് നമ്മുടെ ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗും നമുക്ക് കാണുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇനി അവർക്കും അവർ പറയാനും ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്നത് നമ്മൾ കാണികൾ പോലെയല്ല, എ സി റൂമിലിരുന്ന് നമ്മൾ കാണുന്ന പോലെയല്ല കളിയിൽ ഇറങ്ങി ഇത് കളിക്കുന്നത്, ടോട്ടൽ ഡിഫറെന്റ് ആണ്.
0: കളിക്കളത്തിൽ എല്ലാവരും സമന്മാർ, അവിടെ റൊണാൾഡോ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ലായിരിക്കാം, പക്ഷെ എങ്കിലും പന്ത് കൊടുക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളിൽ കൊടുക്കണം. കാരണം നമ്മളെപ്പോലുള്ള ആരാധകർ, അല്ലെങ്കിൽ പിന്നെ പോർച്ചുഗൽ ആരാധകരും ക്രിസ്ത്യാനോ സി ആർ 7 ആരാധകരും ഇപ്രാവശ്യം ആ കപ്പ് അവിടെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഒരു ഗോളെങ്കിൽ ആ കാലിൽ നിന്ന് നമുക്ക് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിന്റെ പുറത്ത് പറയുന്നതാണ്,
1: ഒരുപക്ഷെ അവർ ഒരുമിച്ച് നിന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല രീതിയിൽ റെക്കോർഡുകൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ടീം കൂടിയാണ്.
0: നമ്മുടെ നാട്ടിൽ നിന്ന് രാവിലെ തന്നെ വരുന്നത് സങ്കട വാർത്തയാണ്. 3 കുട്ടികളാണ്, പിന്നെ കൊല്ലം കൊട്ടാരക്കര നീലേശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ബസ് കാത്തു നിൽക്കുന്ന കുട്ടികളുടെ മേലേക്ക് അമിത വേഗത്തിൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം MPD മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് ഈ ടിപ്പർ വാഹനങ്ങളുടെ അമിത വേഗമാണ്. അമിത വേഗത്തിൽ വന്ന് അത് മണ്ണടക്കം മറിഞ്ഞു പോകുന്നു. ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്ന 7 കുട്ടികൾ, അവരെ മേലേക്കാണ് ഈ മണ്ണും വണ്ടിയും മറിഞ്ഞത്. 3 കുട്ടികളുടെ മരണം അവിടുത്തെ SAP സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികളുടെ നില ഗുരുതരം. ഇനി എത്ര കുട്ടികളുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നുമില്ല. കാരണം ബസ് സ്റ്റോപ്പിൽ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ രാവിലെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ബസ് സ്റ്റോപ്പിൽ, സാധാരണ ബസ്സിൽ, സ്കൂൾ ബസ്സിലല്ലാതെ പോകുന്ന കുട്ടികളുണ്ട്, അവര് സ്കൂളിലെത്തിയെന്ന ഒരു വിശ്വാസത്തിൽ രക്ഷിതാക്കൾ പണിക്കോ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും. അതിനിടയിൽ സ്വന്തം കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിച്ച വാർത്തയൊക്കെ കേൾക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ അവസ്ഥ, രാവിലെ അങ്ങനത്തെ വാർത്തയാണ് വരുന്നത്. എന്തായാലും നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്നിട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു മനുഷ്യജീവനെങ്കിൽ ആ മണ്ണിന്റെ അടിയിൽ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ രക്ഷാപ്രവർത്തനമാണ് ഇപ്പം കൊല്ലം കൊട്ടാരക്കര നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത്. 3 കുഞ്ഞുങ്ങൾ മരിച്ചത് സ്ഥിരീകരിച്ചു.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ കുഞ്ഞുങ്ങള്, നമുക്ക് നാട്ടിൽ കുറച്ചുകൂടെ സേഫ്റ്റി കുട്ടികളുടെ കാര്യത്തിൽ, നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയം തൊട്ട് പറയാണ് എല്ലാ കാര്യത്തിൽ, അത് നമുക്ക് ഇതൊക്കെ അപകടമല്ലെന്ന് നോക്കി നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു, ഇതിപ്പോൾ ഒരുപാട് നമ്മൾ മുന്നിലാണ്. അവിടെ ആ സമയത്താണ് നമ്മൾ ഇപ്പോഴും ഇതുപോലത്തെയുള്ള ആക്സിഡൻസിന്റെ വാർത്തകൾ, മരണം റിപ്പോർട്ട് ചെയ്യാന്ന് പറയാൻ നമുക്ക് ഒരിക്കലും എന്താ പറയാ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല.
0: ഏറ്റവും വലിയ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുംഭകോണത്ത് ഒരു സ്കൂൾ പിന്നെ കത്തി നശിച്ചായിരുന്നു. ഒരു 3 നിലയുള്ള ഒരു സ്കൂളിന്റെ മേലത്തെ നില, 100 കുട്ടികളാണ് അത് കരിഞ്ഞുപോയി കുഞ്ഞുങ്ങൾ. കാരണം അപ്പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ സ്കൂളിന്റെ കൺസ്ട്രക്ഷൻ. അന്ന് ഞാൻ പാലക്കാട് ബ്യൂറോയിൽ ജോലിയാണ്, അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ ട്രോമ പോകുന്നില്ല നമുക്ക്. നമുക്ക് ഇത്രയും ട്രോമ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ ഈ ശരീരം കാണേണ്ടി വരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും.
1: ഇപ്പൊ ഇന്നത്തെ സംഭവത്തിന്റെ ഒരു വിഷയം എന്ന് വെച്ചാല് ഈ മണ്ണ് മറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഈ കുട്ടികളെ തെരയുന്നതിന്റെ ഒരു ഇതാണ്. കാരണം ഫയർഫോഴ്സും പോലീസിനും ഒക്കെ അത്ര ഈസിയല്ല അത് തെരയാൻ, അവർ വളരെ പെയ്യെ പെയ്യാണ് ഓരോന്നും തിരക്കുന്നത്. എന്തായാലും
0: കാരണം ജീവൻ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അങ്ങനെ കുത്തി എടുക്കാനും പറ്റില്ല. കുഞ്ഞുങ്ങൾ ജീവനോടെ, ശ്വാസത്തോടെ അതിന് അടിയിലുണ്ടെങ്കിൽ ജീവനോടെ അവരെ പുറത്തെടുക്കാൻ വേണ്ടി അത്ര ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. എന്തായാലും അതിനടിയിൽ കുഞ്ഞുങ്ങൾ ആരും പെട്ടിരിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആർക്കും കൂടുതൽ അപകടങ്ങൾ വരാതിരിക്കട്ടെ. 3 ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്, 2 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പൊ നാട്ടിലെ വാർത്ത വരുന്നത്.
1: തീർച്ചയായിട്ടും
0: മറ്റൊരു വാർത്ത ആലപ്പുഴയിൽ നിന്നാണ്. കുട്ടനാടിന്റെ കാർഷിക സാംസ്കാരിക പൈതൃകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ ശുപാർശ നൽകുന്നു പറഞ്ഞൊരു നല്ല വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ പഠന റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ നടപടി. കുട്ടനാടിനെ യുനെസ്കോയുടെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ശുപാർശയാണ് കേന്ദ്രം നൽകുക. സമുദ്രനിരപ്പിന് താഴെയുള്ള ലോകത്തിലെ അപൂർവ കൃഷി സമ്പ്രദായം, തനത് ജലവിഭവ മാനേജ്മെന്റ് സംവിധാനം, കാർഷിക പൈതൃക മാതൃക, ജൈവ വൈവിധ്യം, ഇതൊക്കെ കൂട്ടിയിട്ടാണ് കുട്ടനാടിന് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഗ്ലോബലി ഇമ്പോർട്ടഡ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് അംഗീകാരം നേരത്തെ ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു പുതിയ പദവിയിലേക്ക് നമ്മുടെ കുട്ടനാട് വരാൻ പോവാണ്, ലോക പൈതൃക പദവിയിലേക്ക് കുട്ടനാട്.
1: കാരണം കുട്ടനാട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഈ അവിടുത്തെ റിയൽ കുട്ടനാട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 15-16 കിലോമീറ്ററാണ് കുട്ടനാട്ടിലേക്കുള്ളത്. നമ്മുടെ അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം വരുമ്പോൾ നമുക്കറിയാം അവരനുഭവിക്കുന്ന കുറേയധികം പ്രയാസങ്ങളുണ്ട്. എന്നാലും അവരവിടെ നിന്ന് മാറാതെ ആ നാട്ടിൽ നിന്ന് ആ കുട്ടനാടിൻ്റെ എല്ലാ ഭംഗിയുണ്ടല്ലോ. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇത് വേണ്ടത്ര ഒരു പ്രൊമോഷൻ കിട്ടാത്ത ഒരു സ്ഥലമാണ് ആലപ്പുഴയെ. നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും പക്ഷെ അത് കുറേ ഉണ്ട് കാണിക്കാൻ, അതിൻ്റെ ഭംഗിയുണ്ട് കുറേ കാണിക്കാൻ. അത് ഈയിടെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ബോട്ടിൽ പോകുന്ന 2 ചേട്ടന്മാർ ഡാൻസ്
0: കളിക്കുന്നു. സിനിമയില്ലേ അതിൽ ഒരു ചെറിയൊരു സീക്വൻസ് ഉണ്ട്, എത്ര എണ്ണ എത്ര ഹൗസ് ബോട്ടുകൾ എണ്ണിയാണ് അവനോട് ചോദിക്കുന്നത്. അവൻ 1, 2 എണ്ണി 10-24 ഹൗസ് ബോട്ടുകൾ അവൻ കാണുന്ന ഒരു നറേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ സിനിമകളിൽ പോലെ ഏറ്റവും നന്നായിട്ട് കാണിച്ചു. പക്ഷെ ലൈഫിലെ ഒരു പ്രാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും. ആലപ്പുഴയുടെ മുഴുവൻ ഭാഗവും കാണാനും കേൾക്കാനും
1: 2-3 ദിവസം വേണം നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഈ കാർ അപകടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു പിറന്നാൾ ആഘോഷം സംബന്ധിച്ച് 251 കിലോമീറ്റർ വണ്ടി വേഗത്തിൽ ഓടിച്ച് ഡിവൈഡറിൽ ഇടിച്ച ഒരു കേസ് മുംബൈയിൽ. അതൊരു കോട്ടയം ഒരു കുടുംബം കോട്ടയം ആയിട്ട് ഒരു ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. അവിടുത്തെ ആ കുട്ടിയാണ് പിറന്നാൾ ആഘോഷിക്കും, ഐ മീൻ ടീനേജറാണ്. ഈ സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും വണ്ടി ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല. ഏത് വലിയ ബ്രാൻഡാണെങ്കിലും അത് വണ്ടി നമ്മുടെ കൺട്രോളിലല്ലാതെ നമ്മൾ, എനിക്കൊന്നും പഴയ കാലത്തെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടെ ഒരു വിജ്ഞാനം വന്നിട്ടുണ്ട് വണ്ടി ഓടിക്കുന്നതിനകത്ത്, കുറച്ചുകൂടെ ഒന്നും മിതത്വമൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒന്നുമില്ല, ജീവനല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ
0: അക്ഷരത്തിൽ എഴുതി വെക്കുന്നുണ്ട് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. സ്പീഡ് എപ്പോഴും നല്ല രസം. നമുക്ക് സൈക്കിൾ ഓടിക്കുമ്പോൾ തന്നെ പതുക്കെ ഓടിക്കുമ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്. പക്ഷെ ആ കിക്കിനൊടുവിൽ നമ്മൾ അത് ആസ്വദിക്കാൻ ഇല്ലാതെ ആവരുത്, മറ്റൊരാളുടെ ജീവിതം എടുക്കരുത്.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഖത്തറിൽ കഴിഞ്ഞ ദിവസം അതിനകത്ത് എനിക്ക് 13 പേരില്ല ഇന്ത്യക്കാരാണ്,
0: 12 പേരും ഇന്ത്യക്കാരാണ്, ഒരാൾ പാകിസ്ഥാനി. അങ്ങനെ ആ മരണം ഇപ്പോൾ ഖത്തറിൽ ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് 13 മരണം വന്നത്. അതിൽ ഇന്ത്യക്കാരുണ്ടെന്നുള്ള സൂചന വന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ എംബസി തന്നെ പറഞ്ഞിട്ടുണ്ട് 13 അത് ആക്രമണമൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു അപകടമാണ്. കാരണം മുമ്പ് ഇറാൻ്റെ ഒരു അറ്റാക്ക് അവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഈ പ്ലാന്റ് അടച്ചിരുന്നു. ഇത് ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തേക്കും ഇതുപോലെ എൽഎൻജി എത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. അപ്പോൾ ഇത് കത്തി നശിക്കുക, അവിടുത്തെ സ്ഫോടനം ഉണ്ടായത് നമ്മുടെ ഊർജ്ജം ഇതിനെ ബാധിക്കും. അതുമാത്രമല്ല, അതിലുപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട 12 ഇന്ത്യക്കാരുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അവരുടെ ബോഡി ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് ഖത്തറിലെ ഇന്ത്യൻ എംബസി പറഞ്ഞത്.
1: തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത, 3 സംസ്ഥാനങ്ങളിലായി 4 വോട്ടർ ഐ ഡി. നടൻ പ്രകാശ്
0: രാജ്
1: ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നത്,
0: അല്ല അതിലാണ് അദ്ദേഹത്തോട് ഹാജരാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഇതുവരെ അദ്ദേഹം ഹാജരായില്ല എന്നാണ് പറഞ്ഞത്. 3 സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് 4 വോട്ടർ ഐ ഡികൾ ഉണ്ടാകുന്നത്? നമുക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളത് ഒഴിവാക്കിയല്ലേ വേണ്ടത്. അപ്പൊ ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതി ജാമ്യമില്ലാ വാറന്റ് ആണ് പുറപ്പെടുവിച്ചത്. 3 തവണ സമൻസ് അയച്ചിട്ടും കൈപ്പറ്റാത്തതിനെ തുടർന്നിട്ടാണ് ഇത് വാറന്റ് ആയിരിക്കുന്നത്. ബംഗളൂരുവിലെ ശാന്തിനഗർ, അതുപോലെ തെലങ്കാനയിലെ സെരിലിംഗം പള്ളി, തമിഴ്നാട്ടിലെ വേളാച്ചേരി, അവിടെയൊക്കെ ആയിട്ടാണ് 4 വോട്ടർ ഐ ഡികൾ ഉള്ളത്. ശേഷാദ്രിപുരം സ്വദേശി കെ ദിലീപ് കുമാറാണ് പരാതി കൊടുത്തത്. അതേസമയം ധർമ്മസ്ഥല വിവാദത്തിൽ പ്രകാശ് രാജ് 18 ബംഗളൂരുവിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. അന്ന് സമൻസ് നൽകാത്തതിൽ പോലീസിനെതിരെ ആക്ഷേപം ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഒരു വോട്ടർ ഐ ഡിയിൽ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പ്രകാശ് രാജ് തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ആക്ടിവിസ്റ്റാണ് അദ്ദേഹം, പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതിലൊക്കെ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ആണോ ഇതെന്ന് അറിയില്ല. അതായത് ഇത്രയും സ്ഥലങ്ങളിൽ വോട്ടർ ഐ ഡി ഉള്ളത്, എന്തായാലും ജാമ്യമില്ലാത്ത കാര്യമാണ്, അറസ്റ്റിലാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.
1: തീർച്ചയായിട്ടും.
0: ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അക്ഷയ്, നിയമസഭയിൽ ഇന്ന് ആ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കാൻ വേണ്ടി പോവാണ്. വി ഡി സതീശൻ വലിയ രീതിയിൽ ഒരു ഉത്തരം പറയേണ്ട ഒരു കേസായിട്ട് ഇത് മാറി. കാരണം അദ്ദേഹം വകുപ്പ് മന്ത്രിയുമായിട്ട് കൃത്യമായിട്ട് ആലോചിക്കാതെയാണോ ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുമെന്നൊരു പ്രസ്താവനയിലേക്ക് എത്തി. ഇതിനെതിരെ മതസംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. UDFനകത്തുള്ള സംഘടനകൾ ഇപ്പം ഇന്ന് മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ കാന്തപുരം വിഭാഗം വന്നിട്ടുണ്ട്, മലങ്കര സുറിയാനി സഭ വന്നിട്ടുണ്ട്, ഓർത്തഡോക്സ് സഭ, എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുമ്പോൾ കൂടുതൽ യുവജനങ്ങളെ അടക്കം അത് ടേസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ലേ? അപ്പൊ മറുഭാഗം പറയുന്നത് വീര്യം കുറഞ്ഞതല്ലേ, അത് കുടിച്ചുകൊണ്ട് പ്രശ്നമില്ലെന്ന്. വീര്യം കുറഞ്ഞതിൽ തുടങ്ങിയിട്ടാണ് വീര്യം കൂടിയതിലേക്ക് എത്തുന്നത് എന്ന ഒരു ബേസിക് ഒരു രസതന്ത്രം ഉണ്ടല്ലോ ഇതിന്റെ, അത് മനസ്സിലാക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.
1: തീർച്ചയായിട്ടും. നമുക്കിപ്പം ലോകത്ത് പലയിടങ്ങളിലും നമുക്ക് വൈൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് വിൽക്കുന്ന കാര്യം, പക്ഷേ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയും ഇതിന് വേറെ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് സത്യം പറഞ്ഞാൽ വേണം. ഒരു മിനിമം അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല.
0: അല്ല, നമ്മുടെ കേരളത്തിൽ സമ്പൂർണ്ണ മദ്യവർജനമൊന്നും നടക്കുന്ന കാര്യമല്ല.
1: സർക്കാർ എടുത്ത് ആ ഒരു നയം തന്നെ
0: ആന്റണി സർക്കാർ ചാരായ നിരോധിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായിരുന്നത്? പിന്നെ വ്യാജ മദ്യ ദുരന്തം വന്നു, നമുക്കറിയാം കല്ലുവാതിക്കൽ ദുരന്തം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് നടക്കുന്നതല്ല. ഈ മദ്യത്തിന്റെ ഉപയോഗം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന്, മദ്യം തന്നെ ശരീരത്തിന് മോശമാണ്, പക്ഷെ അതെങ്ങനെ സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളരെ പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് പ്രായം വരെ തുടങ്ങാം, ഏത് പ്രായത്തിൽ വാങ്ങാം, അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ട് കൊണ്ടുപോകാം എന്നല്ലാതെ ഈ പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞതിന് കുറച്ച് നികുതി ഇളവ് കൊടുക്കുക, ആ രീതിയിലേക്ക് പോകുന്നത് ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. മാത്രമല്ല പല രീതിയിൽ പറയുന്നത്, നമ്മളിപ്പം ഗോവയിലൊക്കെ ഈ കശുമാങ്ങയിൽ നിന്നുണ്ടാക്കുന്ന പോലെ നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമുക്ക് ഒരുപാട് കേരം തെങ്ങും കേരള നാട് നില പറഞ്ഞു. അപ്പം നമ്മുടെ തെങ്ങിൽ നിന്നും തേങ്ങയിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കൂടെ, അങ്ങനെ ഒരു ബദൽ മാർഗത്തിലൂടെ പോയിട്ട് നമുക്കതൊരു വരുമാനം ലഭിക്കുന്ന രീതിയിലാക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നത്.
1: രണ്ട് കപ്പലിന്റെയും പൈനാപ്പിൾ ഒക്കെ ഇട്ടാണ് മാറ്റുന്നത്.
0: ഞാനിങ്ങനെ പറഞ്ഞു പറയുമ്പോൾ അതിൽ കുറച്ചതേ ഒരു ഇന്നലെ ചർച്ചയ്ക്ക് എടുത്ത പോലെ ഗോവൻ പേനി രാവിലെ തന്നെ ഇല്ലാട്ടാ ആൽക്കഹോളിക് വെതർ ഇന്ന് വൈകിട്ടോട് കൂടിയേ വരാൻ പോകുന്നുള്ളൂ. ഇന്ന് യു എയിൽ മഴ പെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ആൽക്കഹോളിക് വെതർ അപ്പോഴാണ്. ഇന്ന് രാവിലെ ചെറിയൊരു ആൽക്കഹോളിക് ടോക്കാണ്. അതുകൊണ്ട് ആൽക്കഹോളിന് വിട നൽകിക്കൊണ്ട് പായലെ വിട, പൂപ്പലെ വിട എന്ന് പറഞ്ഞ പോലെ ആൽക്കഹോളെ വിട നമ്മുടെ വാർത്തയിലേക്ക് വരികയാണ്. സഭയിൽ ഇനി ഡെപ്യൂട്ടി സ്പീക്കർ മിണ്ടി തുടങ്ങും. ഷാനിമോളുടെ ആവശ്യത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. അതായത് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലിനും അവസരം നൽകി ഡെപ്യൂട്ടി സ്പീക്കർക്ക് നിയമസഭയിൽ ഇടപെടാൻ അവസരം ലഭിച്ചേക്കും. കന്നി ബജറ്റ് ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ പൊതുധാരണയായത്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാന്റെ അഭ്യർത്ഥനയിൽ വി ഡി സതീശൻ അനുകൂല നിലപാടെടുത്തതോടെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായേക്കും. സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സഭ നിയന്ത്രിക്കാറുണ്ടെങ്കിലും വർഷത്തിൽ ഒരു തവണയെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് പ്രസംഗിക്കാൻ അവസരമുള്ളൂ. ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചാണിത്. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ സംസാരിക്കാനോ സ്പീക്കർ ഇല്ലാത്തപ്പോൾ സംസാരിക്കാനോ മാത്രമല്ല ഡെപ്യൂട്ടി സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംസാരിക്കാനും ചർച്ചകളിൽ ഇടപെടാനും ഡെപ്യൂട്ടി സ്പീക്കറെ അനുവദിക്കുന്ന ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. തന്റെ പ്രസംഗത്തിന് ശേഷം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ സബ്മിഷനോ ശ്രദ്ധ ക്ഷണിക്കലോ അവതരിപ്പിക്കാനുള്ള അവസരം ഇല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ബജറ്റ് ചർച്ചയുടെ തുടക്കത്തിലല്ലാതെ ഡെപ്യൂട്ടി സ്പീക്കർ പ്രസംഗിക്കാൻ പാടില്ലെന്ന നിയമസഭാ നടപടിക്രമങ്ങളിലില്ല, കീഴ്വഴക്കമേ ഉള്ളൂ. ചിലതൊക്കെ നിയമത്തിന്റെ ഇതിലല്ല, ഇല്ല ഈ കീഴ്വഴക്കം വന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭയിൽ മിണ്ടാതായി പോയത്. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ നിയമജ്ഞൻ കൂടിയാണ്, അവർ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവർ അതിനെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. തിരുവഞ്ചൂർ അത് നല്ല രീതിയിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഷാനിമോൾ ഉസ്മാന്റെ ശബ്ദം കൂടി കൂടുതലായിട്ട് നമുക്ക് നിയമസഭയിൽ കേൾക്കാം.
1: തീർച്ചയായിട്ടും നമ്മുടെ നിപ്പ രോഗം ബാധിച്ചവരുടെ സമീപത്ത് എടുത്തേക്കുന്ന വവ്വാലുകളുടെ പരിശോധന ഫലം നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു സമാധാനം തന്നെയാണ് ആളുകളിലേക്ക് കൂടെ എത്തിക്കുന്നത്. എന്താണേലും ഈ യു പിയിൽ ഇതുപോലെ തന്നെ ഒരു കോച്ചിങ് സെന്ററിന് തീ പിടിച്ച് 14 വിദ്യാർത്ഥികൾ മരിച്ചു. ഭയങ്കര ഒരു വല്ലാത്ത സംഭവങ്ങളാണ് ഇത്. കുറച്ചുകൂടെ നമ്മുടെ എനിക്കൊന്നൊരു കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കുന്ന ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഓപ്പറേഷൻ തൂഫാൻ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. നമുക്ക് പല ദിവസങ്ങളിലും അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അതുപോലെ ഇനി ഓപ്പറേഷൻ ടൈഗർ എങ്ങനെയാണ്, അത് വിജയകരമായിട്ട് തന്നെ പോകുന്നുണ്ടോ, അതിന്റെ പല രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമുക്ക്.
0: ശരിക്കും അത് ബ്രീഫ് ചെയ്യുന്നതാണ് കേട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ടൈഗറിനെ കുറിച്ച് കൂടുതലായിട്ട് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കൊക്കെ ബ്രീഫ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഉൾപേജിൽ വരുന്നത് സമരക്കാർക്ക് നേരെ ചെളിവെള്ള പ്രയോഗമെന്ന് പിണറായി വിജയൻ അന്വേഷിക്കുമെന്ന് മന്ത്രി. കഴിഞ്ഞ ദിവസം ഈ പി എം ശ്രീയും നിയമസഭയിലെ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പ്രതിപക്ഷം വലിയ രീതിയിലൊരു സമരം നടത്തി. അപ്പോൾ അവർക്ക് നേരെ ചെളിവെള്ളമാണ് പ്രയോഗിച്ചത്. അപ്പോൾ അതിലൂടെ അമീബിക് മസ്തിഷ്ക ജ്വരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവർ ചോദിക്കുന്നത്, നിങ്ങൾ ഇതുപോലത്തെ ചെളിവെള്ളം തന്നെയല്ലേ എറിഞ്ഞേക്കണം, ഞങ്ങൾ എറിയുമ്പോൾ എന്താണ് എങ്ങനെയെന്ന് അങ്ങനെ ആകെ പ്രശ്നം. പക്ഷെ പറയുന്നതിലൊരു കാര്യമുണ്ട്, ഏത് സമരത്തിനെയും നമ്മൾ നല്ല രീതിയിൽ തന്നെ നേരിടണം. കാരണം പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ മഴക്കാലമാണ്, ഈ സമയത്ത് ഇത്ര ഫോഴ്സിൽ ഈ സമരക്കാർക്ക് നേരെ ഈ വെള്ളം വരുമ്പോൾ ചെവിക്കുള്ളി മൂക്കിൽ കൂടി ഈ വെള്ളം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതിൽ ഒരുപാട് അണുക്കൾ ഉണ്ടാവും. അങ്ങനെ സമരക്കാരാണെങ്കിലും മനുഷ്യർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവരുടെ ജീവനും പ്രധാനമാണെന്ന്
1: പറഞ്ഞു.
0: ഇവരെ തുറത്താൻ പിന്നെ വേറൊന്നും മാർഗം എന്നാണ് ഇപ്പോൾ സർക്കാർ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് ഒരാൾക്ക് കൂടി ശിഖല വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ പനി മരണങ്ങൾ വരുന്നുണ്ട്. പനിയുണ്ട്, എലിപ്പനിയുണ്ട്, അങ്ങനെ ഒരുപാട്. ഇപ്പം നാട്ടിലേക്ക് പോകുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. സാമൂഹ്യ ക്ഷേമ പെൻഷന് അമേരിക്കയിൽ നിന്ന് ഫോൺ കോൾ. ഈ മാസത്തെ പെൻഷൻ 24 മുതൽ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലുള്ളയാൾ വിളിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞതായി നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോസ് ഏഞ്ചലസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് സാമൂഹിക ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്രേ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടാണ് ഒരു മാസത്തെ പെൻഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞതെന്നും ചോദ്യോത്തര വേളയിൽ മുഖ്യമന്ത്രി. അപേക്ഷ നൽകുന്ന സമയത്ത് പെൻഷന് അർഹമായിരിക്കും, പിന്നീട് വരുമാനം വർദ്ധിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകും, അതുവഴി അനർഹമായി മാറിയവരുണ്ടാകും, അതിനാൽ ഗുണഭോക്തൃ പട്ടിക കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ആരോ ഒരു പ്രായമുള്ള ഒരാൾ ലോസ് ഏഞ്ചലസ് മകന്റെയോ മകളുടെയോ അടുത്ത് പോയിട്ടുണ്ട്, കഴിഞ്ഞ കുറച്ച് നാൾ വരെ ഇത് കിട്ടിയിട്ടുണ്ട്, പിന്നെ സാമൂഹിക ക്ഷേമ പെൻഷൻ നമുക്ക് സ്വയം തോന്നണ്ട അല്ലേ, നമുക്ക് നമ്മൾ ആ പെൻഷൻ അർഹരാണോ, നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അമേരിക്കയിൽ വിളിച്ചിട്ട് പെൻഷൻ കിട്ടിയില്ല കേട്ടോ, ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് അമേരിക്കയിലേക്ക് വിളിക്കട്ടെ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്.
1: നമുക്ക് പലരും നമ്മുടെ നാട്ടില് നമുക്ക് ഈ സപ്ലൈ കൂലിയൊക്കെ ഈ അരിയുടെ ഷോർട്ടേജ് ഒക്കെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ പോയി മേടിക്കത്തില്ല, കാരണം എത്രയോ പേര് അവനെ അതിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളും ഉണ്ട്, ഇതുപോലെയുള്ള ആളുകളും ഉണ്ട്.
0: അപ്പൊ ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള വാർത്തകൾ. ഈ രാവിലെ കുറച്ച് രസകരമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രസകരമായിട്ട് തോന്നുന്ന വാർത്തകൾ. ഓംലെറ്റ് പോലും കോഴിമുട്ടയ്ക്ക് തീവില. 50 കിലോയുടെ ഒരു ചാക്ക് കോഴിത്തീറ്റയുടെ വില 2,300 ആയി ഉയർന്നു. അപ്പൊ നാട്ടിലുള്ളവർ ഓംലെറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഡബിൾ ഒക്കെ കഴിച്ചത് സിംഗിളിലേക്ക് മാറണമെന്നാണ് പറയുന്നത്. എന്നാണ് അക്ഷയ് പറയാൻ പോകുന്നത്.
1: ഞാൻ പറയും, ഈ ഡബിൾ എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ എംബാപ്പയുടെ ഡബിളിന്റെ കാര്യം കൂടെ കേട്ട് ലോകം മുഴുവൻ അതിനെ ആരാധിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ മെസ്സിയുടെ വാർത്തയുടെ ഇടയിൽ എംബാപ്പ ഇച്ചിരി താന്ന് പോകുന്നുണ്ടോ ഒന്നും നമ്മൾ പക്ഷേ നമ്മൾ ആക്ച്വലി ഞങ്ങൾ ന്യൂസിലേക്ക് കയറുന്നതിന് മുന്നേ ഞാനും മിനിപത്മയോട് സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരു പക്ഷേ എംബാപ്പെ നേടാൻ പോകുന്ന ഗോളുകളായിരിക്കും ഈ ലോകത്തെ തന്നെ ഏറ്റവും റെക്കോർഡുകളിലേക്ക് വരാൻ പോകുന്നത്. കുറെ കാലം തുടങ്ങിയിട്ടല്ലേ ഉള്ള ആള്, അത് ഇപ്പൊ തന്നെ മെസ്സിക്ക് ഒപ്പം ഒപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി എല്ലാവരുടെ ഇതുപോലൊരു മറ്റൊരു എന്താ പറയുക ആരാധന താരം തന്നെയായിരിക്കും എംബാപ്പയെ.
0: കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം കപ്പ് എടുക്കുമെന്ന് തന്നെ നിരാശനായിട്ട് മടങ്ങുന്ന എംബാപ്പയൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ എന്തായാലും ഇത്തവണ ഒരു പക്ഷേ ഫ്രാൻസിന്റെ എംബാപ്പയുടെ കയ്യിൽ ആ കിരീടം ഇരിക്കുമെന്ന് നമുക്ക് അറിയില്ല,
1: പ്രതീക്ഷിക്കാം.
0: ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ റെക്കോർഡ് ഇനി മെസ്സിക്ക് സ്വന്തം. 18 അഴകാണ്, നല്ലൊരു ക്യാപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്.
1: ഈ പണ്ട് നമ്മുടെ മലയാള പത്രങ്ങളിലെ ഈ വലിയ ഫോട്ടോ അങ്ങനെ
0: കൊടുക്കുന്നില്ല, അതൊരു വലിയ സങ്കടം.
1: അത് ഈ സെന്റർ പേജിൽ ചിലപ്പോ വരും, സ്പോർട്സ് പേജിലൊക്കെ ആണെങ്കിൽ എന്തോരം പടം നമുക്ക് കട്ട് ചെയ്തെടുക്കായിരുന്നു അറിയോ. ഇപ്പൊ അങ്ങനത്തെ ഒന്നും തന്നെ നമ്മുടെ പല പത്രങ്ങളും നമ്മൾ മറിച്ച് നോക്കുമ്പോൾ കാണാനില്ല. ഇന്ന് ആദ്യമായിട്ടാണ് മാധ്യമത്തിന്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ തന്നെ മെസ്സിയുടെ ഒരു വലിയ വലുതല്ല
0: അതാണ് എനിക്ക് എന്റെ കണ്ണിൽ ആദ്യം പെട്ടില്ലേ. പക്ഷേ ഞാനിങ്ങനെ പത്രം പിടിച്ചപ്പോഴാണ് ആ ഫ്രണ്ടിൽ ആ പടം കണ്ടത് അല്ലേ. എന്തായാലും അത്രയെങ്കിലൊക്കെ കൊടുത്തല്ലോ. മറ്റേ ആടുതോമ ആ സിനിമയിൽ പറഞ്ഞ പോലെ എന്താ അപ്പന്റെ ഇത്രയും 100 പവന്റെ ഇടയിൽ പിന്നെ ഏട്ടന്റെ ഒരു നെക്ലേസും വാങ്ങി പോയല്ലെന്ന് പറഞ്ഞ പോലെ ഇത്രയും വാർത്തകളുടെ ഇടയിൽ നമ്മുടെ മെസ്സിക്ക് ഒരിടം കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതെ എനിക്കൊന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ നാളെയൊക്കെ പത്രങ്ങൾ ആഘോഷിക്കുമായിരിക്കും കേട്ടോ ഈ വാർത്ത. ഇനിയിപ്പോ നമ്മൾ ഗൾഫ് പേജിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഗൾഫ് സന്ദർശനം നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയാണ്. കാരണം ഇറാൻ ഉണ്ടാക്കിയ ഒരു ധാരണയിൽ ഗൾഫ് രാജ്യങ്ങളടക്കം ഇറാന് പണം നൽകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആ രാജ്യത്തിനുണ്ടായതിൽ യു എസും ഇത് ഗൾഫ് രാജ്യങ്ങളും ചേർന്നൊരു തുക കൊടുക്കണം. ഈ 30,000 മില്യൺ ഡോളർ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരണം. അപ്പോൾ അതിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊരു വിമുഖതയുണ്ട്. ഇത് എന്തിനാണ്, ഏത് കാര്യത്തിന്, അതൊരു വ്യക്തത വരുത്തണം. അതിനാണ് മാർക്കോ റൂബിയോ ഇന്ന് വരുന്നത്. അങ്ങനെ ഒരു വലിയ ചർച്ച വരും ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് യു എയിൽ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. പുറത്ത് കാണാനില്ല അല്ലെങ്കിൽ വരുമായിരിക്കും വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ.
1: തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരും അല്ലെങ്കിൽ പല ഭാഗത്തും മഴ പെയ്യാൻ നമുക്കറിയാലോ, കുറച്ച് ഏരിയകളിലൊക്കെ തന്നെ മഴയുടെ ഇത് നമുക്ക് കിട്ടുന്നതാണ് പലപ്പോഴും. നമ്മുടെ ജോർഡൻ അൾജീരിയയുടെ കളി ഫസ്റ്റ് ഹാഫിൽ, അതിൽ ജോർഡൻ 1 ഗോള് അടിച്ച് നിൽക്കുകയാണ്. അൾജീരിയ 0 എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്, കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്
0: കേട്ടോ. ഡിസ്ട്രപ്റ്റഡ് ആസ് കില്ലർ ഹീറ്റ് വേവ് ഗ്രിപ്സ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല ഹീറ്റ് വേവ് ഉണ്ട്, ഉഷ്ണതരംഗം ഉണ്ടെന്നുള്ളതാണ് വാർത്ത. അതുപോലെ യു എസ് ലിഫ്റ്റ്സ് ഇറാൻ സാങ്ഷൻസ് ഫോർ 60 ഡേയ്സ്, 60 ദിവസത്തേക്ക് ഉപരോധം യു എസ് നീക്കി ഇറാനെതിരായിട്ടുള്ള പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആദ്യ പേജിൽ ഏറ്റവും വലിയ.
1: യൂറോപ്പിൽ മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഹ്യൂമിഡിറ്റി എന്താണെന്ന് അറിയാം, രാവിലെ അമ്മാതിരി ഉഷ്ണമാണ്, ഭയങ്കര ഉഷ്ണമാണ് ഇന്ന് രാവിലെ. എനിക്ക് ഒരുപക്ഷെ നമ്മൾ നടന്നു പോകുന്നവരോ അല്ലെ നമ്മള് മെട്രോയിലൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി ആണ് ഇന്ന് രാവിലെ നമുക്ക് യു എയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകൾ, നമ്മുടെ പത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ബാക്കി വാർത്തകളൊക്കെ തന്നെ നമുക്കിനി വരുന്ന മണിക്കൂറിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഹോം 92.2 FM അക്ഷയ് മിനി പത്മയാണ്. പ്രസ് ക്ലബിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Traffic update. Traffic update.
6: Brought to you by ABC Cargo and Courier, number one in GCC.
7: Alright, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. റോഡിൽ കിട്ടില്ല ട്രാഫിക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ലോങ് സ്ട്രെച്ച് സ്ലോ മൂവിംഗ് ട്രാഫിക് ആണ് നമുക്ക് അൽവർക്ക വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മല്ലിത്തിയ ടോൾ റോഡിലേക്ക് വരുവാണെങ്കിൽ അവിടെയും കഞ്ചക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എമിറേറ്റ്സ് റോഡിലും ആസ് യൂഷ്വൽ പോലെ തന്നെ എനിക്കൊന്നും ആസ് യൂഷ്വൽ ട്രാഫിക് തന്നെയാണ്. പക്ഷെ എന്നാലും കൗണ്ട് ഇച്ചിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഈ ഒരു സമയത്ത് അൽക്കിൽ റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു നമ്മുടെ അൽക്കുസ് ഭാഗത്താണ് ഒരു ചെറിയൊരു സ്ലോ മൂവിംഗ് ട്രാഫിക് അവിടെ കാണുന്നുണ്ട്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട് നമ്മുടെ റാസൽകോ റോഡൊക്കെ നേരെ കയറി ഇറങ്ങി നമ്മുടെ മെർജിംഗിലേക്ക് വരുന്ന റാസൽകോ റോഡിലും ഒരു ആക്സിഡന്റ് ഉണ്ട്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ ആ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു കൺജഷൻ ഉണ്ട്. എന്താണേലും രാവിലെ നല്ല തിരക്കാണ് റോഡുകളിലൊക്കെ തന്നെ. ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്ന അടിപൊളി പാട്ടുകളൊക്കെ ഇവിടെ വെച്ച് തരാം. റോഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അറിയാലോ വണ്ടി ഓടിക്കാത്ത സമയത്താണെങ്കിൽ നിങ്ങളൊരു അപ്ഡേറ്റ് ചെയ്താൽ വലിയ ഉപകാരം.
5: Traffic update.
6: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
8: Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമ. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Sand Dunes with Akshay and Vidya. You're tuned into Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഖത്തർ സ്ഫോടനം, മരിച്ചവരിൽ 12 ഇന്ത്യക്കാർ. കൊട്ടാരക്കരയിൽ ടിപ്പർ കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറി, 3 മരണം. ഇറാനെതിരായ ഉപരോധം താൽക്കാലികമായി നീക്കി US. പശ്ചിമേഷ്യൻ സംഘർഷം, US സ്റ്റേറ്റ് സെക്രട്ടറി ഗൾഫിൽ. അർജന്റീന നോക്കൌട്ട് റൗണ്ടിലേക്ക്, മെസ്സി ലോക ഫുട്ബോളിന്റെ നെറുകയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി, 3 മരണം. മണ്ണ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. കുട്ടികളടക്കം ടിപ്പറിനടിയിൽ അകപ്പെട്ടു, 5 പേരെ പുറത്തെടുത്തു. 3 മരണമാണ് സ്ഥിരീകരിച്ചത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ പെട്ടുപോയെന്ന സംശയം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 8-ലധികം പേർ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിൽ ഉയർന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ വിശദീകരണം നൽകും. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലാകും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് അറിയിക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസിലും UDFലും വലിയ രീതിയിലുള്ള അതൃപ്തിയും തർക്കങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രഖ്യാപനത്തിൽ സർക്കാർ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന രക്ഷാപ്രവർത്തന കേസിൽ ക്രൈംബ്രാഞ്ച് ADGP MR അജിത് കുമാറിനെതിരെ DGP തലത്തിലുള്ള ഉന്നതതല അന്വേഷണത്തിന് സാധ്യത. കേസ് അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണം. SIT തലവനായ SP ഷൌക്കത്ത് അലി ഇത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് കൈമാറിയിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഇന്ന് വിധി. ഇന്നലെ വിശദമായി വാദം കേട്ട ഹൈക്കോടതി ഇന്ന് വിധി പറയാനായി അപ്പീൽ മാറ്റുകയായിരുന്നു. കേസിൽ സർക്കാരിന്റെയും എതിർഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി വിധി പറയാൻ മാറ്റിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടി. എണ്ണം തിട്ടപ്പെടുത്തുന്ന 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പണമെണ്ണുന്ന മുറിയിലെ CCTV ക്യാമറകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇതിനിടെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിലവിലെ ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് രാമജന്മഭൂമി പ്രക്ഷോഭകാലത്തെ കർഷകരുടെ സംഘടന ധർമ്മസേന പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അയോധ്യയിലെ തട്ടിപ്പ് വിവാദങ്ങൾക്ക് പിന്നാലെ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സമാനമായ സാമ്പത്തിക പരാതികളിലും ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിച്ചേക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ട് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന ഓസ്ട്രിയയെ തകർത്തത്. മത്സരത്തിന്റെ തുടക്കം അർജന്റീനയ്ക്കേറെ നാടകീയത നിറഞ്ഞതായിരുന്നു. 8-ാം മിനിറ്റിൽ ലൗട്ടാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൽറ്റിയെടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38-ാം മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കോട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ 17-ാം ഗോൾ തികച്ച മെസ്സി ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയുടെ മറികടന്ന് ലോകകപ്പിലെ കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18-ആയി ഉയർത്തിയ മെസ്സി ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടി. 2-ാം പകുതിയിൽ റാൽഫ് റാഗ്നിക്കിന്റെ കീഴിലിറങ്ങിയ ഓസ്ട്രിയ അർജന്റീനിയൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസൽ സെബിറ്റ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. 2-ാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ചു. അർജന്റീനയ്ക്ക് വിജയം. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ 2 ഗോളുകളും ഉസ്മാൻ ഡെംബലെയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്തി എംബാപ്പെ. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവേ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 ഗോളിന് തോൽപ്പിച്ചാണ് നോർവേ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. എർലിംഗ് ഹാലൻഡിന്റെ 2 ഗോളും മാർക്കസ് പീറ്റേഴ്സ് നേടിയ 1 ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. സെനഗലിന് വേണ്ടി ഇസ്മായിൽ അസാർ 2 ഗോൾ സ്വന്തമാക്കി. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലെ ഗ്യാസ് ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല അപകടമാണ് ഉണ്ടായതെന്ന് ഖത്തർ ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായാണ് റൂബിയോയുടെ നിർണായക സന്ദർശനം. ഇറാന് 30,000 കോടി ഡോളർ പുനർനിർമ്മാണത്തിന് നൽകുമെന്ന യു എസ് വാഗ്ദാനവും ഹോർമുസ് കടലെടുക്ക് തുറക്കലും ചർച്ചയാകും. രാജ്യത്തേക്ക് ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സംബന്ധിച്ചിട്ടില്ലെന്നും ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ച ചെയ്തില്ലെന്നും ഇറാൻ. ഇറാന്റെ മരവേപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുമ്പോൾ ആ പണം എന്ത് ചെയ്യണമെന്ന് യു എസ് തീരുമാനിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. 1,200 കോടി ഡോളറിന്റെ മരവിപ്പിച്ച ആസ്തി വിട്ടു നൽകാൻ ധാരണയായതായി ഇറാൻ അറിയിച്ചിരുന്നു. വിട്ടു നൽകുന്ന മരവിപ്പിച്ച ആസ്തികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ 10,000 മുതൽ 12,000 കോടി ഡോളറിന്റെ ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ മേലുള്ള എണ്ണ ഉപരോധം ഓഗസ്റ്റ് 21 വരെ യു എസ് ട്രഷറി വകുപ്പ് നീക്കി. യു എസ് അടക്കം ഏത് രാജ്യത്തിനും ഈ കാലയളവിൽ ഇറാന് എണ്ണ വിൽക്കാം. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകൾ നടത്തേണ്ടത് അത്യാവശ്യമെന്ന് ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചു. മേഖലയുടെ സുരക്ഷതയും സ്ഥിരതയും ഉറപ്പുവരുത്താൻ ഇറാനുമായുള്ള ചർച്ചകളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഖത്തർ പ്രധാനമന്ത്രി. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്ന ശക്തമായ സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് എല്ലാ രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഒരുമിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറയുന്നു. ലോകകപ്പിൽ ജോർദാൻ അൾജീരിയ മത്സരം പുരോഗമിക്കുകയാണ്. ആദ്യ പകുതി പിന്നിടുമ്പോൾ ജോർദാൻ 1 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക പാളികളിൽ കഴിഞ്ഞ വർഷം ചെന്നൈയിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതിന് കാണിച്ച കാരണങ്ങൾ ശരിയായിരുന്നോ എന്നതിൽ അന്വേഷണം നടക്കുന്നു. ശില്പപാളികളിലും താങ്ങപീഠത്തിലും പൊട്ടലുകൾ ഉണ്ടായിരുന്നുവെന്നും സ്വർണം പൂശിയ ഭാഗത്ത് നിക്കൽ തെളിഞ്ഞെന്നുമടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.

0: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
1: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
0: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

ഗോഡ്, വാട്ട് എ സോങ്! ഞാൻ ഈ ദ വാർ ക്രൈ എന്ന് പറയുന്ന ഈ ഒരു സോങ്, ദ വാർ ക്രൈ കേട്ടോ, ഈ സോങ്ങിന്റെ പേര് എല്ലാവർക്കും അറിയാം. പള്ളിച്ചട്ടമ്മി എന്ന് പറയുന്ന സിനിമയിലെയാണ് ഞാൻ ഈ സോങ് ഇവിടെ കേട്ടോണ്ടിരിക്കുമ്പോൾ. നമ്മുടെ ഇവിടെ സ്റ്റുഡിയോയിലെ ടി വിയിൽ നമ്മുടെ അർജന്റീനയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാച്ച്, ആ ഗോളുകൾ കാണിക്കുകയും മെസ്സിയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ കാണിക്കുകയും ഉള്ളു. ഈ ഒരു പാട്ടിൻ്റെ ബിജിഎമ്മില് ഐ മീൻ ടി വി ഇവിടെ മ്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അതുകൂടെ വിഷൽ കാണുമ്പോൾ ഞാൻ വേറെ ഏതോ ലോകത്തായി പോയി. കാരണം ഒന്നാ നമ്മുടെ സ്റ്റുഡിയോയിലിരുന്ന് കേൾക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഈ സൗണ്ടും ആ ഒരു കംപ്ലീറ്റ് ഈ ലോകം മുഴുവൻ ആ പാട്ടിലാണെന്ന് നമുക്ക് വിചാരിച്ചു. അപ്പോൾ ആ രീതിയിലായി ഞാനത് വിഷലിലൂടെ കണ്ടപ്പോൾ അത്രമാത്രം രോമാഞ്ചായി പോയിരുന്നൊരു സിറ്റുവേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പാട്ടുകൂടെയാണ് ഈ ദ വാർ ക്രൈ എന്ന് പറയുന്ന പള്ളിച്ചടമ്മയിലെ ഈ ഒരു സോങ്. എനിവേസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. ജൂൺ 23 ചൊവ്വാഴ്ചയിലാണ് നിൽക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ്. നമുക്കറിയാം നമ്മൾ ഇന്ന് ഇവിടുത്തെ മഴയുടെ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതുപോലെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാടിൻ്റെ വെതർമാൻ എന്നറിയപ്പെടുന്ന നവദീപ് ദത്യ എന്ന് പറയുന്ന ആളാണ് ഇത് വെച്ചിരിക്കുന്നത്. വെതർമാൻ അക്കൗണ്ടിൻ്റെ പേര്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര് വെതർമാൻ നവദീപ് ദത്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നെയിം. അപ്പം അദ്ദേഹം വെച്ചേക്കുന്നൊരു ഫോട്ടോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായേക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിന്ന് എടുത്തേക്കുന്ന ഫോട്ടോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഭയങ്കര ഒരു ക്ലൗഡ് ഫോർമേഷൻ, ഇറ്റ്സ് ലൈക്ക് ടൊർണാഡോ ഒക്കെ പോലെ ഒരു ഒരു ഒരു ഒരു ഒരു ഫോട്ടോയാണ്. അപ്പം ഇത് യൂഷ്വലി നമ്മുടെ നാട്ടിൽ ഈ ടൊർണാഡോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ സൈക്ലോണോ ഇതൊന്നും അത്ര കേട്ടിട്ടില്ല. അതായത് നമ്മൾ ഒഡീഷയിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലോ അല്ലെങ്കിൽ ആ ഒരു നോർത്തേൺ പ്ലെയിൻസിലൊക്കെ നമ്മൾ ഇടയ്ക്കെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന വലിയ കാലാവസ്ഥയുടെ ഒരു മാറ്റങ്ങളാണോ എന്നൊക്കെയുള്ളതാണ് പല ഡൗട്ടുകൾ. പക്ഷെ എന്തായാലും ആ ഒരു ഇമേജ് നിങ്ങൾ കാണാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ കാണാം. വീഡിയോ ആണത് ശരിക്കും നമ്മളെ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലിഫോർണിയയിലും അല്ലെ അമേരിക്കയിലെ വേറെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് ഈ ടൊർണാഡോ അടിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ നമ്മൾ? അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം കാണുന്നത്. പക്ഷെ അതൊരു ഒരു സെർട്ടൺ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രമായിട്ടേ ആ ഒരു വിഷ്വലിനകത്ത് നമുക്ക് കാണുന്നുള്ളൂ. അങ്ങനെ വലിയ കാലാവസ്ഥ വ്യതിയാനമൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്താണേലും ഇല്ല ചെയ്യുക, അവരുടെ വിദഗ്ധരങ്ങനെ എന്ന് പറയട്ടെ. നമ്മളെന്തിൻ്റെ ഇതൊക്കെ അഭിപ്രായം പറയാം, പിന്നെ അത് മതി അവരെ കേട്ടെടുത്ത് വേറെ വിഷയാക്കുക എന്നാണ്. അപ്പോൾ എന്താണേലും നിങ്ങൾ നോക്കാട്ടോ ജാത്ര. ഈ ഇതിനെ എനിക്ക് ഭയങ്കര ക്രേസാണ് ഇതിനൊക്കെ കാണുക. ഇപ്പം നമ്മുടെ അൽക്വയിൽ, നമ്മുടെ ഇവിടെ അൽക്വയിൽ നമ്മുടെ ഈ സ്റ്റാർ ഗേസിങ്ങിന് പോലോ പറഞ്ഞാൽ അത് പെർഫെക്റ്റ് സമയമാണ് ഇപ്പം. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പോവുക. കാരണം നമ്മുടെ ഫ്രണ്ടുണ്ട് അബുദാബിയിലാണ്, നിലൂഫർ ആൻഡ് ഫാമിലി. അവർ ഭയങ്കര ഇത് ക്രേസാണ് അവർക്ക് ഇതുപോലെ ചേസ് ചെയ്യുക, ഇത് കാണുക. അപ്പോൾ എന്നോട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു 10-20 പ്രൊഫഷണൽ കനോണിൻ്റെയും സോണിയുടെയും ഒക്കെ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഒരു കൂട്ടായ്മയാലാണ് ഇവർ പോകുന്നത്. അപ്പം നമ്മൾ യൂഷ്വലി പോകുന്ന, അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ യൂഷ്വലി പോകുന്ന ലൊക്കേഷൻ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ചുകൂടെ പോകണം അവിടെ. അപ്പം നമുക്ക് പോകാൻ പഠിക്കും. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചെല്ലുന്ന നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് ഇവർ ഈ ഒരു ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തത്. രാത്രി ഒരു ഇവർ 9 o'clock അവർ ട്രാവൽ ചെയ്യുന്നത്, അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങോട്ട് ഒരു 2 മണി സമയമാണ് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്നോട് പറയുകയാണ് ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ഒരു നെക്സ്റ്റ് മന്ത് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടെയിലെൻ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ദ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു അൽക്വയുടെ നമ്മുടെ എന്താണ് സ്റ്റാർ ഗേസിങ്ങിൻ്റെ ദ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് നമ്മുടെ ക്യാമറയിൽ കിട്ടും. അത് കഴിഞ്ഞാൽ അവർ ഒരു സ്റ്റാറിൻ്റെ മൂവ്മെൻറ്റ്സ് എന്നെ കാണിച്ചൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഐ മീൻ പ്രകൃതിയെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരു തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ ആണല്ലോ. ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പോകട്ടോ. അപ്പം രണ്ട് യുഎയിലെ കാര്യം പറഞ്ഞു, നാട്ടിൽ യുഎയിലെ കാര്യം ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിലങ്ങ് വന്നതാണ്. അപ്പം വെതർമാൻ നവദീപ് ദത്യ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ വരെ ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറൊരു തരത്തിലാണ് അതിൻ്റെ ഇമേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പോയി കാണാം. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം അല്ലേ, ഇടയ്ക്കൊക്കെ ഇതും കാര്യങ്ങളൊക്കെ നമ്മളറിയാം. നമ്മളിവിടുത്തെ മഴയും ഇവിടുത്തെ ചൂടും ഇത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നാട്ടിലും ഇങ്ങനത്തെ പ്രതിഭാസ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെ നാട്ടിൽ പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഇനി എല്ലാവരും നാട്ടിലേക്ക് പോകുന്നൊരു ടൈം കൂടെ ആണല്ലോ. മെസ്സേജ് കേട്ടോ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. ആരൊക്കെയാണ് എനിക്കൊന്ന് കുറേ പേര് ഫാമിലീസൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് പോകാനായിട്ട്, ഷോർട്ട് ട്രിപ്പ് ആയിരിക്കും. എന്നാലും എനിക്കൊന്ന് കഴിഞ്ഞ നമ്മുടെ ഈ സംഘർഷമൊക്കെ തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ ആരും പോയിട്ടില്ല. അതൊക്കെ നോക്കുകയാണെങ്കിൽ നാട്ടിലും, കാരണം നമ്മളൊക്കെ ചെന്നിട്ട് വേണം നാട്ടിലെ മാർക്കറ്റ് ഒന്ന് പച്ചപിടിക്കുന്നത്. നാട്ടിലും കച്ചവടങ്ങളൊക്കെ ഭയങ്കര
വളരെ കുറവാണ് എന്നുള്ളൊരു വാർത്തയും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ലെറ്റ്സ് സീ, ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM-ൽ ഞാൻ ഉണ്ടാവും അൻടിൽ 11 o'clock. You are listening to Sand Tunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
16: അമ്മേ, എനിക്ക് പൊറോട്ട വേണം.
17: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
18: എനിക്ക് ഈവനിങ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
16: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വെജ് മീ.
18: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽറ്റർ കോഫിയും മസാല വടയും, ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ ചോലാ ബട്ടൂര്, എന്തൊക്കെ വേണം?
16: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്സ്, 17 outlets across the UAE. The people's choice.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. നമ്മൾ അങ്ങനെ എന്താ സംഭവത്തിലേക്ക് പോകേണ്ട ഒരു സമയം കൂടെയാണ്. രാവിലെ നമ്മളെ കേൾക്കുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈവ് ആയിട്ട് നമ്മളെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ എന്താണ് മിനി പത്മ, ഇന്നത്തെ എന്താ സംഭവം?
1: ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് മെസ്സിയെ കുറിച്ചാണ്. നമുക്ക് ഇവിടെ വന്ന ഒരു വാട്സ്ആപ്പ് മെസ്സേജിലാണ് ഞാൻ എന്നാ പിന്നെ ഈ വിഷയം എടുക്കാന്ന് വിചാരിച്ചത്. അതല്ലെങ്കിൽ കൂടി ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. മറ്റാരുമല്ല കിലിയൻ എംബാപ്പെ. എംബാപ്പെ കാഴ്ചവെച്ച പ്രകടനത്തിന്റെ മഹത്വം നമ്മൾ പൂർണ്ണമായിട്ടും അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത കഥ കൂടി നമ്മൾ അറിയണം. എംബാപ്പെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറൂൺകാരനാണ്. ജന്മനാടിന് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. കുഞ്ഞുനാൾ മുതലേ അതായിരുന്നു ആഗ്രഹം. പക്ഷേ ക്യാമറൂണിലെ ഫുട്ബോൾ അധികൃതർ പറഞ്ഞു കോഴപ്പണം നൽകുകയാണെങ്കിൽ ടീമിലേക്ക് എൻട്രി തരാമെന്ന്. അങ്ങനെയാണ് എംബാപ്പെ ഫ്രാൻസിന്റെ ആ നീലക്കുപ്പായം അണിയാൻ തീരുമാനിച്ചത്. 2018 ലോകകപ്പിന്റെ കണ്ടെത്തലായിരുന്നു എംബാപ്പെ. ചീറ്റപ്പുലിയെ പോലെ കുതിച്ചു പായുന്ന ആ പയ്യനെ കണ്ടിട്ട് 2018 വേൾഡ് കപ്പിലുള്ള ആളുകളൊക്കെ തരിച്ചു നിന്നു. ഫുട്ബോൾ രാജാവ് പെലേക്ക് ശേഷം ലോകകപ്പിന്റെ ഫൈനലിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ടീനേജർ എന്ന ബഹുമതി എംബാപ്പെ സ്വന്തമാക്കി. ഫ്രാൻസ് കിലിയൻ എംബാപ്പെയുടെ അക്കാര്യത്തിൽ ലോക ചാമ്പ്യന്മാരുമായി 2018. എന്നാൽ 2020 യൂറോ കപ്പിൽ കഥ മാറി. ആ ടൂർണമെന്റിൽ ഫ്രാൻസ് സ്വിറ്റ്സർലൻഡിനോട് തോറ്റു പുറത്താവുകയാണ്. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഫ്രാൻസ് തോറ്റത്. ലോകകപ്പിന്റെ ഹീറോ ആയിരുന്നു കിലിയൻ എംബാപ്പെയുടെ കിക്ക് അന്ന് പിഴച്ചുപോയി. അതോടെ ചില ഫ്രാൻസ് ആരാധകർ എന്ത് ചെയ്തു, എംബാപ്പയെ അതിക്രൂരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. വർണ്ണവെറിയുടെ രൂപത്തിലേക്ക് ആ ഒരു അധിക്ഷേപം മാറി. എംബാപ്പയുടെ ഇരുണ്ട നിറം പലരെയും പ്രകോപിപ്പിച്ചു. ഇക്കാര്യം ഫിഫ പോലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ എംബാപ്പെ വേദന ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചു. പക്ഷേ റേസിസം എന്നൊരു സംഗതിയെ ഇല്ല എന്നാണ് അന്ന് അവരുടെ അസോസിയേഷന്റെ മേധാവി പ്രതികരിച്ചത്. അപ്പൊ അന്ന് എംബാപ്പെ പറഞ്ഞു, ഞാൻ കളി മതിയാക്കുകയാണ്, എന്നെ മങ്കി എന്ന് വിളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അത്ര സങ്കടത്തോടെ, അത്ര റേസിസത്തിനിരയായിട്ട് ഒരു വ്യക്തിയാണ്. ആ തീരുമാനത്തിൽ നിന്ന് എപ്പോഴോ എംബാപ്പെ പിന്തിരിഞ്ഞു. ലോകകപ്പിന്റെ യോഗ്യതാ റൗണ്ടിൽ കിടിലൻ പെർഫോമൻസ് എംബാപ്പെ പുറത്തെടുത്തു. അങ്ങനെയാണ് എംബാപ്പെ ഖത്തർ വേൾഡ് കപ്പിനെത്തുന്നത്. ലോകകപ്പിലെ സമ്പൂർണ്ണമായിട്ടുള്ള ഫ്രാൻസ് അർജന്റീന മത്സരം എല്ലാവർക്കും ഉണ്ടാവും. ഫ്രാൻസ് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ആദ്യ 50 മിനിറ്റിൽ അർജന്റീനയുടെ പെനാൾട്ടി ബോക്സിൽ പ്രവേശിക്കാൻ പോലും ഫ്രാൻസിന് കഴിഞ്ഞിരുന്നില്ല. സ്വാഭാവികമായിട്ടും എംബാപ്പെയാണ് ഏറ്റവും കൂടുതൽ പഴികേട്ടത്. കാരണം അയാളായിരുന്നു ഫ്രാൻസിന്റെ സേനാ നായകൻ. അങ്ങനെ അർജന്റീന ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ വർണ്ണവെറിയന്മാർ വീണ്ടും എംബാപ്പയെ ആക്രമിക്കുമായിരുന്നു. ക്യാമറൂണിന്റെ ചാരനായിട്ട് മുദ്രകുത്തപ്പെടുമായിരുന്നു. ചില മനുഷ്യരുടെ മനോഭാവം അങ്ങനെയല്ലേ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് എംബാപ്പയുടെ ഹാട്രിക്ക് വേൾഡ് കപ്പിൽ വരുന്നത്. ആ പയ്യന്റെ ബലിഷ്ഠമായിട്ടുള്ള ശരീരത്തിനുള്ളിൽ നിന്ന്, ഉരുക്ക് പോലുള്ള ശരീരത്തിൽ നിന്ന് ലോകത്തിന് ആ ഹാട്രിക്ക് സമ്മാനിക്കുന്നു. എംബാപ്പയുടെ ആ ഷോട്ടുകൾക്ക് എന്തൊരു ശക്തിയായിരുന്നു എന്ന് ഇന്നും ആ മത്സരം കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും. ഗോൾ കീപ്പറുടെ കരസ്പർശത്തിന് പോലും ഗോളുകളെ അല്ലെങ്കിൽ ആ പന്തിനെ തടയാനാവാത്ത ഒരവസ്ഥ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ബുള്ളറ്റ് ഷോട്ടുകൾ എന്നൊക്കെ വിളിക്കാറില്ല, അതാണ് ഉണ്ടായത്. മെസ്സി ലോകകപ്പ് ജയിക്കുക എന്നത് ഒരു ചരിത്രത്തിന്റെ തീരുമാനം, ഒരു നിയോഗമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എംബാപ്പെ തോറ്റുപോയത് എന്നാണ് ഫ്രാൻസിന്റെ ആരാധകർ മാത്രമല്ല എല്ലാവരും വിശേഷിപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും കരുതുന്നതും. അപ്പൊ എന്തായാലും 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് എംബാപ്പെ ഒറ്റുകൊടുത്ത ക്യാമറൂണിലെ ഫുട്ബോൾ മേലാളന്മാർ ഇപ്പോൾ വലിയ രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടാകും. കാരണം ലോക ഫുട്ബോളിന്റെ നിറകയിൽ അവർ വേണ്ട എന്ന് പറഞ്ഞ ഒരാൾ കിടന്ന് കളിക്കുകയാണ്, റെക്കോർഡുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എംബാപ്പെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ലോകകപ്പുകളിൽ ഗോൾ സംഖ്യ 16, അതായത് മിറാസ്ലോ ക്ലോസിന്റെ ഒപ്പം എത്തിയിരിക്കുകയാണ്. ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. മെസ്സിക്ക് മുകളിലെത്തിയാലും അത്ഭുതപ്പെടേണ്ട, കാരണം പ്രായം വെറും 27 വയസ്സ് മാത്രം. ഇപ്പൊ ചരിത്ര റെക്കോർഡുകളിൽ 2 ഗോളുകൾ മാത്രം പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുന്നിൽ മെസ്സി മാത്രം. എംബാപ്പെ നമ്മളെ ഇനിയും ആനന്ദിപ്പിക്കും, അദ്ദേഹം ഇനിയും ലോകകപ്പ് ജയിക്കും. പക്ഷെ തോൽക്കുമ്പോൾ എംബാപ്പയെ കുരങ്ങനാക്കി മാറ്റുന്ന ഒരു അശ്ലീലമുണ്ടല്ലോ, അത് ആദ്യത്തോട് ആവർത്തിക്കരുതെന്നാണ് ഫുട്ബോൾ ആരാധകർ പറയുന്നത്.
0: ഒരുപക്ഷെ നീ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധിക്കാൻ പോകുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും കിലിയൻ എംബാപ്പെ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഒട്ടും തന്നെ, നമുക്കിവിടെ ഒരുപാട് ലിസണേഴ്സ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഏതൊരാളും ആദ്യം കുറെ എന്താ പറയുന്നത് ഇത് വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജീവിതത്തിൽ കുറച്ചുകൂടെ ഷാർപ്പാവുന്ന് പറയത്തില്ലേ നമ്മുടെ
1: തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ലോകകപ്പിന്റെ താരം ആരാണെന്ന് ചോദിക്കാൻ ഈ മത്സരങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ലോകകപ്പ് നേടിയ മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയാണോ അതോ ഫ്രാൻസ് ആണോ, ഫ്രാൻസിന്റെ എംബാപ്പയാണോ അർജന്റീനയുടെ മെസ്സി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കളി മികവ് കൊണ്ടും ഒരു നേട്ടങ്ങളുടെയും പ്രായക്കുറവൊക്കെ കൊണ്ട് എംബാപ്പിക്ക് പലരും ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. അത് ഈ ലോകകപ്പിലെ താരം എംബാപ്പി ആകുമെന്നാണ് പറയുന്നത്. കാരണം ഇതുവരെ 16 ഗോളുകളാണ് ഫ്രഞ്ച് സൂപ്പർ താരം നേടിയത്. 3 ലോകകപ്പിൽ മൊത്തം 16 മത്സരങ്ങളിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. മെസ്സി ഫിഫ ലോകകപ്പിൽ ഇതുവരെ 18 ഗോള്, 6 വേൾഡ് കപ്പ് കളിച്ചു, 28 മത്സരങ്ങളിലൂടെയാണ് ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത് എന്ന് പറയുമ്പോൾ 16 ഗോളുകൾ വെറും 3 ലോകകപ്പ് വെറും 16 മത്സരങ്ങളിൽ നിന്ന് നേടി. 39 വയസ്സിനിടയ്ക്ക് നേടിയ മെസ്സിയല്ല, 27 വയസ്സിനിടയ്ക്ക് ഇത്രയും നേട്ടങ്ങൾ കൊയ്ത കിലിയൻ എംബാപ്പെ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മെസ്സി ആരാധകരാണ്. അർജന്റീനയുടെ സൂപ്പർ താരം എന്നതിലുപരി നമുക്ക് മെസ്സി ഒരു വികാരമാണ്. ആ മെസ്സിയുടെ ഒന്നും വില കുറച്ച് കണ്ടിട്ടല്ല നമ്മൾ ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. എങ്കിലും എംബാപ്പെ എന്ന ആ താരോദയും ആ ഒരു ഒരു ഊർജ്ജവും ഏറ്റവും ലോക ഫുട്ബോളിന്റെ നിറകയിൽ ഇനി എത്താൻ പോകുന്ന മനുഷ്യൻ ചെറുപ്രായത്തിൽ തന്നെ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ച എംബാപ്പെ തന്നെയാണ് ഈ വേൾഡ് കപ്പിന്റെ താരം.
0: എംബാപ്പെ ഫാൻസ് ഒക്കെ ഒരുപാട് നമ്മളെ കേൾക്കുന്നുണ്ട്. മെസ്സി ആണെങ്കിലും എംബാപ്പെ ആണ്, ഇതെല്ലാം ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ് അല്ലേ. അപ്പൊ അവരുടെ കഴിവിനെ ഒട്ടും തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എന്തായാലും ഒരുപാട് കൂടുതൽ മെസ്സിക്ക് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു
1: പക്ഷേ അവസാന വേൾഡ് കപ്പ് മെസ്സി എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. എംബാപ്പെ ആ വികാരത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വലിയ രീതിയിൽ കുടികൊള്ളുന്നതേ ഉള്ളൂ. മെസ്സി ഓൾറെഡി നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ ശ്വാസവായു പോലെ നമ്മളിലുണ്ട്. നമ്മൾ തന്നെയാണ് മെസ്സി.
0: ഒരു സച്ചിൻ തെണ്ടുക്കർ എന്ന പോലെ ആരൊക്കെ വന്നാലും സച്ചിൻ തെണ്ടുക്കർ ഒരിക്കലും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ആലോചിക്കായിരുന്നു, ഈ ഓരോ സ്പോർട്സ് താരങ്ങള് മറ്റേ സിനിമാ താരങ്ങളെ പോലെയല്ല, ഇവര് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന, ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ, ആഫ്റ്റർ ഇവര് പോയി കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് സച്ചിന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തോരം രസമാണ്. അദ്ദേഹത്തിന്റെ ഒരു
1: വീഡിയോ അമ്മയുടെ കൂടെ ഇരിക്കുന്നുണ്ടാവും, മക്കളുടെ കൂടെ കളിക്കുന്നു. എന്തിന് ചിലപ്പോ നമ്മുടെ അതിർത്തിയിൽ പോയിട്ട് പട്ടാളക്കാരുടെ ഒപ്പം റോഡിൽ നിന്ന് ബാറ്റ് കളിക്കുന്നു. നമുക്ക് സച്ചിനെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്.
0: ഈയിടെ ഫ്ളൈറ്റിൽ പോയിരുന്ന സമയത്ത് ബാറ്റ് തിരിച്ചു പിടിച്ച്
1: കളിക്കുന്നുണ്ട്. അതാ നമുക്ക് ചില വ്യക്തികൾ നമ്മുടെ വികാരമാണ്, നമ്മുടെ കൂടെ ഉള്ളതാണ്. നമ്മളെ കണ്ടപ്പോ, നമ്മൾ ജനിച്ചപ്പോ, നമ്മൾ കണ്ടപ്പോ, നമ്മൾ വളർന്നപ്പോ ഒക്കെ ഉള്ളതാണ്. സച്ചിൻ ആയാലും മെസ്സി ആയാലും അത് വികാരമാണ്. എംബാപ്പെ എന്ന് പറഞ്ഞാൽ കളി മികവിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് വേർഡുമാണ്.
0: അപ്പം എന്താ സംഭവത്തിൽ നിന്ന് നമ്മൾ എംബാപ്പെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. നാളെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ബോംബെ എന്ന് പറയുന്ന സിനിമയിലെ അത് അറബിക്കടലോരം ബ്യൂട്ടിഫുൾ സോങ്സ് ഇറ്റ് ബാക്ക് എൻജോയ്. അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കിന്റെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. ഷാർജയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടിരിക്കുന്ന ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. അൽക്കിൽ റോഡ് പക്ഷേ ട്രാഫിക് സിറ്റുവേഷൻ സ്റ്റിൽ രണ്ട് ആക്സിഡൻസ് അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലിത്തേറ്റ് ഓൾ റോഡ് ഓൾസോ ആസ് യൂഷ്വൽ നമ്മൾ രാവിലെ കാണുന്ന പോലെ തന്നെ അലിത്തേറ്റ് ഓൾ റോഡും അതുപോലെ തന്നെ നമ്മുടെ എമിറേറ്റ്സ് റോഡും അവിടുത്തെ കൺജഷൻ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെ കാണുന്നു. അറേബ്യൻ റാഞ്ചസിന്റെ അവിടെ ഒരു രണ്ട് ആക്സിഡൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ റാഞ്ചസ് അല്ലേ ഇത്, ആണല്ലോ, ആണ്, രണ്ട് ആക്സിഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എമിറേറ്റ്സ് റോഡിലും മൂന്ന് ആക്സിഡൻസ്, അല്ല എമിറേറ്റ്സ് റോഡിൻ്റെ ആ പാരലായിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് കേട്ടോ അറേബ്യൻ റാഞ്ചസിൻ്റെ അവിടെ മൂന്ന് ആക്സിഡൻസ് ആണ്. ഒന്ന് അല്ല, ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആക്സിഡൻസ്. ഇവിടെ എന്താ സംഭവിച്ചേ, ആ വഴി ആരെങ്കിലും പോകുന്നവരാണെങ്കിൽ എമിറേറ്റ്സ് റോഡിൽ പോയി അത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. നമ്മുടെ ദുബായ് ലാൻഡൊക്കെ കഴിഞ്ഞ് ദുബായ് ലാൻഡിൻ്റെ അവിടെയും അവിടെയും നടന്നിട്ടുണ്ട് എമിറേറ്റ്സ് റോഡിൽ എന്തോ സംഭവം. നമ്മുടെ ഹാഫ് ഡെസേർട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്ന ആ ഒരു ഏരിയയിലാണ് ഈ പറയുന്ന സംഭവം. എന്തെങ്കിലും ആരെങ്കിലും അവിടെ അറേബ്യൻ റാഞ്ചസിന് സത്യം പറഞ്ഞാൽ ത്രീയുടെ അവിടെ എക്സാക്ട് പൊസിഷൻ അവിടെയാണ്, അവിടെ എത്തുന്നതിന് മുന്നേ ആണ് ഈ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. എന്താണ് സിറ്റി, അല്ല എന്താ ഫാൽക്കൺ വണ്ടേഴ്സ് ഓഫ് സിറ്റി എന്നുള്ളതാണ്, എന്താണ് സിറ്റി അവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്താണ് ഇത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഇത് ട്രാഫിക് സിറ്റുവേഷൻ ആണല്ലോ ഇത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും റിപ്പോർട്ട് കിട്ടുന്നതാണ്, ആരും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അതുവഴി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യുക കേട്ടോ. ബാക്കി റോഡ്സ് എല്ലാം നമ്മുടെ ഷെയ്ഖ് സാ റോഡ് കാര്യങ്ങളും എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് തന്നെ ആയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഡ്രൈവ് സേഫ് കേട്ടോ. അഞ്ച് ആക്സിഡൻസ് ആണ് ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നത്. എന്താണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വണ്ടിയുടെ ചെറിയ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ചെക്കിങ്ങിനായിട്ട് വരുന്നുണ്ട്. ഞാനതുപോലെ തന്നെ നമ്മളിപ്പം ഗ്യാസ് സ്റ്റേഷനിൽ നമുക്ക് ഫ്യൂല് ഫിൽ ചെയ്യാൻ ചെല്ലുന്ന സമയത്തും അവിടെയും നമുക്ക് കുറേയധികം വാഹനങ്ങൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പോവുക ഒരുപാട് പേര് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ബാറ്ററി ഫെയിലുവർ വരുന്നുണ്ടോ ഒരു സിറ്റുവേഷൻ കൂടെയാണ്. ചൂട് കൂടുന്ന സമയം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ബാറ്ററീസൊക്കെ ഇച്ചിരി ലൈഫ് കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതോ ഈ നമ്മുടെ തോന്നലാണ്, ഇവിടെ വർഷങ്ങളായിട്ട് ജീവിച്ചിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. പക്ഷേ നാട്ടിൽ അങ്ങനെയല്ല, ഒരു ബാറ്ററി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിനൊക്കെ ഒരു 3-4 വർഷമൊക്കെ പോകും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചൂട് കൊണ്ട് ബാറ്ററിയുടെ ലൈഫ് ഒരുപാട് കുറവാണെന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ എന്താണേലും നിങ്ങളുടെ വാഹനങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പോയി ആ ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഈ ചൂടത്ത് നമ്മൾ റോഡിലെങ്ങനെ വണ്ടി നിൽക്കുക എന്ന് പറയുന്നതും നമുക്ക് ആവശ്യമുള്ള സമയത്ത് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടായില്ല എന്ന് പറയുന്നതും ഒരു വലിയൊരു വിഷയം തന്നെയാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോയപ്പോൾ ഞാൻ പലയിടങ്ങളിൽ ഒരുപാട് വാഹനങ്ങൾ കേട്ടോ ചുമ്മാതെ, അതായത് നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളൊരു കാര്യം. നമുക്ക് മെയിനായിട്ട് നമ്മൾ പറയുമല്ലോ വണ്ടി ഓൺ ആക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടാണ്, പിന്നെ ടയറും കാര്യങ്ങളൊക്കെ വരണുള്ളൂ. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. കാരണം ചൂട് അതുപോലെയാണ്, നമ്മൾ അറിയത്തില്ല കേട്ടോ. നമ്മൾ എ സി ഇട്ട് വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ വെളിയിൽ പൊള്ളുകയാണ്. ആ എഞ്ചിൻ റൂമിനകത്തൊക്കെ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പോൾ എന്താണേലും അത്തരത്തിലുള്ള ചെക്കപ്പും ഒരുപാട് ഇടങ്ങളിൽ ഫ്രീ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ആൻഡ് Z5 1-year സബ്സ്ക്രിപ്ഷൻ ആണ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്, ഞാൻ കോണ്ടസ്റ്റിൽ ചോദ്യം ചോദിക്കാം, പടയെന്ന് ഉത്തരം പറയാൻ റെഡി ആയിരിക്കും. എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാനൊരു ചോദ്യമായിട്ട് വരാം. എന്താണേലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു വർഷത്തെ ഒരുപാട് സിനിമകൾ കാണാൻ പറ്റുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ആണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്.
2: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ, നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
3: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
2: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലട മോനെ,
3: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578411.
2: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ നിയമസഭയിൽ വീര്യമേറിയ വാക്പൂര്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. നടക്കുന്നത് വൻ അഴിമതിയെന്ന പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് അഴിമതി ആരോപണം ഉയർത്തിയത്. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സഭയുടെ നടുത്തളത്തിലിറങ്ങിയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. നികുതി ഇളവ് ആർക്ക് വേണ്ടിയെന്ന പിണറായി വിജയന്റെ ചോദ്യം. കർണാടക കമ്പനിക്ക് വേണ്ടിയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശരവേഗത്തിൽ ഇക്കാര്യത്തിൽ ഫയൽ നീങ്ങിയെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. ചട്ടവിരുദ്ധമെന്ന സർക്കാരിന്റെ മറുപടി വരുന്നു. സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസാണ്. ആരോപണം രേഖകളിൽ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നോട്ടീസിൽ പറയാത്ത ആരോപണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചട്ടവിരുദ്ധമായതിനാൽ നീക്കം ചെയ്യണം, പരിശോധിക്കുമെന്ന് സ്പീക്കർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിൽ ഉയർന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വിശദീകരണം നൽകും. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലാകും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് അറിയിക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസിലും യു ഡി എഫിലും വലിയ രീതിയിലുള്ള അതൃപ്തിയും തർക്കങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രഖ്യാപനത്തിൽ സർക്കാർ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുമോ എന്ന് രാഷ്ട്രീയ കേന്ദ്രം ഉറ്റുനോക്കുന്നു. വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പരസ്യ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ബജറ്റുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായ ടിപ്പർ ലോറി അപകടത്തിൽ 3 മരണം സ്ഥിരീകരിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കാർമൽ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിപ്, സ്വകാര്യ കോളേജ് അധ്യാപകൻ ഹരിലാൽ, അജയ്കുമാർ എന്നിവരെ തിരിച്ചറിഞ്ഞു. പരിക്കുപറ്റിയ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ടിപ്പർ ലോറികളുടെ അപകടപ്പാച്ചിൽ ആശങ്കാജനകമാണെന്നും ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സംഭവമെന്നും മന്ത്രി. ടിപ്പർ ലോറികളുടെ അപകടപ്പാച്ചിലിൽ വേണ്ട നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി തലത്തിൽ ഉന്നത അന്വേഷണത്തിന് സാധ്യത. കേസ് അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണം. എസ് ഐ ടി തലവനായ എസ് പി ഷൌക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് കൈമാറിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. 3-ാം മോദി മന്ത്രിസഭയിലെ 2-ാമത്തെ മലയാളിയായിരുന്നു ജോർജ് കുര്യൻ. മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 2024 ജൂൺ 9 അദ്ദേഹം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചുമെന്നാണ് സൂചന. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിൽ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. മത്സരത്തിന്റെ തുടക്കം മുതൽ നാടകീയത നിറഞ്ഞതായിരുന്നു. 8-ാം മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴിച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38-ാം മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കോട്ട പൊളിച്ച ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ 17-ാം ഗോൾ തികച്ച മെസ്സി ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസോയെ മറികടന്ന് ലോകകപ്പിലെ കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറി. ലോകകപ്പിലെ ഗോൾ നേട്ടം 18 ഉയർത്തി മെസ്സി ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകളാണ് നേടിയത്. 2-ാം പകുതിയിൽ റാൽഫ് റാഗ്നിക്കിന്റെ കീഴിലിറങ്ങിയ ഓസ്ട്രേലിയ അർജന്റീനിയൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസൽ സബിസ്റ്ററുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. 2-ാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലെയുടെ ഒരു ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പം എത്താൻ ഇനി 2 ഗോൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവെ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് നോർവെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. സെനഗലിന് വേണ്ടി ഇസ്മായില ഇരട്ട ഗോളുകൾ നേടി. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Studio clock ഇൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 51%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക
5: കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ് എമ്മിലേക്ക് സ്വാഗതം. ഹേ നമസ്കാരം, അക്ഷയാണ്. ബ്യൂട്ടിഫുൾ ഡേ, മഴ പെയ്യുമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരം ചായക്ക് പഴംപൊരിയും ഒക്കെ ഇടും. പരിപ്പുട അല്ല, പഴംപൊരി പരിപ്പുടയും ഏതാണേലും കുഴപ്പമില്ല. നല്ല ചായക്കും മഴയുണ്ടെങ്കിൽ എന്തും പോകും. ഇന്ന് നല്ല അടിപൊളി നല്ല നമ്മുടെ ചെണ്ടക്കപ്പയില്ലേ, കപ്പയും ഇങ്ങനെ അങ്ങോട്ട് പുഴുങ്ങി നല്ല കാന്താരി മുളക് ചമ്മന്തിയും കൊണ്ട് വെച്ച് ഒരു ചായ ഉണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ പൊന്നു. അയ്യോ, പറയുമ്പോൾ തന്നെ കൊതിയാണ്. അത് മഴ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ നമ്മൾ ചായ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഭയങ്കര വികാരമാണ്. അത് പല രീതിയിലുള്ള ചായയുണ്ട്. എനിക്ക് പൊതുവേ ഈ ഏലക്ക ഇട്ടിട്ടുള്ള ചായ ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചി ഇടുന്ന ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംതിങ് സ്പൈസസ് അങ്ങനെ കയറുന്നത് എനിക്ക് ഭയങ്കര എനിക്കൊരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പല ആളുകളും അത് പറയാറുണ്ട്, ഈ ചായക്കകത്ത് ഏലക്കയും സ്പൈസസും കാര്യങ്ങളും ഒന്നും ഇടരുത്, കാരണം അത് ആ ചായയുടെ ടേസ്റ്റിനെ തന്നെ മാറ്റിക്കളയും. ചായ ചായയായിട്ട് തന്നെ കുടിക്കണമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് വന്നേക്കുന്ന ഒരു വെറൈറ്റി ചായയാണ് ഓറഞ്ച് സ്പൈസ്ഡ് ടീ എന്ന് പറയുന്ന ചായ. ആക്ച്വലി ഇത് ഓറഞ്ച് എന്താ പറയണേ, അതിൻ്റെ ഓറഞ്ചിൻ്റെ നമ്മുടെ പീലില്ലേ തൊലിയെ, അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചായക്കകത്ത് ഇടുന്നത്. ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് ഇപ്പം വൈറലാകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓറഞ്ചിൻ്റെ ആ ഒരു ചെറിയ ഒരു മധുരവും അതുപോലെ തന്നെ ഈ സ്പൈസസ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്രാമ്പു, ഏലക്ക, അല്ല കറുവപ്പട്ട, കറുവപ്പട്ട ഇടത്തില്ല, അല്ല ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിട്ട് നമുക്ക് എന്താ പറയണേ ചായയാക്കുന്ന ഒരു രീതി. എന്ന് കറുവപ്പട്ട ഉണ്ടല്ലോ, ഞാൻ ഉണ്ട്, ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം എന്താ ഇൻഗ്രീഡിയൻസ് കറുവപ്പട്ട കറുവപ്പട്ട ഇടുമോ ചായക്കകത്ത്? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഗ്രാമ്പു, ഏലക്കയൊക്കെ ഓക്കെ നമുക്ക് ഇതാണ്, എനിക്ക് ഒരു പക്ഷെ പൊടിച്ചിടുന്നതായിരിക്കും. അപ്പോൾ എന്താണേലും ആ ഒരു ഫ്ലേവറിൽ വരുന്ന ചായ ഇപ്പം ആക്ച്വലി ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒക്കെ മഴയാണല്ലോ, അപ്പോൾ ഒരു ചായ കയ്യിലെടുത്ത് ആ ജനലിൻ്റെ അരികിൽ വന്നിട്ട് വെളിയിലോട്ട് നോക്കിയിരിക്കാൻ എന്നാ സുഖാന്നേ. ഇപ്പം നാട്ടിലോട്ടൊക്കെ പോകുന്നവർക്ക് അങ്ങനെ നല്ല സുഖമാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യുക. അപ്പോൾ ആ ഇങ്ങനത്തെ ഒരു ചായയും കൂടി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നാട്ടിൽ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഈ ഓറഞ്ച് സ്പൈസ് ടീയുടെ റെസിപ്പി കാര്യം ഒക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. എന്തായാലും ചായ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് എന്നൊരു വികാരം തന്നെയാണ്. നല്ല ചായ കിട്ടണം. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത്ര വലിയ നല്ല ചായ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഇത്രയും നല്ല ചായ കുടിക്കാൻ നമുക്ക് പറ്റുമല്ലോ എന്നുള്ളത്. അതായത് മലബാർ സൈഡ് തരുന്ന ചായ, അതിപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചായക്കുന്ന ചായ ഉണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും ഇന്ത്യൻ കോഫി ഹൗസിലെ കോഫിയാണ് ഞങ്ങൾക്ക് പ്രിയമായിട്ട് തോന്നിയത്. പക്ഷേ ചായക്കൊന്നും അത്രയ്ക്കൊരു ഹൈപ്പ് ഞങ്ങളുടെ നാട്ടിലില്ല. എനിക്കറിയില്ല, ഇനി ആരെങ്കിലും പറയും നമ്മുടെ കോട്ടയത്തോ തിരുവല്ലയിലോ അല്ലല്ല ചങ്ങനാശ്ശേരിയിലോ ചെങ്ങന്നൂരോ എവിടെയൊക്കെ നല്ല ചായ കിട്ടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷേ ഞാൻ ഇവിടെ വന്നേ കഴിഞ്ഞാണ് നമ്മുടെ മലബാർ ഉണ്ടാക്കുന്ന നമ്മുടെ സമാവൂർ ചായയുടെ ഇത്രയും ടേസ്റ്റ്, അത് അതൊരു രക്ഷയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം നാട്ടിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് നമ്മുടെ പലയിടത്തും ചായ കുടിക്കുമല്ലോ, അത് ഞാൻ കണ്ണൂരിൽ തലശ്ശേരിയിൽ MRI ചെന്നപ്പോഴാണ് ഓഹ് നമ്മുടെ ഇവിടെ കിട്ടുന്ന അതേ ചായയുള്ള വീട് എനിക്ക് നാട്ടിൽ വന്നിട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അമ്മയോടൊക്കെ പറയാം, അമ്മ ഇവിടെ ആ ചായയാണ് ചായ. അതും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിലൂടെ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു സുഖം പ്രത്യേകതരമാണ്. എന്നാൽ പല രീതിയിലുള്ള ചായയുണ്ട്. ഈയിടെ ദുബായ് മോളിൽ പോയപ്പം അവിടെ ഒരു ചായ കുടിക്കണം എന്ന് ഭയങ്കരമായിട്ട് ഇത്. അപ്പം നമുക്കറിയാം, നമുക്ക് എനിക്ക് ഒന്നാമത് ഈ വലിയ കൂടിയ കപ്പിൽ പിടിച്ചുകൊണ്ട് കുടിക്കുന്ന ചായ നമുക്ക് ഇഷ്ടമല്ല, കാരണം വികാരമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡങ്കിൻ ഡോണൻസ് ഇതാന്ന് തോന്നുന്നു, എനിക്ക് ഒരു ചായ മേടിച്ചത് എൻ്റെ ഫ്രണ്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി ചായ. ഇനി ആരെങ്കിലും അങ്ങനെ പോവുകയാണെങ്കിൽ മക്ഡൊണാൾഡ്സിലെ ചായ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ അബുദാബിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആ ഗന്ദൂത്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ റൈറ്റ് സൈഡിലെ വലിയ നോക്കുള്ള അവിടുത്തെ മക്ഡൊണാൾഡ്സിൽ, അതിനും എന്താ പറയുക അഫോർഡബിൾ, രണ്ടോ മൂന്നോ തരംസോ മറ്റേ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ കരക്കിനും. അപ്പോൾ എന്തായാലും ഈ ചായ പല ഫ്ലേവേഴ്സ്, പലരും ഉണ്ടാക്കുന്ന പല ഫ്ലേവേഴ്സ് നല്ല പാലിലൊക്കെ ഒഴിച്ച് കുടിക്കുന്ന ചായക്ക് ഒരു പ്രത്യേക സുഖമാണ്. അത് ഒരു രസമാണ്, ചായ ലവേഴ്സിനെ അത് അറിയുള്ളൂ. എന്താണേലും ഈ ഓറഞ്ച് സ്പൈസ്ഡ് ടീ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ണെങ്കിൽ ട്രൈ ചെയ്യാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: എന്റെ വണ്ടിയുടെ കാര്യം.
14: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
15: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
16: Chimbav kunnillin choru.
17: Breakfast ready ayo? Illengil come to Veg Me. It's for you and me.
18: Idli dosha varieties, pongal, vada, ellam ore idathil. Okkiran tasteil.
19: Healthy breakfast ippol affordable priceil.
20: Quick delivery from noon. UAE lodanilam 17 stores.
21: Innu thanne start cheyyu ningalude perfect breakfast routine.
22: Veg Me restaurants, 17 outlets across the UAE. The people's choice.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അലിത്തിയ ടോൾ റോഡ്, ഇത് രണ്ടും തന്നെയാണ് മേജർ ട്രാഫിക്കിൽ നിൽക്കുന്നത്. നമ്മുടെ റാസൽകോ റോഡ് കയറി നമ്മൾ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ അവിടെ ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എമിറേറ്റ്സ് റോഡിലെ കഞ്ചഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. അവിടെ നേരത്തെ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും ഇപ്പോൾ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡും അൽഖിൽ റോഡും എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിഷയമില്ല, കംപ്ലീറ്റ്ലി ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ ഇന്ന് മാറി. ദേദ് റോഡ് നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. പിന്നെയും എന്താണ് മല്ലിക സ്ട്രീറ്റും വലിയ വിഷയമില്ല. അവിടെ ഇവിടെയായിട്ടൊരു ചെറിയ കഞ്ചഷനേ ഉള്ളൂ. രണ്ട് ആക്സിഡൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ, മൂന്ന് ആക്സിഡൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലുണ്ട്. ഒരെണ്ണം നമ്മുടെ അലിത്തെ ടോൾ റോഡിലും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും എല്ലാവരും നല്ലതായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നു വിശ്വസിക്കുന്നു. ഡ്രൈവ് സേഫ്. എവിടെങ്കിലും എന്തെങ്കിലും കഞ്ചഷനോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കോ എന്തുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാന്നാണ്. വണ്ടി ഓടിക്കുമ്പോൾ അല്ല, ഓടിക്കാത്ത സമയത്ത് മാത്രം.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: Ammane, yenda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
3: അണ്ണ. ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Z5ന്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എന്നാൽ അതിനുള്ളൊരു സമയമാണ്. നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കും, അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ Z5 എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതും ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എല്ലാ സിനിമകളും, അതിൻ്റെ അകത്തെ ഒട്ടും തന്നെ നമുക്കൊരു എന്താ പറയണേ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഇല്ലാതെ തന്നെയാണ് Z5 നമ്മളിലേക്ക് ഓരോ സിനിമകളും എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും Z5 ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇന്ന് ചോദിക്കുന്നത്, ഈ ചോദ്യം ഒരു Z5 വന്നേക്കുന്ന ഒരു സിനിമയാണ്. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങൾ Z5 കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ആ സിനിമയുടെ ഡയലോഗ് ഉണ്ട് ചെറുതായിട്ട്, പക്ഷേ എന്നതിൻ്റെ ട്രെയിലറാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഏത് സിനിമയാണെന്ന് കറക്റ്റായിട്ടൊന്ന് ഗസ് ചെയ്താൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക, Z5 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതാണ് നമ്മുടെ ഫോമാറ്റ്. പെട്ടെന്ന് അയക്കുക. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം കഴിയുന്നതിന് മുന്നേ തന്നെ, കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉത്തരം ഇവിടെ വരണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ റാൻഡമൈസറിലേക്ക് പോകൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ആസിഫിൻ്റെ ഷോയിൽ വൈകുന്നേരം മാത്രമേ കിട്ടത്തുള്ളൂ. ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ഇത് അത്രമാത്രം ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ മണിക്കൂറും ഇതിനെ പറഞ്ഞത്. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വന്ന കലയിൽ നിൽക്കാതെ നിന്ന കലയിൽ തന്നെ ഇരുന്ന് ആ ട്രെയിലറൊന്ന് ഞാൻ കേൾപ്പിക്കുന്നു, കേട്ടോളൂ.
1: കോളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഹിന്ദി അല്ലെങ്കിൽ ഗുജറാത്തി, അതുമല്ലെങ്കിൽ ലോക്കൽ ഇംഗ്ലീഷ്.
2: ഹലോ, നിർമ്മല എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്.
3: ഒരിക്കൽ വേണ്ടി മാത്രം അവർ ചൂണ്ടിയിടില്ല.
0: That's it. ആ ഒറ്റ ഡയലോഗ് മതി. ഏതാണ് സിനിമ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം. ഒരു വർഷത്തേക്കുള്ള Z5 സബ്സ്ക്രിപ്ഷൻ നേടാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണ്. ഒരു ഗംഭീര സിനിമയാണ്. ഇതിനകത്ത് ഒരുപാട് ആളുകൾ, മലയാളത്തിലെ സിനിമ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഷൈൻ ടോം അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടെയാണ്. ആൻഡ് കൂടുതൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ ഡയറക്ടറിൻ്റെ പേരോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. എന്തായാലും ആ ഒരു എന്താ പറയുന്നത്, ഒരു ഇരയ്ക്ക് വേണ്ടി ചൂണ്ടിയിടില്ല എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് പറഞ്ഞേക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. പെട്ടെന്ന് തന്നെ അയച്ചു, അത്രയേ ഉള്ളൂ. വേണ്ട, ഞാൻ കൂടുതൽ ഉത്തരങ്ങൾ അല്ല ക്ലൂസ് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പോക്കും. പെട്ടെന്ന് തന്നെ അയക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 0585829220. യെസ്, ലോട്ട് ഓഫ് ആൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്കൊന്നു ഓക്കെ, ചിലതൊക്കെ ഇച്ചിരി ഇതാണ്. ഇതൊരു ചിലൊരു ക്ലൂ ചോദിക്കുന്നുണ്ടല്ലോ. രണ്ട് വേർഡ്സേ ഉള്ളൂ, രണ്ട് വേർഡ്സേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരുമായിട്ട് ചേർന്ന ഒരു സിനിമയാണ്. ഇതിലും വലിയ ക്ലൂ ഇല്ല. പെട്ടെന്ന് തന്നെ അയച്ചോ.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

നമ്മുടെ ഇന്ത്യയില് 25 ലക്ഷത്തിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി വരെയാണ് 25 ലക്ഷം രൂപയില് വരുന്ന വാഹനങ്ങൾ, അതും ഡീസൽ എഞ്ചിനുകൾ. അത് നല്ല പവർഫുൾ ആയിട്ടുള്ള അത്യാവശ്യം മൈലേജും കരുത്തും ഒരുപോലെ നിൽക്കുന്ന ഡീസൽ എഞ്ചിനുകളുടെ ഒരു ലിസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നേ ഞാനപ്പോൾ. ആ ഒരു ലിസ്റ്റിൽ കാണുന്നിരിക്കുന്ന ഏകദേശം ഒരു 3 വണ്ടികളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ് ഉണ്ടോ ഇതിൽ ഏതായിരിക്കും ആ 3 വണ്ടികൾ? മഹീന്ദ്രയുടെ സി പല വാഹനങ്ങളും നമുക്ക് മനസ്സിലേക്ക് വരുമെങ്കിലും അതിൻ്റെ എമൗണ്ടും ആ വാഹനത്തിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിലുമേലെ പോകും. 25 ലക്ഷം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു വിലയിൽ ഇച്ചിരിച്ചിരുടെ മേലിലൊക്കെ കയറി ഇറങ്ങി ഒക്കെ വരും. അപ്രോക്സിമേറ്റ്ലി ആണ് 25 പറയുന്നത് കേട്ടോ. പക്ഷെ ഡീസൽ വാഹനങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ലിസ്റ്റിൽ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യുണ്ടായി ക്രേറ്റയാണ്. ഹ്യുണ്ടായിയുടെ ക്രേറ്റയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഈ 25 ലക്ഷം രൂപയുടെ താഴെയുള്ള ഡീസൽ കാറാണ്. അതൊരു മികച്ച റേറ്റിംഗ് തന്നെയാണ് അതിന് കൊടുക്കുന്നത്. 1.5 ലിറ്റർ എഞ്ചിൻ, മികച്ച യാത്രാ അനുഭവം, അതുപോലെ തന്നെ ബൂത്ത് സ്പേസും എല്ലാം തന്നെ വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് എന്താ പറയണേ വളരെ ഓടിത്തകഞ്ഞ ഒരു വണ്ടി തന്നെയാണ്. നമ്മൾ പറയല്ലോ ഇതിൻ്റെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു 4-5 വർഷം വേണമെന്ന് പറയുന്ന പോലെ അതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടി കൂടെ ആണ്. 19 കിലോമീറ്ററാണ് ക്രേറ്റയ്ക്ക് ഈ ഡീസൽ വിഭാഗത്തിൽ പറയുന്ന മൈലേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ കിയയുടെ സെൽറ്റോസ് ആണ്. സെൽറ്റോസ് ഒരുപാട് പേര് ഈ എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ജനപ്രീതി നേടുന്ന ഒരു കാർ കമ്പനി തന്നെയാണ് സെൽറ്റോസ് എന്ന് പറയുന്നത്. സെൽറ്റോസ് ഇതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ലഗേജിൻ്റെ ബൂത്ത് സ്പേസ് ആണെങ്കിലും അതുപോലെ ഇൻറ്റീരിയർ സ്പേസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ സെയിം 1.5 ലിറ്ററിൽ തന്നെയാണ് വരുന്നത്. 19 കിലോമീറ്ററാണ് ഇതിൻ്റെയും ഇത് പറയണം മൈലേജ് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അതിൻ്റെ വില 12.5 ലക്ഷം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ഷോറൂം വിലയെന്ന് പറയുന്നത്. അപ്പം ഇതും ഡീസൽ വിഭാഗത്തിൽ ആക്ച്വലി നല്ല ഒരു വാഹനം തന്നെയായിട്ടാണ് കിയ സെൽറ്റോസും നമ്മുടെ നാട്ടിൽ പറയുന്നത്. മൂന്നാമതാണ് സി നമ്മുടെ ടാറ്റ നമുക്ക് ഒട്ടും തന്നെ മാറ്റി നിൽക്കാൻ പറ്റത്തില്ല. ഹാരിയറും സഫാരിയും രണ്ടും ഒരുപോലെയുണ്ട്, പക്ഷേ വില 25 ലക്ഷത്തിന് മേലേക്ക് പോകുന്നതാണ്. പക്ഷേ എന്നാലും 2 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരുന്നത്. സി അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും 1.5 ഉം 2 ഉം ആണ് ഏകദേശം ലിറ്റർ കണക്കൊക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ അവിടെ നിൽക്കുമെങ്കിലും പക്ഷെ കുറച്ചുകൂടെ പവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ടാറ്റ ഹാരിയറും അതുപോലെ തന്നെ സഫാരിയും നമുക്ക് കൊണ്ടുതരുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോയുടെ എൻ എന്ന് പറയുന്ന സീരീസ് ആണ് തോന്നിട്ട് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഭാഗത്തിൻ്റെ കൂടെ തന്നെ. കാരണം മഹേന്ദ്രയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്കോർപിയോ എൻ മഹേന്ദ്രയുടെ നോക്കുകയാണെങ്കിൽ ബാക്കി ഇപ്പം XUV700 ഒക്കെ ആണെങ്കിലും വണ്ടികളുണ്ട്, പക്ഷേ വില എന്ന് പറയുന്നതാണ് ഉണ്ട് മേലേക്ക് പോകുന്നത്. ഥാറുണ്ട്, പക്ഷെ ഥാറിനെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഥാർ കൂടി വരത്തില്ല. അപ്പം എന്താണേലും ഒരു 15 ലക്ഷം രൂപ അതിന് മേലേക്കും അല്ലെ അതിൻ്റെ താഴേക്കും ഒരു ഡീസൽ വാഹനം ാണ് നോക്കുന്നെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കാറ്റഗറി ആയിട്ട് ഇന്ത്യൻ വാഹന വിപണിയിൽ തന്നെ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ നിയമസഭയിൽ വീര്യം കൂടിയ ചർച്ച. പശ്ചിമേഷ്യൻ സംഘർഷം US സ്റ്റേറ്റ് സെക്രട്ടറി ഗൾഫിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വെച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യകമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരുകിക്കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വി എം സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല, ഒറ്റ ദിവസം കൊണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കാം എന്ന വ്യാമോഹമില്ലെന്നും അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ഉൽപ്പാദനം 17% വർദ്ധിപ്പിച്ചു. എൽനിനോ പ്രതിഭാസം കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു. ഡാമുകളിലെ ജലലഭ്യത കുറഞ്ഞത് തിരിച്ചടിയായി. ഉപഭോഗം 4900 മെഗാവോട്ട് വരെയുണ്ട്. അണക്കെട്ടിൽ ജലസംഭരണം 48 നിന്ന് 21 കുറഞ്ഞു. ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണമുണ്ട്. എത്ര ദിവസം നിയന്ത്രണമുണ്ടാകുമെന്ന് പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. കുന്നത്തുനാട് മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ പി വി ശ്രീനിജന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് പുതിയ സർക്കാർ വന്നതിന് തൊട്ടു പിന്നാലെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സിഎസ്ആർ ഫണ്ട് വാങ്ങി നടപ്പാക്കിയ പദ്ധതിയിൽ 1,90,00,000 രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് എഡിജിപി എം ആർ അജിത്കുമാറിനെതിരെ ഡിജിപി തലത്തിലുള്ള ഉന്നത അന്വേഷണത്തിന് സാധ്യത. കേസ് അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. എസ്ഐടി തലവൻ എസ് പി ഷൌക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് കൈമാറിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. മൂന്നാം മോദി മന്ത്രിസഭയിലെ രണ്ടാമത്തെ മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 2024 June 9 അദ്ദേഹം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം ബിജെപി നേതൃത്വത്തെ അറിയിച്ചുമെന്നാണ് സൂചന. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തിയ മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. എട്ടാം മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38-ാം മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17-ാം ഗോൾ തികച്ചു മെസ്സി. രണ്ടാം പകുതിയിൽ ഓസ്ട്രിയ അർജന്റീനൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസെൽ സബ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡംബലയുടെ ഒരു ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവേ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് നോർവേ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. ഏർലിംഗ് ഹാലണ്ടിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. ഗ്രൂപ്പ് ജെയിൽ നടന്ന ജോർദാൻ അൾജീരിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ജോർദാനെ അൾജീരിയ തോൽപ്പിച്ചു. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല അപകടമാണ് ഉണ്ടായതെന്ന് ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: വെരി ഗുഡ് മോർണിംഗ് ദുബായ്. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
11: Dubai, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 40 degrees Celsius ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റിയൽ ഫീൽ, ഇറ്റ്സ് ലൈക്ക് 42 degrees Celsius ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
10: Weather update.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ചൊവ്വാഴ്ച ജൂൺ 23 നിൽക്കുന്നത്. ചൊവ്വാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തിന് ഇച്ചിരി മോട്ടിവേഷൻ ആവശ്യമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഈ നമ്മൾ മൺഡേ തുടങ്ങുമ്പോൾ സൺഡേയുടെ ഒരു പിൻബലം ഉണ്ടാവും, പക്ഷെ ട്യൂസ്ഡേയിലേക്ക് വരുമ്പോൾ മൺഡേയുടെ ഒരു പിൻബലം ഉണ്ടാവത്തില്ല. അപ്പം ട്യൂസ്ഡേക്ക് ഇച്ചിരി പിൻബലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീക്കെൻഡ് വരെ ഒന്ന് നല്ല അത്യാവശ്യമായിട്ടൊരു ഇതിൽ പോകും. ഈ സി, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് തന്നെ ചില സമയത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. അതായത് ചിലപ്പോൾ ഒരു നല്ലൊരു ബിരിയാണി മേടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓൺലൈനിൽ നിന്ന് ഒരു പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ എന്തെങ്കിലും ഒരു മോട്ടിവേറ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ ഒരു ഷവർമ അടിച്ചാൽ മതി. എനിക്കൊക്കെ അതാണ്, ഒരു ഷവർമ അടിച്ചാൽ മതി. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം, അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ട്രീറ്റ് കൊടുക്കും. നമുക്ക് സെൽഫ് ട്രീറ്റ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളല്ലാതെ വേറെ ഒരു കുഞ്ഞും നമുക്ക് ഒന്നും തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ എന്തെങ്കിലും ട്രീറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കാം. ഈ രാവിലെ ഞാൻ കിട്ടുന്ന വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു, നമ്മുടെ യു കെയിൽ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ 16 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ നിരോധനമാണ് വരാനായിട്ട് പോകുന്നത്. ടെക് ഭീമന്മാരെ നോക്കിക്കഴിഞ്ഞാൽ, മെറ്റ അല്ലെങ്കിൽ അതുപോലെയുള്ള യൂട്യൂബിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വിഷയത്തിലേക്കായിരിക്കും പോകുന്നത്. കാരണം ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂട്യൂബ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചാനലങ്ങോട്ട് സ്ട്രീം ചെയ്ത് അങ്ങോട്ട് ഇടും. അവർ ചിലപ്പം ഗെയിമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്ക്രീൻ പ്ലേസ് ആയിരിക്കാം. ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം നമുക്ക് ഒരിക്കലും 16 വയസ്സ് താഴെയുള്ള കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റില്ല. ഈ 16 വയസ്സ് കുട്ടി താഴെയുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പം നീങ്ങുന്നത്. ഇത് ഓസ്ട്രേലിയയിലും എല്ലായിടത്തും തന്നെ ബാധകമായിട്ടാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, ട്വിറ്റർ, ഇത്രയും ട്വിറ്റർ ഇത്ര

0: ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഈ ഇനി അവർ നിരോധനത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പിള്ളേർ ലിങ്ക്ഡിൻ തുടങ്ങും, ലിങ്ക്ഡിൻ വഴി അവർ ബാക്കി ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യും, അതായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. ഇത് അവരെ സംബന്ധിച്ച് യു കെയിലെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് എല്ലായിടത്തും പ്രാബല്യത്തിലായി അത് കംപ്ലീറ്റ് പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണേലും ഈ പുതിയ നിയമത്തിന് ആദ്യ ഘട്ടം എന്നുള്ളതോടെ ഈ 2027 ആയിരിക്കും നിലവിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത്രയും വളരെ എന്താ പറയുന്നത് കടുത്ത തീരുമാനമാണ് അവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണേലും ഈ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ യു കെയിൽ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ ഐ മീൻ 16 ഇയേഴ്സ് താഴെയാണെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാം ആക്ച്വലി ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. യു കെ മാത്രമല്ല ഓസ്ട്രേലിയയിലും ഉണ്ട്, ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ തന്നെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കുട്ടികൾ വേറൊരു രീതിയിലേക്ക് തന്നെയാണ് ഇതിലേക്ക് പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മോറൽസ് എത്രമാത്രം പഠിപ്പിക്കും എന്നുള്ളൊരു കാര്യം. മോറൽസ് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമാണ് നമ്മൾ ഓരോ മോറൽസ് പഠിക്കുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രായത്തിൽ. അത് നമ്മുടെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏത് കാര്യങ്ങളും ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം നമുക്ക് തരും. അതല്ലാതെ സോഷ്യൽ മീഡിയ കാണുന്നത് മുഴുവനാണ് നമ്മുടെ തലയിലേക്ക് കയറുന്നതെങ്കിൽ ആ ഒരു ബോധ്യം നമുക്ക് പിന്നെ കിട്ടില്ല. അപ്പം എന്താണേലും ഈ വരുന്ന വലിയ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളാണ് സോഷ്യൽ മീഡിയയിലേക്ക് എടുക്കുന്നത്. അതിന് 16, 17 വയസ്സ് ഉള്ളവർക്കൊക്കെ തന്നെ വേറെ രീതിയിൽ എന്താ പറയുന്നത് റൂൾസ് ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം അത് അന്നേരം ആയിരിക്കില്ല അവർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പം എന്താണ് ലെറ്റ്സ് സീ. അപ്പം അടുത്തൊരു വർഷത്തിലൂടെ യു കെയിൽ ഈ പറയുന്ന ഇത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് നിരോധനം വരാൻ പോകുന്നുണ്ടെന്നുള്ളൊരു വാർത്ത കൂടെയാണ് നമുക്ക് ഇപ്പോൾ അടുത്ത് അറിയാൻ സാധിച്ചത്.
1: Trending song of the hour.
2: Hey, this is Hasbi rapping Karalundi. You guys ready? Shout out.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: All right, traffic. ചിലൊന്ന് കുറഞ്ഞിട്ടില്ലേ? ഷിഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും അലി തിയേറ്റർ ഹോൾ റോഡിലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഓഫീസിലൊക്കെ കയറിയ ഒരു സമയം കൂടിയാണ്. പക്ഷേ അലി തിയേറ്റർ ഹോൾ റോഡിൽ സ്റ്റിൽ ആ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ബാക്കി എല്ലാ റോഡുകളും കുറഞ്ഞിട്ടുണ്ട്. ഈവൻ എമിറേറ്റ്സ് റോഡ് പോലും ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അൽക്കെ നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡും അൽക്കെ റോഡും ടുവേർഡ്സ് ജബൽ അലി അബുദാബി എല്ലാം ഫ്രീ ആണ്. ഈ അലി തിയേറ്റർ ഹോൾ റോഡ് മാത്രം ചെറിയൊരു കഞ്ചഷൻ ഈ സമയത്ത് കാണുന്നുണ്ട്.
0: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെ എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Good morning, welcome back once again. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ സ്പോട്ട് വെഡിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ, ഞാൻ സത്യം പറഞ്ഞാല് എനിക്ക് അറിയായിരുന്നു പണ്ട് ഗുരുവായൂർ ഈ കല്യാണത്തെ കഴിക്കാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഗുരുവായൂർ വെച്ച് കല്യാണം, പലരോട് ചോദിച്ചു ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ നമ്മൾ കേട്ടുണ്ട്. പക്ഷേ ഈ കണക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് കണക്ക് പറയാം. അതായത് കഴിഞ്ഞ മെയ് മാസം 31 ദിവസം ഉള്ളതിൽ ഗുരുവായൂർ മാത്രം കല്യാണം നടന്നേക്കുന്നത് 2315 കല്യാണങ്ങളാണ്. അതിൽ 624 സ്പോട്ട് മാരേജ് ആണ് ഗുരുവായൂർ നടന്നത്. ഇപ്പൊ ജൂൺ തുടങ്ങി ഇപ്പം നമുക്ക് ഏകദേശം 19 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 541 വിവാഹങ്ങളാണ് ഗുരുവായൂർ നടന്നിട്ടുള്ളത്. അതിൽ 229 സ്പോട്ട് മാരേജുകളാണ്. ഈ സ്പോട്ട് മാരേജുകൾ എന്താണ് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം കേട്ടോ. ഈ ആക്ച്വലി നമുക്ക് നേരെ ചെന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കല്യാണം തീരുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്പോട്ട് മാരേജ് എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 250 രൂപയും മറ്റുമാണ് ആ ഒരു ടിക്കറ്റിന്റെ നിരക്ക്. കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഫോട്ടോഗ്രാഫർ വേണമെങ്കിൽ എക്സ്ട്രാ ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. അങ്ങനെ തുളസിമാല ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു തിരക്കുകൾ മാത്രമേ ഉള്ളൂ. അത് ആ ഒരു ടൈം മാത്രമേ എടുക്കുള്ളൂ സ്പോട്ടിൽ കല്യാണം കഴിക്കുക എന്നുള്ളൊരു രീതിയാണ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് പേര് ഇപ്പം ഇതിനകത്ത് പറയുന്നത് ഇപ്പം ഈ അച്ഛനമ്മമാരുടെയൊക്കെ വിവാഹം കണ്ടിട്ടില്ല എന്ന് ഇപ്പം ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അച്ഛനമ്മമാരുടെ വീണ്ടും ഒന്നുകൂടെ കല്യാണം കഴിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഭയങ്കര രസമല്ലേ. ഈ നമ്മുടെ നാട്ടിലെ ചില കൾച്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മളിതിനെ എന്താ പറയുക, നമ്മൾ ഈ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഓരോ ആചാരങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വാവ് എന്ന് പറയത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ് അത്. നമുക്ക് ഓരോ കൾച്ചേഴ്സിനും ഓരോ രീതിയിലുള്ള പ്രാധാന്യങ്ങളുണ്ട്. എന്തോരോ ആളുകളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കാണുകയാണ്, ഇത്ര ഫോട്ടോഗ്രാഫേഴ്സാണ് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താണേലും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഈ സ്പോട്ട് വെഡിങ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ ആലോചിക്കായിരുന്നു ഇതൊക്കെ ഒരു റെക്കോർഡിലേക്കൊക്കെ ചെല്ലാനൊക്കെ ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എന്താ പറയുക, ഇത്രയും സ്പീഡിൽ നടക്കുന്ന മാരേജോ അല്ലെങ്കിൽ ഇത്ര നടക്കുന്ന ഒരു പ്രോസസ്സ് അത് കേരളത്തിൻ്റെ മാത്രം അവകാശം എന്നുള്ള രീതിയിലോ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു ന്യൂസായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു ആർട്ടിക്കിളായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വാർത്ത വായിച്ചത്. ഇതാണേലും കൊള്ളാം, 624 സ്പോട്ട് മാനേജേഴ്സാണ് കഴിഞ്ഞ മാസം മാത്രം എടുത്തത്. അതിൻ്റെ സമയം 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്പോട്ട് മാനേജിൻ്റെ 5 മിനിറ്റിനുള്ളിലാണ് ഒരു കല്യാണം കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് റിയലി അൺബിലീവബിൾ. എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താണേലും ഗുരുവായൂരാണ് ഈ സ്പോട്ട് മാരേജ് ഇപ്പോൾ വളരെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൈ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഖത്തർ സ്ഫോടനം, മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ഗൾഫിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരുകിക്കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വി എം സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ഉൽപ്പാദനം 17% വർദ്ധിപ്പിച്ചു. എൽനിനോ പ്രതിഭാസം കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു. ഡാമുകളിലെ ജലലഭ്യത കുറഞ്ഞത് തിരിച്ചടിയായി. ഉപഭോഗം 4900 മെഗാവോട്ട് വരെയുണ്ട്. അണക്കെട്ടിൽ ജലസംഭരണം 48 നിന്ന് 21 കുറഞ്ഞു. ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണമുണ്ട്. എത്ര ദിവസം നിയന്ത്രണമുണ്ടാകുമെന്ന് പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. കുന്നത്തുനാട് മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ പി വി ശ്രീനിജന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാനകാലത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് പുതിയ സർക്കാർ വന്നതിന് തൊട്ടുപിന്നാലെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സിഎസ്ആർ ഫണ്ട് വാങ്ങി നടപ്പാക്കിയ പദ്ധതിയിൽ 1,90,00,000 രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. മൂന്നാം മോദി മന്ത്രിസഭയിലെ രണ്ടാമത്തെ മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 2024 June 9 അദ്ദേഹം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം ബിജെപി നേതൃത്വത്തെ അറിയിച്ചുമെന്നാണ് സൂചന. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നടപടി. പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തി മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8 മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17 ഗോൾ തികച്ചു മെസ്സി. രണ്ടാം പകുതിയിൽ ഓസ്ട്രിയ അർജന്റീനൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസെൽ സബ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി രണ്ട് ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവേ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് നോർവേ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. ഏർലിംഗ് ഹാലണ്ടിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. ഗ്രൂപ്പ് ജെയിൽ നടന്ന ജോർദാൻ അൾജീരിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ജോർദാനെ അൾജീരിയ തോൽപ്പിച്ചു. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല അപകടമാണ് ഉണ്ടായതെന്ന് ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായാണ് റൂബിയോയുടെ നിർണായക സന്ദർശനം. ഇറാന് 30,000 കോടി ഡോളർ പുനർനിർമ്മാണത്തിന് നൽകുമെന്ന യുഎസ് വാഗ്ദാനവും ഹോർമുസ് കടലെടുക്ക് തുറക്കലും ചർച്ചയാകും. ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ചയായില്ലെന്നും ഇറാൻ. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുമ്പോൾ ആ പണം എന്ത് ചെയ്യണമെന്ന് യുഎസ് തീരുമാനിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. 1,200 കോടി ഡോളറിന്റെ മരവിപ്പിച്ച ആസ്തി വിട്ടു നൽകാൻ ധാരണയായതായി ഇറാൻ അറിയിച്ചിരുന്നു. വിട്ടു നൽകുന്ന മരവിപ്പിച്ച ആസ്തികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളാണെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ 10,000 മുതൽ 12,000 കോടി ഡോളറിന്റെ ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ മേലുള്ള എണ്ണ ഉപരോധം ഓഗസ്റ്റ് 21 വരെ അമേരിക്കൻ ട്രഷറി വകുപ്പ് നീക്കി. യുഎസ് അടക്കം ഏത് രാജ്യത്തിനും ഈ കാലയളവിൽ ഇറാന് എണ്ണ വിൽക്കാം.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
8: Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
8: Time check.
10: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
10: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
9: Current temperature in Dubai, 38 degrees Celsius, humidity 47%.
8: Weather update.
10: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഇന്ന് June 23rd ആണ്. ഇന്നത്തെ ഈ ഒരു മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കേൾക്കാൻ തുടങ്ങുമല്ലേ, മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മിഡ് മോർണിംഗ് ടൈം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രത്യേകതകൾ എല്ലാ ദിവസവും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയുമായിട്ട് വരുമ്പോഴാണ് എൻ്റെ ഒരു സുഖം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ലോകം മുഴുവനും മറ്റൊരു വലിയ കാര്യം കൂടി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഓരോ വിശേഷങ്ങളും ഫുട്ബോൾ മാച്ചൊക്കെ ഉറക്കം ഉളച്ചിരുന്ന് കാണുന്ന ആൾക്കാരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും അല്ലേ. ചൂടും തണുപ്പും ഒക്കെ മറന്നുകൊണ്ട് സീ, നമ്മളെ UAE സംബന്ധിച്ച് പുറത്ത് ഭയങ്കരമായ ചൂടാണെങ്കിലും അകത്ത് എപ്പോഴും ഇങ്ങനെ ACയിലിരിക്കുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ചിലപ്പോൾ കൂടുതൽ തണുപ്പ്, അതൊന്ന് ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, എന്ത് കാലാവസ്ഥ മാറ്റങ്ങളോ ആയിക്കോട്ടെ, എന്ത് തന്നെ വന്നാലും ശരി, നമ്മൾ ഓരോരുത്തരും ഫിഫയിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആണ് അല്ലേ. അത് മാത്രമല്ല, മറ്റെന്തെങ്കിലും ഇപ്പോൾ IPL നടക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒളിമ്പിക്സ് അങ്ങനെ എന്തെങ്കിലും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രത്തോളം ഒരു ഇഷ്ടമാണെങ്കിലും ഇത്രത്തോളം ഒരു കടുത്ത ആരാധന ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഓഫീസിലൊരു 50 പേരുണ്ടെന്ന് വെച്ചോളൂ, അവരിൽ കൂടുതൽ ആൾക്കാരും ചില ആൾക്കാർ പോർച്ചുഗലായിരിക്കാം, ചില ആൾക്കാർ ബ്രസീലായിരിക്കാം, ചില ആൾക്കാർ അർജൻറ്റീന ആയിരിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ടീമുകൾക്കനുസരിച്ച് ജേഴ്സി അണിഞ്ഞു വരുന്ന ആൾക്കാർ. അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര വേറെ ലെവലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഓഫീസിലവർ അർജൻറ്റീനയുടെ ജേഴ്സി അണിഞ്ഞായിരിക്കും. അപ്പൊ നമ്മൾ ഡൗട്ട് അടിക്കുകയെ, ഇവൻ ഇന്നലെ പറഞ്ഞ ഇങ്ങനല്ലോ. അങ്ങനെ തുടങ്ങി രസകരമായ എത്ര എത്ര നിമിഷങ്ങളാണ് നിങ്ങൾക്കും പങ്കുവയ്ക്കാനുണ്ടാവുക. ഓക്കെ, എന്തായാലും ഇന്ന് കായിക രംഗത്തെ ഏറ്റവും വലിയ മാമാങ്കമായിട്ടുള്ള ഒളിമ്പിക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് എന്തുകൊണ്ടാണ് June 23rd തന്നെ ഒളിമ്പിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ ആണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി. 1894 June 23rd ഫ്രാൻസിലെ പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പം മോഡേൺ ഒളിമ്പിക്സ് ഗെയിംസിന് അടിത്തറയിട്ട് ഈ ഒരു ചരിത്ര നിമിഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം June 23rd എന്ന് പറയുന്നത്. 1948 മുതലാണ് ലോകവ്യാപകമായിട്ട് ഒളിമ്പിക് ഡേ ആഘോഷിക്കാൻ പ്ലാൻ ചെയ്ത് തുടങ്ങുക. സോ ബേസിക്കലി ഒളിമ്പിക് ഡേ ഈസ് നോട്ട് ജസ്റ്റ് ഫോർ പ്രൊഫഷണൽ അത്ലറ്റ്സ്, ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയുള്ളത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ സെലിബ്രേഷൻ ഓഫ് സ്പോർട്, ഹെൽത്ത് ആൻഡ് ടുഗദർനെസ്. ലോകം മുഴുവനുമുള്ള ഒരുപാട് ദശലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ എന്താ ആശയം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം.

അപ്പൊ ഓരോ വർഷവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തീം ഉണ്ടാവും ഇതിന്. അപ്പൊ ഇത്തവണത്തെ തീം എന്താണെന്ന് അറിയാമോ? യു ക്യാൻ ഡു ദിസ്, ലെറ്റ്സ് മൂവ്. നല്ല രസമുണ്ട്, ഇത് പറയാൻ തന്നെ ഒരു ഒരു ഓളമുണ്ടല്ലേ. എന്തായാലും ഈ വർഷത്തെ ഈ ഒരു ആപ്തവാക്യം എന്ന് പറഞ്ഞ ഇന്നത്തെ ഫാസ്റ്റ് വേൾഡിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞ ആൾക്കാരല്ലേ. സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് 80%ലധികം യൂത്തും അല്ലെങ്കിൽ എസ്പെഷ്യലി യുവാക്കളും ദിവസവും ചെയ്യേണ്ട മിനിമം എക്സസൈസ് പോലും ചെയ്യുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. സോ സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഞാൻ ബിസിയല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്ട്രെസ്സ് ാണ്, ജോലി കൂടുതലാണ്, എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി മാറ്റി നിർത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു തോട്ടിനെ, ആ തോട്ടുള്ള പലരെയും ഗ്രൗണ്ടിലേക്കോ ജിമ്മിലേക്കോ ഇറങ്ങുന്നതിൽ നിന്ന് തടയുന്നത് ഇത്തരത്തിലുള്ള തോട്ട്സ് ആണ് അല്ലെ. അപ്പോ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒളിമ്പിക് കമ്മിറ്റി ഇത്തരത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സോ ഓഫൻ ദ ഹാർഡ്ഷിപ്പ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് ഫസ്റ്റ് വൺ, ആദ്യത്തെ ചുവടുവയ്പ്പ് സ്റ്റെപ്പാണ് എപ്പോഴും ഒരു പ്രയാസം ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാലോ നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ തനിയെ കൂടിക്കൊണ്ടേയിരിക്കും. യു വിൽ സ്റ്റാർട്ട് ബിലീവിംഗ് ഇൻ യുവർ സെൽഫ്. സോ ഇന്ന് ഒളിമ്പിക് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ലോകത്തിന്റെ പല കോണുകളിലും വൻതോതിലുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒളിമ്പിക് ഡേ റൺസ് മുതൽ സ്കൂളുകളിലും കമ്മ്യൂണിറ്റികളിലും നടക്കുന്ന സ്പോർട്സ് ഇവന്റ്സ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഈ വർഷം ഇന്ത്യയിലും വലിയ തോതിലുള്ള സ്കൂൾ ആക്ടിവിറ്റികളും അത്ലറ്റുകളുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു ഒളിമ്പിക് ദിനത്തിൽ നമുക്ക് ഒരു ചെറിയ തീരുമാനം എടുത്തൂടെ? ജിമ്മിലൊക്കെ പോയി വലിയ ഭാരം ഉയർത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 30 മിനിറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യാനൊക്കെ നിങ്ങളൊന്ന് സമയം കണ്ടെത്തുക. യു ഡോണ്ട് ഹാവ് ടു ബി ആൻ ഒളിമ്പ്യൻ ടു മൂവ്, സ്പോർട്ട് ഈസ് ഫോർ ഓൾ ഓഫ് അസ്. സോ നിങ്ങൾ ഈ ഒളിമ്പിക് ഡേയിൽ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിർത്തിവെച്ച ജിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മെസ്സേജ് അയക്കോട്ടോ 0585829200. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ബാക്കിയാണ്, നമുക്ക് തുടങ്ങാം. ഇന്നൊരു സർപ്രൈസ് ഉണ്ട്, നമ്മുടെ ഇന്നത്തെ മിഡ് മോർണിംഗ് വിന്നത്തിയുടെ 3rd hour ഗസ്റ്റ് വരുന്നുണ്ട്. ഒരു ഒരു ഒരു അടിപൊളി കാര്യം നിങ്ങളോട് എനിക്ക് റിവീൽ ചെയ്യാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിന്നത്തിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: Welcome back. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത്, നമ്മൾ ഈ കൊടും ചൂടാണല്ലോ ഇപ്പോൾ എപ്പോഴും എന്ത് പറയുമ്പോഴും നമ്മൾ അതുമായിട്ട് ആഡ് ചെയ്ത് പോകുന്ന ഈ ഒരു കാര്യമാണ്. ഈ ഒരു കൊടും ചൂടിൽ നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം തിരയുന്നത് ഒരു തണലല്ലേ? അപ്പോൾ പിന്നെ ഈ കനത്ത വെയിലത്ത് ഒട്ടും വിശ്രമമില്ലാതെ നമുക്കായിട്ട് സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ നടക്കുന്ന, അല്ലെങ്കിൽ ഓടി നടക്കുന്ന, പാഞ്ഞു നടക്കുന്ന ആ ഒരു റൈഡേഴ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്, അവരുടെ അവസ്ഥ എന്തായിരിക്കും. പക്ഷെ ഇപ്പോൾ ദുബായ് RTA-യിൽ നിന്ന് ആ റൈഡേഴ്സിനും അതുപോലെ നമുക്കും ഒരുപോലെ സന്തോഷം തരുന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിലെ വിവിധ ഭാഗങ്ങളിൽ ഡെലിവറി ഡ്രൈവേഴ്സായിട്ട് അത്യാധുനിക ദുബായിലെ വിവിധ ഭാഗങ്ങളിൽ ഡെലിവറി ചെയ്യുന്ന റൈഡേഴ്സിനായിട്ട് അവർക്ക് വേണ്ടി, ആ ഡ്രൈവേഴ്സിന് വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളുള്ള പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ, റെസ്റ്റ് പ്ലേസുകളാണ് RTA ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അതായത് ഡ്രൈവിംഗ് ഔട്ട് ദെയർ ഇൻ ദിസ് ഹീറ്റ് ഈസ് ഇൻക്രെഡിബിളി ചലഞ്ചിങ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷിതമായിട്ട് ഇരുന്ന് ഒന്ന് ശരീരം ഒന്ന് തണുപ്പിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ സജ് തോട്ട്ഫുൾ ഇനിഷ്യേറ്റീവ് ബൈ ദ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ഈ ഒരു കേന്ദ്രങ്ങളിൽ എയർ കണ്ടീഷനിങ് സൗകര്യം മാത്രമല്ല ഉള്ളത്, കുടിവെള്ളം, തണുത്ത വെള്ളം ഉണ്ടാവും, മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള പോയിന്റുകൾ ഉണ്ടാവും, പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, പിന്നെ വാഷ്റൂം സൗകര്യങ്ങൾ വരെ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് ഒരു ഡെലിവറി കഴിഞ്ഞ് അടുത്ത ഓർഡറിനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ബ്രേക്കിൽ ഈ റൈഡേഴ്സിന് കംപ്ലീറ്റ്ലി അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിലൂടെ RTA ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുബായിലെ ഏറ്റവും തിരക്കേറിയ ഏരിയകളായിട്ടുള്ള അറേബ്യൻ ബ്രാഞ്ചസ്, ഇൻ്റർനാഷണൽ സിറ്റി, ബിസിനസ് ബേ, അതുപോലെ അൽക്കൂസ്, അൽക്കരാമ, അൽ സത്വ, ജുമേറ, മാത്രമല്ല മിർദിഫ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ സൗകര്യം ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. ദിസ് വിൽ പ്രൊവൈഡ് എ ഹ്യൂജ് റിലീഫ് ഫോർ തൗസൻഡ് ഓഫ് ഡെലിവറി റൈഡേഴ്സ് അക്രോസ് ദുബായ്. കാരണം നമ്മുടെ ഈ കൊടും ചൂടിൽ തണൽ തേടി മരച്ചുവടുകളിലോ ബിൽഡിങ്ങുകളുടെ മറവിലോ ഒക്കെ നിൽക്കാൻ ഇനി അവരൊരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ്. മറിച്ച് അന്തസ്സായിട്ട് ഒരു AC റൂമിലിരുന്ന് നമുക്ക് അവർക്ക് വിശ്രമിക്കാം. അപ്പോൾ ഇത് പങ്കുവയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അത് നമ്മളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ ഈ വെയിലെ തോടിയെത്തുന്ന റൈഡേഴ്സിനോട് ഒരു വാക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ചിരിയോടെ അവരെ ഒന്ന് സ്വീകരിക്കാൻ നമ്മൾ മടിക്കരുത്. ഇഫ് പോസിബിൾ ഓഫറിംഗ് ദം എ ഗ്ലാസ് ഓഫ് കോൾഡ് വാട്ടർ can make a huge difference in their way. നമ്മൾ അത്രയെങ്കിലും ചോദിക്കണം അല്ലെ, നിങ്ങൾക്ക് നിങ്ങൾ ടയേർഡ് ആണോ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുന്നോ, അല്ലെങ്കിൽ ഒന്ന് ലേറ്റ് ആയാൽ പോലും അവരെ ഒന്ന് വഴക്ക് പറയാതിരിക്കാനെങ്കിലും ഉള്ള ഒരു മാന്യത നമ്മൾ കാണിക്കണം. കാരണം അവർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ ഡ്രൈവേഴ്സ് മീൻസ് ആ റൈഡേഴ്സ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് എത്തിക്കാൻ. അറ്റ്ലീസ്റ്റ് ഒന്നും ചോദിച്ചില്ലെങ്കിലും അവരോട് ദേഷ്യപ്പെടാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യും. നമ്മൾ അത്രയൊരു സ്നേഹം അവർക്ക് കാണിക്കും. ഈ ഒരു ചെറിയ കരുണ എന്ന് പറയുന്നത് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോൾ ദുബായ് RTA-യുടെ ഈ ഒരു മികച്ച മാതൃകയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു കൈയ്യടി കൊടുക്കാം. അപ്പൊ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. തമിഴ് പാട്ടുകൾ കേട്ടതിന് ശേഷം തിരികെ എത്താം.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പൊ നമ്മുടെ ദുബായ് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ ഇത്തിഹാദ് റോഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. റാസൽഗോ റോഡ് എടുക്കുമ്പോൾ സബീൽ സെക്കൻഡ് ഏരിയയിൽ ഒരു ആക്സിഡന്റ് നടന്നെന്നാണ് അറിയാൻ പറ്റുന്നത്. തുടർന്ന് സെൻട്രൽ ദുബായ് ഭാഗത്തേക്ക് പോകുന്ന വരികളിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയ 13 സമീപം ദുബായ് സൈഡിലേക്കുള്ള വരികളിൽ നല്ല രീതിയിലുള്ള വാഹന തിരക്കുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എമിറേറ്റ്സ് റോഡിലേക്ക് പോകുമ്പോൾ അൽബദി സമീപം ചില ആക്സിഡൻറ്റ്സ് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആണെന്നറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും അറിയിക്കോട്ടോ. ദുബായിലേക്ക് വരുന്ന വാഹനങ്ങൾ അത്യാവശ്യം നല്ല വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഷാർജ ഭാഗത്തോട് പോകുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, കാരണം ഇന്ന് June 23 ആണ്. ഇന്ന് മുതൽ എമിറേറ്റ്സ് റോഡിൽ അൽ റഹ്മാനിയ ടണൽ വഴി യാത്രകൾ ട്രക്കുകൾക്ക് നിയന്ത്രണമുണ്ട്. വാഹനങ്ങൾ അൽസുബൈർ ടണൽ വഴിയാണ് തിരിച്ചുവിടുന്നത്. അതുകൊണ്ട് ഈ റൂട്ടിലൊക്കെ പോകുന്നവർ കുറച്ചുകൂടി സമയം കരുതി യാത്ര ചെയ്യുക. ഡ്രൈവിങ്ങിനിടയിൽ ദയവായിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. സേഫായിട്ടിരിക്കും, ഹാപ്പി ജേണി. എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഹെവി ട്രാഫിക്കോ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യൂ 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: നമ്മൾ ഈ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഒന്ന് പെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുമാണല്ലേ. ഈ അടുത്ത കാലങ്ങളായിട്ടേ സോഷ്യൽ മീഡിയയിൽ മഴയോടൊപ്പം പല കാര്യങ്ങളും ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ AI വീഡിയോസ് കണ്ടിട്ടുണ്ട്. പല കളേഴ്സിലായിട്ട് മഴ പെയ്യുന്നത് നമ്മൾ റെഡ് കണ്ടിട്ടുണ്ട്, അതുപോലെ അങ്ങനെ ഡിഫറെൻറ് കളേഴ്സിൽ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് കേട്ടോ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതനുസരിച്ചാണ് കല്ലുമഴയൊക്കെ പെയ്തെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ആകാശത്ത് നിന്ന് വെറും വെള്ളമല്ല, ആയിരക്കണക്കിന് ജീവനുള്ള തവളകൾ ഒരുമിച്ച് പെയ്തിറങ്ങിയാൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ രംഗം പോലെയോ അല്ലെങ്കിൽ വെറും ഒരു കഥ പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ സെർബിയയിലെ വടക്കൻ മേഖലയിലുള്ള ഒഡ്സാക്കി എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയുണ്ട്. അവിടെ ആളുകൾ ശരിക്കും ഇത് നേരിട്ട് കണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നേച്ചറിന്റെ ഏറ്റവും വിചിത്രവും അവിശ്വസനീയമായിട്ടുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. പെട്ടെന്നൊരു ദിവസം നമ്മുടെ എന്താ പറയുക, ആകാശത്ത് കനത്ത കറുത്ത മേഘങ്ങൾ വരികയും ശക്തമായിട്ട് കാറ്റ് വീശാൻ തുടങ്ങുകയും ചെയ്തു. സാധാരണ ഒരു മഴ പെയ്യുന്ന ലക്ഷണങ്ങൾ അല്ലേ. പക്ഷേ ഈ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. വീഴുന്ന മഴത്തുള്ളികൾക്കൊപ്പം ആയിരക്കണക്കിന് ചെറിയ തവളകളും ആകാശത്ത് നിന്ന് നിലത്തേക്ക് പതിക്കാൻ തുടങ്ങി. എന്താ പറയുക, റോഡിലും അല്ലെങ്കിൽ വീടുകളുടെ മുറ്റത്തും കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ നിമിഷങ്ങൾക്കകം ഈ തവളകളെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾ ആകെ ഭയന്നു. കേൾക്കുന്നു, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേൾക്കുന്നു, നിങ്ങളും പോലും അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെയാണ് ആകാശത്ത് മഴ പെയ്യുന്നതിനോടൊപ്പം ഈ തവള മഴ പെയ്തു എന്നുള്ളത് അല്ലേ. പലരും വിചാരിച്ചിരുന്ന എന്താ പറയുക, ഇത് ലോകാവസാനമായിരിക്കും, അല്ലാണ്ട് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. എന്നാൽ ഈ ഒരു വിചിത്ര സംഭവത്തിന് പിന്നിൽ കൃത്യമായിട്ടൊരു ശാസ്ത്രമുണ്ട്. വെറുതെ ഒന്നും സംഭവിക്കില്ലല്ലോ. ഇതിന് പിന്നിലെ വില്ലൻ അതിശക്തമായിട്ടുള്ള കാറ്റും ടൊർണാഡോയും അതുപോലെ ചുഴലിക്കാറ്റുകളുമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ ജലാശയങ്ങൾ, പുഴകളുടെയോ അല്ലെങ്കിൽ വലിയ തടാകങ്ങളുടെയൊക്കെ മുകളിലൂടെ ഇതുപോലത്തെ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റുകൾ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതൊരു വലിയൊരു വാക്വം ക്ലീനർ പോലെ ആയിരിക്കും അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ തങ്ങി നിൽക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു ജീവികൾ ലൈക്ക് തവള, ഇതിനെപ്പോലെയൊക്കെയുള്ള ഇതിനെ കാറ്റ് ആകാശത്തേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് ആകാശത്തെ മേഘങ്ങളിലേക്ക് ഉയർന്ന ഈ തവളകൾ കാറ്റിനൊപ്പം ഒരുപാട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കും. പിന്നെ കാറ്റിൻ്റെ വേഗത ഒന്ന് കുറയുമ്പോൾ മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പാവം ജീവികളും താഴേക്ക് വരും. ചരിത്രത്തിൽ ഇതിനു മുമ്പും തവളകളും മീനുകളും ഒക്കെ ഇങ്ങനെ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയ സംഭവങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെർബിയയിലെ ഈ ഒരു നഗരത്തിൽ ഉണ്ടായതും അത്തരത്തിലൊരു പ്രതിഭാസമാണ്. ഇതിന്റെ സയൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓക്കെയാണ്. അതല്ലാതെ ആദ്യം പാമ്പ് മഴ പെയ്തു അല്ലെങ്കിൽ ഞണ്ട് മഴ പെയ്തു മീൻ മഴ പെയ്തു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് ഞെട്ടു അല്ലേ. പ്രകൃതിയെ സംബന്ധിച്ച് എപ്പോഴും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ മുകളിലാണല്ലേ ഈ പ്രകൃതിയുടെ ഓരോ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളായിരുന്നു ആ നഗരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ആകാശം തവള വീഴുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. എനിവേ, എന്തായാലും ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആകാശം തവള വീഴുന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അടുത്ത പാട്ട് കേൾക്കാനുള്ള ടൈമായിപ്പോയി. നല്ലൊരു പാട്ട് കേൾക്കണം അല്ലേ? യെസ്. ഏത് പാട്ട് നിങ്ങളെ ഞാൻ കേൾപ്പിക്കും? ഏതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുക? ആഹാ, ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ പാട്ടിനായിക്കോട്ടെ, എവർഗ്രീനായിട്ട് മനസ്സിൽ വന്നിട്ടില്ലെങ്കിലും ഈ പാട്ട് നമുക്ക് ഈ ഒരു ടൈമിന് കുറച്ചൊരു എനർജി കിട്ടും. അപ്പം എൻജോയ് ദ സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആണ് ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ നിയമസഭയിൽ വീര്യം കൂടിയ ചർച്ച. മെസ്സി ലോക ഫുട്ബോളിന്റെ നിറുകയിൽ, എംബാപ്പെ മെസ്സിക്ക് തൊട്ടരികിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്, പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരികെ കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വി എം സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായ ടിപ്പർ ലോറി അപകടത്തിൽ 3 മരണം. കാർമൽ സ്കൂളിൽ 10 ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിപ്, സ്വകാര്യ കോളേജ് അധ്യാപകൻ ഹരിലാൽ, അജയ്കുമാർ എന്നിവരാണ് മരിച്ചത്. പരിക്കുപറ്റിയ ഒരു കുട്ടിയുടെ നില ഗുരുതരം. 5 പേർക്കാണ് പരിക്കേറ്റത്. ടിപ്പർ ലോറികളുടെ അപകടപ്പാച്ചിൽ ആശങ്കാജനകമാണെന്നും ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സംഭവമെന്നും മന്ത്രി. ടിപ്പർ ലോറികളുടെ അപകടപ്പാച്ചിലിൽ വേണ്ട നടപടിയുണ്ടാകുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ഡിജിപി തലത്തിലുള്ള ഉന്നത അന്വേഷണത്തിന് സാധ്യത. കേസ് അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. എസ്ഐടി തലവൻ എസ് പി ഷൌക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് കൈമാറിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. 3 മോദി മന്ത്രിസഭയിലെ 2 മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 2024 June 9 അദ്ദേഹം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം ബിജെപി നേതൃത്വത്തെ അറിയിച്ചുമെന്നാണ് സൂചന. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നടപടി. പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പണം എണ്ണുന്ന മുറിയിലെ സിസിടിവി ക്യാമറകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. ഇതിനിടെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിലവിലെ ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് രാമജന്മഭൂമി പ്രക്ഷോഭകാലത്തെ കർസേവകരുടെ സംഘടനയായ ധർമ്മസേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തിയ മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8 മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കോട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17 ഗോൾ തികച്ചു മെസ്സി. രണ്ടാം പകുതിയിൽ ഓസ്ട്രിയ അർജന്റീനൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസെൽ സബ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ്, ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവേ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 തോൽപ്പിച്ചാണ് നോർവേ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. ഗ്രൂപ്പ് ജെയിൽ നടന്ന ജോർദാൻ അൾജീരിയ മത്സരത്തിൽ 1-2 ജോർദാനെ അൾജീരിയ തോൽപ്പിച്ചു. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല അപകടമാണ് ഉണ്ടായതെന്ന് ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായാണ് റൂബിയോയുടെ നിർണായക സന്ദർശനം. ഇറാന് $30,000 കോടി പുനർനിർമ്മാണത്തിന് നൽകുമെന്ന യുഎസ് വാഗ്ദാനവും ഹോർമുസ് കടലിടുക്ക് തുറക്കലും ചർച്ചയാകും.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Current temperature in Dubai 38 degrees Celsius, humidity 47%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ ഇന്ന് തുടക്കത്തിൽ തന്നെ പറയാം, 1 മണി മുതൽ 2 മണി വരെ നമുക്കൊരു ബിഗ് ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും June 21 ആണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ June 21 ഇത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള സംഭവം നടന്നത്. അപ്പൊ അതുകൊണ്ട് ആ ലോഞ്ചിന് ശേഷമാണ് നമ്മൾ ഒരുമിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ജുനൂദ് അൽ എമിറാത്ത് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം, മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെ പ്രശസ്തരായിട്ടുള്ള ചില വ്യക്തികൾ, ഒരു നല്ല കൂട്ടായ്മ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്തുകൊണ്ടുള്ള ഒരു ടോക്ക് ഷോ ആണ്, ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ 1 to 2 സംഘടിപ്പിച്ചിരിക്കുന്നത്. സോ എല്ലാവരും കേൾക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായിക നമ്മുടെ കൂടെ ഇന്ന് 1 to 2 ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ മലയാളികൾക്കും വളരെ പ്രിയപ്പെട്ട ഗായികയാണ്. ഈ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആരാദ്യം പറയും, ആരാദ്യം പറയും. ഇന്ന് ആ പാട്ട് പാടിയ ആള് വരുന്നോണ്ട് ഞാൻ വെറുതെ പാടിക്കൊളവാക്കുന്നില്ല. സോ ഈ പാട്ട് മുതൽ, ഈ പാട്ട് ശരിക്കും അവർക്ക് എന്താ പറയുക, പുരസ്കാരം നേടിക്കൊടുത്ത സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്തൊരു പാട്ടാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ആശാജി മേനോനാണ് അടുത്ത മണിക്കൂറിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആശ മാത്രമല്ല, കൂടെ ഒരു വമ്പൻ ടീമും ഉണ്ടായിരിക്കും. സോ നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ഇപ്പോഴും എപ്പോഴും. ഓക്കെ, എന്നാൽ ഈ മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രധാനപ്പെട്ട വിശേഷമുള്ളത്, നമുക്കറിയാലോ നമ്മുടെ ഈ ദുബായ് നഗരത്തെ സംബന്ധിച്ച് എപ്പോഴും അതിൻ്റെ നിയമങ്ങളും അല്ലെങ്കിൽ അച്ചടക്കവും കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാണ് അല്ലേ. ഇപ്പോൾ ദുബായിലെ പൊതുസ്ഥലങ്ങളിൽ, പബ്ലിക് പ്ലേസിൽ പെരുമാറ്റ രീതികൾക്കും ആഘോഷങ്ങൾക്കും കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് ദുബായ് ഗവൺമെൻറ് പുതിയൊരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടം പുറത്തിറക്കിയിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാൻ കൂടിയായ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഗരത്തിൻ്റെ സുരക്ഷ, സമാധാനം, ഒപ്പം നമ്മുടെയൊക്കെ സാംസ്കാരിക മൂല്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം. സോ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോവാറില്ലേ, ആ പോകുമ്പോഴും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഈ പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് ഈ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് റോഡുകളിൽ, പാർക്കുകളിൽ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു എന്താ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ആ ഒരു സമയം, ആ ഒരു അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ നമ്മൾ ശബ്ദമുണ്ടാക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിലെ എന്താ പറയുക, നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ പെരുന്നാൾ, ന്യൂ ഇയർ, അല്ലെങ്കിൽ ഓണാഘോഷങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വലിയ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നതും ട്രാഫിക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആഘോഷങ്ങളും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അവരുടെ യാത്രകളെയോ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നിയമം അടിവരയിടുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം ഇതുമായി ചേർത്ത് പറയാനുള്ളത്, ദുബായിലെ പൊതുമുതലുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പാർക്കുകൾ, ബീച്ച്, അതുപോലെ പൊതുഗതാഗത സംവിധാനങ്ങൾ, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിന് യാതൊരുവിധ കേടുപാടുകളും വരുത്തരുത് എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ മാലിന്യങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ നിക്ഷേപിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ പരിസര ശുചിത്വം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് പാലിക്കുക. ഇതൊക്കെ ഈ പുതിയ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നിർബന്ധമായും പിന്തുടരേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദുബായ് എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും വളരെ സുരക്ഷിതവും സമാധാനപരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ശരിക്കും UAE ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ലോ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഒരു നല്ല പൗരനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പുതിയ നിർദ്ദേശങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതുക. ഈ പുതിയ പെരുമാറ്റച്ചട്ടത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നമ്മുടെ ചുറ്റുവട്ടമായിക്കോട്ടെ, അത് കൃത്യമായിട്ട് പാലിക്കാൻ നിങ്ങൾ കൂടി അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതുവരെയോ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതൊരു വലിയ കാര്യമാണ്. ഗവൺമെൻറ് അങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കുമ്പോൾ തീർച്ചയായിട്ടും അവരതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഇവിടെ ക്യാമറയുടെ കണ്ണുകളിലാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Mid Morning with Nitya.
1: യെസ്, അടുത്തതായിട്ട് നമ്മൾ ട്രാവലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ, കൂടുതൽ ആൾക്കാരും ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതിന് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും ശരി, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ച്. വേറെ ഒന്നുമല്ല, അമേരിക്കയിലെ ലൂസിയാനയിലുള്ള ന്യൂ ഓർലിയൻസിനെ കുറിച്ച് പറയുമ്പോൾ, തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ മ്യൂസിക് ഡേ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആഴ്ച മുഴുവൻ നമ്മൾ ഒരു മ്യൂസിക് വാരമായിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ പറഞ്ഞപോലെ എന്താ, ലോക പ്രശസ്തമായിട്ടുള്ള ജാസ് മ്യൂസിക്കിൻ്റെ ജന്മനാടാണ് ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ന്യൂ ഓർലിയൻസിൻ്റെ കാര്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിക്കിനും അതുപോലെ കൾച്ചറും ഭക്ഷണവും ഒക്കെ ഒത്തുചേരുന്ന എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ഫാമിലി വെക്കേഷൻ പാക്കേജായിട്ടാണ് ന്യൂ ഓർലിയൻസ് ഇപ്പോൾ യാത്രകളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്നത്. അപ്പോൾ ഈ നഗരത്തിൻ്റെ പ്രധാന അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഈ പറഞ്ഞ പോലെ മ്യൂസിക് തന്നെയാണ് ഈ നഗരത്തിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോക പ്രശസ്തമായിട്ടുള്ള ജാസ് മ്യൂസിക്കിൻ്റെ ജന്മനാടായ ന്യൂ ഓർലിയൻസിൽ ഇവിടുത്തെ ഫ്രഞ്ച് ക്വാർട്ടറിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ആ തെരുവുകളിൽ നിന്ന് പോലും അതിമനോഹരമായിട്ടുള്ള സംഗീതം നമുക്ക് കേൾക്കാന്നുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ലൈവ് മ്യൂസിക് പെർഫോമൻസുകൾ നമുക്ക് ഈ ന്യൂ ഓർലിയൻസിൽ ഈ ഒരു തെരുവുകളിൽ ഇവിടുത്തെ വളരെ ഒരു പ്രത്യേകത, വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണ രീതിയാണ്. ക്രിയോൾ, കാജുൻ തുടങ്ങിയ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ന്യൂ ഓർലിയൻസിലെ യാത്രകളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. പിന്നെ രുചികരമായിട്ടുള്ള കടൽ വിഭവങ്ങൾ, സീ ഫുഡ്, അതുപോലെ ഇവിടുത്തെ ഫേമസ് പലഹാരങ്ങൾ, ഇതൊക്കെയായിട്ട് ഭക്ഷണ പ്രേമികൾക്ക് സത്യം പറഞ്ഞാൽ ന്യൂ ഓർലിയൻസ് ഒരു എന്താ സ്വർഗം തന്നെയായിരിക്കും മാമ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ നഗരത്തിലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ മിസിസിപ്പി റിവർ ക്രൂസ്, മിസിസിപ്പി നദിയിലൂടെയുള്ള ക്രൂസ് യാത്രകൾ, വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ട്രീറ്റ് കാറുകളിലെ യാത്ര, ഇതെല്ലാം നമുക്ക് ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഈ നഗരത്തിലെ മനോഹരമായിട്ടുള്ള പാർക്കുകളും നാച്ചുറൽ മ്യൂസിയങ്ങളും ഒക്കെ കുട്ടികൾക്കും വലിയൊരു അനുഭവം തന്നെയായിരിക്കും. ഇനി ചരിത്രവും സംസ്കാരവും ഒക്കെ ഒരുമിച്ച് തുടിച്ചു നിൽക്കുന്ന എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫാമിലി ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂ ഓർലിയൻസ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. കാരണം ഈ മനോഹരമായ യാത്രാ വിശേഷം, ഐ മീൻസ് യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്കൊരു താല്പര്യമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഘടകങ്ങളാണ് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഭക്ഷണ രീതിയും അവിടുത്തെ മ്യൂസിക്കും എല്ലാം നമുക്ക് ഒരുമിച്ച് എന്താ പറയുക, എൻജോയ് ചെയ്തിട്ട് മടങ്ങി വരാനുള്ളൊരു അവസരമാണ്. സോ അടുത്തത് നമ്മളൊരു തമിഴ് സോങ്ങിലേക്ക് പോവാണ്. എൻജോയ് ദ സോങ്.
2: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: എന്നാൽ ഇപ്പൊ റോഡിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ദുബായിൽ ഏറ്റവും തിരക്കേറിയ ഏരിയകളിൽ നിന്നുള്ള ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് ബേ ആണ്. ബിസിനസ് ബേയിലുള്ള ബിസിനസ് ബേയുടെ ഒരു ഉള്ളിലുള്ള സ്ട്രീറ്റ്സുകളിലും അതുപോലെ അൽഖയിൽ റോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ജംഗ്ഷൻസിലും ഒക്കെ ഇപ്പോൾ കനത്ത വാഹന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വണ്ടികൾ വളരെ സ്ലോലിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഡൗൺ ടൗൺ ദുബായ് ആണ്. ദുബായ് മോളിന് ചുറ്റുമുള്ള റോഡുകളിലും ഫിനാൻഷ്യൽ സെൻ്റർ റോഡിൽ നിന്ന് ഡൗൺ ടൗണിലേക്ക് എൻ്റർ ചെയ്യുന്ന വരികളിലൊക്കെ അത്യാവശ്യം ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തോടെ പോകുന്നവർ കുറച്ചധികം സമയം കരുതി തന്നെ യാത്ര ചെയ്തോളൂ. ഇനി ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റ് നോക്കുകയാണെങ്കിൽ, D3 നോക്കുകയാണെങ്കിൽ, ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ എൻട്രീസിലും റാമ്പുകളിലും ഒക്കെ സാധാരണ ഈ സമയത്ത് ഉണ്ടാവാറുള്ള തിരക്ക് ഇപ്പോഴും കാണാം. മെയിൻ റോഡുകളിലേക്ക് കയറാൻ വാഹനങ്ങൾ കുറച്ച് സമയം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഏരിയകളിലൂടെ ഒക്കെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ ദയവായി അക്ഷമ കാണിക്കാതെ കൃത്യമായിട്ടുള്ള ലെയിനൊക്കെ പാലിച്ച് ഡ്രൈവ് ചെയ്യുക, സേഫായിട്ടിരിക്കൂ. ഞാൻ കൂടെ തന്നെയുണ്ട് ഇതുപോലെ അപ്ഡേറ്റ്സുമായിട്ട്. നിങ്ങൾക്കും എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആക്സിഡൻസോ മറ്റെന്തെങ്കിലും ഹെവി ട്രാഫിക് എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അപ്ഡേറ്റ് മീ 0585829220 എന്ന നമ്പറിലേക്ക്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
0: Mid morning with Nithya. Nithya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ നിയമസഭയിൽ വീര്യം കൂടിയ ചർച്ച. അഴിമതി എന്ന പിണറായി, ജനവികാരം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയെന്ന വി എം സുധീരൻ. ഓപ്പറേഷൻ തൂഫാൻ ശക്തമെന്ന രമേശ് ചെന്നിത്തല. ഖത്തർ സ്ഫോടനം, മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ഗൾഫിൽ. മെസ്സി ലോക ഫുട്ബോളിന്റെ നിറകയിൽ, എംബാപ്പെ മെസ്സിക്ക് തൊട്ടരികിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വെച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരികെകയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വി എം സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല, ഒറ്റ ദിവസം കൊണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കാം എന്ന വ്യാമോഹമില്ലെന്നും അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ഉൽപ്പാദനം 17% വർദ്ധിപ്പിച്ചു. എൽനിനോ പ്രതിഭാസം കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു. ഡാമുകളിലെ ജലലഭ്യത കുറഞ്ഞത് തിരിച്ചടിയായി. ഉപഭോഗം 4900 മെഗാവോട്ട് വരെയുണ്ട്. അണക്കെട്ടിൽ ജലസംഭരണം 48 നിന്ന് 21 കുറഞ്ഞു. ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണമുണ്ട്. എത്ര ദിവസം നിയന്ത്രണമുണ്ടാകുമെന്ന് പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. കുന്നത്തുനാട് മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ പി വി ശ്രീനിജന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് പുതിയ സർക്കാർ വന്നതിന് തൊട്ടു പിന്നാലെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സിഎസ്ആർ ഫണ്ട് വാങ്ങി നടപ്പാക്കിയ പദ്ധതിയിൽ 1,90,00,000 രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായ ടിപ്പർ ലോറി അപകടത്തിൽ 3 മരണം. കാർമൽ സ്കൂളിൽ 10 ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിപ്, സ്വകാര്യ കോളേജ് അധ്യാപകൻ ഹരിലാൽ, അജയ്കുമാർ എന്നിവരാണ് മരിച്ചത്. പരിക്കുപറ്റിയ ഒരു കുട്ടിയുടെ നില ഗുരുതരം. 5 പരിക്കേറ്റത്. ടിപ്പർ ലോറികളുടെ അപകടപ്പാച്ചിൽ ആശങ്കാജനകമാണെന്നും ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സംഭവമെന്നും മന്ത്രി. ടിപ്പർ ലോറികളുടെ അപകടപ്പാച്ചിലിൽ വേണ്ട നടപടിയുണ്ടാകുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ഡിജിപി തലത്തിലുള്ള ഉന്നത അന്വേഷണത്തിന് സാധ്യത. കേസ് അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. എസ്ഐടി തലവൻ എസ് പി ഷൌക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് കൈമാറിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. മൂന്നാം മോദി മന്ത്രിസഭയിലെ രണ്ടാമത്തെ മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 2024 June 9 അദ്ദേഹം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം ബിജെപി നേതൃത്വത്തെ അറിയിച്ചുമെന്നാണ് സൂചന. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നടപടി. പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പണം എണ്ണുന്ന മുറിയിലെ സിസിടിവി ക്യാമറകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. ഇതിനിടെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിലവിലെ ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് രാമജന്മഭൂമി പ്രക്ഷോഭകാലത്തെ കർസേവകരുടെ സംഘടനയായ ധർമ്മസേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തി മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8 മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ടപ്പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17 ഗോൾ തികച്ചു മെസ്സി. രണ്ടാം പകുതിയിൽ ഓസ്ട്രിയ അർജന്റീനൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസൽ സബ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവെ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 2 ഗോളിന് തോൽപ്പിച്ചാണ് നോർവെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. ഗ്രൂപ്പ് ജെയിൽ നടന്ന ജോർദാൻ അൾജീരിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ജോർദാനെ അൾജീരിയ തോൽപ്പിച്ചു. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല അപകടമാണ് ഉണ്ടായതെന്ന് ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായാണ് റൂബിയോയുടെ നിർണായക സന്ദർശനം. ഇറാന് 30,000 കോടി ഡോളർ പുനർനിർമ്മാണത്തിന് നൽകുമെന്ന യുഎസ് വാഗ്ദാനവും ഹോർമുസ് കടലിടുക്ക് തുറക്കലും ചർച്ചയാകും. ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ചയായില്ലെന്നും ഇറാൻ. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുമ്പോൾ ആ പണം എന്ത് ചെയ്യണമെന്ന് യുഎസ് തീരുമാനിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. 1,200 കോടി ഡോളറിന്റെ മരവിപ്പിച്ച ആസ്തി വിട്ടു നൽകാൻ ധാരണയായതായി ഇറാൻ അറിയിച്ചിരുന്നു. വിട്ടു നൽകുന്ന മരവിപ്പിച്ച ആസ്തികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളാണെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ 10,000 മുതൽ 12,000 കോടി ഡോളറിന്റെ ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ മേലുള്ള എണ്ണ ഉപരോധം ഓഗസ്റ്റ് 21 വരെ അമേരിക്കൻ ട്രഷറി വകുപ്പ് നീക്കി. യുഎസ് അടക്കം ഏത് രാജ്യത്തിനും ഈ കാലയളവിൽ ഇറാന് എണ്ണ വിൽക്കാം. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകൾ നടത്തേണ്ടത് അത്യാവശ്യമെന്ന് ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചു. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്താൻ ഇറാനുമായുള്ള ചർച്ചകളിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് ഖത്തർ പ്രധാനമന്ത്രി. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്ന ശക്തമായ സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് എല്ലാ രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഒന്നിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകേണ്ടത് അനിവാര്യമെന്ന് ഖത്തർ പ്രധാനമന്ത്രി.
0: Keep listening to Home 92.2 FM.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: Current temperature in Dubai 38 degrees Celsius, humidity 48%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: Yes, very good afternoon, everyone. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ടൈമിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ലാസ്റ്റ് അവറിലേക്ക് എത്തുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്ന ഒരു വലിയ ടീമിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇപ്പോൾ ഈ തത്തും തത്തകൾ എന്നുള്ള പാട്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ, നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഗായികയാണ് ആശാജി മേനോൻ. ഏറെ കാലമായിട്ട് യുവയിൽ ഉണ്ടായിരുന്നിട്ടും എനിക്കിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഐ എം സോ ഹാപ്പി. ഇവിടെ ഒരു ഭയങ്കര നല്ലൊരു ഒരു വിശേഷം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്ലാനാണ്. യെസ്, അതിനു മുമ്പ് തന്നെ ആശാജി മേനോൻ അവരുടെ ഒരു ബിഗ് ടീം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം.
2: താങ്ക് യു നിത്യ, താങ്ക്സ് എ ലോട്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും, കുട്ടികളുടെയും എല്ലാവരുടെയും ബിഹാഫിൽ ഞങ്ങൾ വലിയൊരു താങ്ക് യു അങ്ങോട്ട് പറയാണ്.
1: ഞങ്ങൾ ശരിക്കും പറയുന്നത്, കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അത്രയും വലിയൊരു കാര്യമാണ്. അതായത് യു എയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സേഫ്റ്റിയും ഈ ഒരു പീസും ഒക്കെ നമുക്ക് അത് തരാനായിട്ട് കുറച്ച് കാവൽ കണ്ണുകളുണ്ട് അല്ലേ. യുഎയുടെ ബിഗ് ടീം സോൾജിയേഴ്സ് എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമാണ്, അവർക്ക് കൊടുക്കുന്ന ഒരു പ്രണാമമാണ്, അവർക്ക് കൊടുക്കുന്ന എന്ത് വാക്കുകൊണ്ട് പറയണം.
2: ട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവുക.
1: അപ്പൊ അത് ആശിച്ചെന്നെ റിവീൽ ചെയ്യും, എന്താണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്.
2: നമ്മൾ ആക്ച്വലി യുഎയിലത്തെ സോൾജേഴ്സിന് വേണ്ടിയിട്ട്, സോൾജേഴ്സ് ഓഫ് ദി എമിറേറ്റ്സ് തന്നെയാണ് അതിന്റെ ടൈറ്റിൽ, ജുനൂദ് അലി മാറാത്ത ആണ്. ഒരു അറബിക് സോങ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പും വസുധ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. അതിന്റെ റിലീസ് ആക്ച്വലി ഇൻസ്റ്റഗ്രാം പേജിൽ അത് സൺഡേ ആണ് റിലീസ് ആയത്.
1: ഇന്റർനാഷണൽ
2: മ്യൂസിക് ഡേ അന്നാണ് റിലീസ് ആയത്. അതിന്റെ ത്രില്ലിലും സന്തോഷത്തിലും ഒരു പ്രൈഡിലൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്.
1: തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ ടീം വസുധ എന്ന ആ മനോഹരമായിട്ടുള്ള പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്നു, ഭയങ്കര സ്നേഹം തോന്നുന്നു, നല്ലൊരു പേര്. വസുധ വിത്ത് ആശാജി മേനോൻ.
2: വസുധയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രീം വേഴ്സ് പ്രൊഡക്ഷൻസ് ആണ്. അവരാണ് വീഡിയോ, ബ്യൂട്ടിഫുൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഡെസേർട്ടും കൈറ്റ് ബീച്ചും ഞങ്ങളുടെ കുറെ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ദുബായിയുടെ കുറെ ലാൻഡ് മാർക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ റാഫ്മോ ബുളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് നമ്മുടെ സ്പോൺസേഴ്സ്.

0: എന്താ പറയാ, ഇത്രയും ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ബ്രാൻഡാണ് അവര്. അവരുടെ കീഴിൽ കുറെ ഇതുപോലെ കമേഴ്ഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ആർട്ട് ലവേഴ്സ് ആണ് അവര്, അപ്പൊ അവരാണ് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ്. അപ്പൊ സ്ട്രീംവേഴ്സ് ആൻഡ് വസുധ വിത്ത് റഫ്മോ.
1: ഓ വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. ആശയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളിലേക്ക് ഇപ്പൊ എന്താ പേര്?
2: അനന്യ.
1: അനന്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ?
2: നയൻത്തിൽ.
1: ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ
2: ആയന.
1: അയന, അയന ഏത് ക്ലാസ്സിലാണ്?
2: നയൻത്തിൽ.
1: നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണോ? ഓക്കെ. ആ ചെറിയ ആള് വരൂ. കിടിലൻ പേരാണല്ലോ. ശർവജിത്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഗ്രേഡ് സെവൻ.
1: ഓക്കെ, മോള് പറയൂ പേരെന്താ?
3: എലീന.
1: എലീന ഏത് ക്ലാസ്സിലാണ്?
3: നയൻത്തിൽ.
1: ഓക്കെ. And you?
4: Ashvika. Ashvika. I'm in 9th standard.
1: കാരണം എല്ലാരും 9th സ്റ്റാൻഡേർഡ് ആണ്. അഷ്വികയുടെ കയ്യിലാണ് ഒരു ഗിറ്റാർ ഉള്ളത്.
0: ഞങ്ങളുടെ അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് ആണ്. ഇവരൊന്നും കൂടാണ്ട് നമുക്ക് ആക്ച്വലി ഒരു 19 കുട്ടികളുണ്ട് ഇതില്. അവരെ എല്ലാരെയും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെടുങ്ങ് മണികളും ഉണ്ട്. ഇവൻ ഫ്രം 6 ഇയേഴ്സ് ടു എന്താ പറയാ 17
1: ഇയേഴ്സ് വരെയുള്ള 19 കുട്ടികളും ആശയും
0: ചേർന്നാണ് ഈ പാട്ട് ചെയ്തത്.
1: വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും പറഞ്ഞാൽ യുഎക്ക് വേണ്ടി, യുഎ സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഈ ഒരു മ്യൂസിക്കൽ ട്രിബ്യൂട്ട്, അതൊന്ന് യാഥാർത്ഥ്യമായപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിയൽ പ്രൗഡ് മൊമെന്റ് ആസ് എ സിംഗർ, പിന്നെ ഇങ്ങനെ ഒരു നല്ല ടീം, എന്താണ് തോന്നിയത്?
0: സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു 2 മാസമായി ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട്. മെയിലാണ് ഇത് ആക്ച്വലി തുടങ്ങിയത്. ആദ്യം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്ത് അതിനുശേഷം കുട്ടികളെ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് അറബിക് സോങ്ങും കൂടി ആവുമ്പോൾ നമുക്കറിയാലോ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണിത്. അപ്പോ സുചേത എന്ന് പറഞ്ഞിട്ട് ഒരു
1: സ്റ്റുഡന്റ്,
0: സുചേത ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്, ആ കുട്ടിയാണ് ഞങ്ങൾ ആക്ച്വലി പ്രൊനൗൺസിയേഷന് വേണ്ടിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്.
1: ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ്ലി അറബിക്കിലാണല്ലോ.
0: കംപ്ലീറ്റ്ലി അറബിക്. അപ്പൊ സുചേത ഹെൽപ്പ് ചെയ്തു വിത്ത് വേർഡ്സ്. പിന്നെ ലിറിക്സ് ഒക്കെ ഞാൻ ഒരു കലീഗ് ഉണ്ട്, അമീർ എന്ന് പറഞ്ഞിട്ട് ആളാണ് ചെയ്തത്. പിന്നെ മ്യൂസിക്കും പിന്നെ ഹാർമണൈസിംഗ് പാട്ടും ഇതെല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്ത് സി എൻ ആർ സ്റ്റുഡിയോ ഇൻ ഷാർജ അവിടെ പോയിട്ടാണ് റെക്കോർഡിംഗും മിക്സിംഗ് മാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത്. ഇതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എടുത്തു പറയേണ്ട ആളാണ് സുമേഷ് ആനന്ദ്, നാട്ടിലെ ഒരു ഫേമസ് മ്യൂസിഷ്യൻ ആണ്.
1: ഓ വെരി ഗുഡ്. അത് എല്ലാവർക്കും അറിയാലോ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ പാട്ട് നമുക്കൊന്ന് ഓണയർ കേട്ടാലോ, അതിനുശേഷം നിങ്ങളുടെ ആ സ്വരമാധുര്യവും ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമുക്ക് ഓണയർ ആ പാട്ടൊന്ന് കേൾക്കാം അല്ലേ? യെസ്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ജുനൂദ് അൽ എമിറാത്ത്, സോൾജിയേഴ്സ് ഓഫ് ദ എമിറേറ്റ്സ്, അതൊന്ന് കേൾക്കാം. എൻജോയ് ദ സോങ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വസുധയെ എത്രത്തോളം നെഞ്ചേറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ. ഓഫ് എയറിൽ നിങ്ങൾക്ക് വിളിക്കാം 800-922-0 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ജുനൂദ് അൽ എമിറാത്ത് നിങ്ങൾ എത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളത് അറിയണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മെസ്സേജ് അയക്കാൻ മറക്കരുത്, 0585829220 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Mid-morning with Nitya.
12: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. Home is always a feeling. നമ്മളൊരു വീട്ടിൽ വരുമ്പോൾ അവിടെ സംഗീതം ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോവുക അല്ലേ? തീർച്ചയായിട്ടും ജുനൂദ് അൽ എമിറാത്ത്, അതായത് നമ്മുടെ UAE ആംഡ് ഫോഴ്സിലെ നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ സ്നേഹിക്കുന്ന സോൾജിയേഴ്സിന് വേണ്ടിയുള്ള, എന്ന് വെച്ചാൽ നമ്മൾ എവിടോട്ട് പോകാനാണെങ്കിലും വളരെ സമാധാനപരമായിട്ട്, നമ്മൾ ജനിച്ച നാടെന്ന് പറയുന്നത് ഇന്ത്യയാണ് എങ്കിലും അതിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ UAE ൽ ജീവിക്കുമ്പോൾ ഇത്രയധികം സ്നേഹത്തോടെ ഇത്രയധികം ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമ്മളെ കാക്കുന്ന ആ കാവൽ കണ്ണുകൾ തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ട്രിബ്യൂട്ടാണ് ശരിക്കും ജുനൂദ് അൽ എമിറാത്ത്. ശരിക്കും ജുനൂദ് അൽ എമിറാത്തിന്റെ കാര്യങ്ങൾ, വിശേഷങ്ങൾ പറയാനായിട്ട്, നിങ്ങളോട് റിവീൽ ചെയ്യാനായിട്ട് ടീം വസുധ വിത്ത് ആശാജി മേനോൻ നമ്മുടെ കൂടെയുണ്ട്. കൂടുതൽ ഇന്ന് ഇപ്പൊ നമ്മൾ ഓണെയർ ആ പാട്ട് കേട്ടിരുന്നുവെങ്കിലും ഇവരുടെ നാവിൽ നിന്നും വീഴുന്ന ആ സ്വര മാധുര്യം അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. യെസ് പ്ലീസ്.
13: ഞങ്ങളപ്പോ പാട്ട് പാടി തുടങ്ങണോ? അതോ
12: നാല് വരി പാടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.

0: നമ്മളിത് ഒറിജിനൽ സോങ് ഓൺ ഇയറിൽ കേട്ടെങ്കിലും ശരി, നിങ്ങൾ പാടുമ്പോഴാണ് അതിന്റെ ഒരു റിയൽ അല്ലെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ഇവയുടെ സൂപ്പർ ഹീറോസിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിന് വേണ്ടിയുള്ള ജുനൂദ് അൽ എമിറാത്ത്, ഈ ഒരു ബിഗ് സല്യൂട്ട്, ഈ മ്യൂസിക്കൽ ട്രിബ്യൂട്ട്, ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇത് വന്നതല്ല, ടീം വസുധ ഉണ്ടായി, ഇതുപോലെ നമ്മുടെ മിടുക്കരായിട്ടുള്ള പാട്ടുകാരെയൊക്കെ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചു, ഇതിന്റെ വരികള്, ഇതിന്റെ സംഗീതം, ഇതുണ്ടായ ആ ദിനങ്ങള്. ഇടക്കാലത്ത് ആശയ കണ്ടിട്ടേ ഇല്ല, ആശ ഫുൾ ഇതിന്റെ കൂടെ ആയിരുന്നു. സോ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒരു അനക്ക് ഉണ്ടായിരുന്ന നിത്യ ഹായ് ആശ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് അപ്പോഴെനിക്ക് തോന്നി സംതിങ് അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്.
1: ഞങ്ങൾക്കൊരു രണ്ട് മാസത്തോളമായി ഇതിന്റെ വർക്കിന്റെ കാര്യങ്ങളായിട്ട് നടക്കണു. മെയിലാണ് ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്തിട്ട്, അതിന് മുന്നേ ഈ തോട്ട് വരാൻ കാരണം ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ ഇവിടെ കുറച്ച് അൺസർട്ടനിറ്റി ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫർസാന, ഐനുവിന്റെ അമ്മ, ഐനുവിന്റെ അമ്മ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പാട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാൻഡിന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ എന്താ വെച്ചാൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇപ്പോൾ കുട്ടികൾക്കും ആ ഒരു ഫീല് വരാൻ, കുട്ടികൾക്കും ആ ഒരു ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഏത് കൂടെ കൊണ്ടുവരാമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് ഫോം എന്ന് പറയുന്ന മ്യൂസിക്കാണ്. അങ്ങനെയാണ് ഈ ഒരു തോട്ട് വന്നത്. അങ്ങനെ ഒരു മെയ് 2nd ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്ത് കുട്ടികൾ ഓരോരുത്തരെയും ഞങ്ങൾ ആഡ് ചെയ്ത്, വസുധ എന്ന് പറയുമ്പോൾ എൻ്റെ മ്യൂസിക് സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ്, പിന്നെ എൻ്റെ ഈ പറഞ്ഞ മാതിരി ഞങ്ങളൊക്കെ ഒരേ സ്കൂളിലാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് കുട്ടികൾ പഠിക്കണം,
0: ടീച്ചറും കുട്ടികളുമാണ് ബേസിക്കലി.
1: പിന്നെ എലീന ഒക്കെ വേറെ സ്കൂളാണ്, എലീന
2: പറഞ്ഞു.
1: ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു, ഓരോരുത്തരെയും ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ച്, അറബിക് സോങ്ങും കൂടിയാണല്ലോ, അപ്പൊ സുചേത്തയും പറഞ്ഞ മാതിരി ഹെൽപ്പ് ചെയ്തു, അങ്ങനെ വരികളൊക്കെ അമീറും എഴുതി ട്യൂണൊക്കെ ഇട്ട്. പിന്നെ ഇവര് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, അതായത് ഇപ്പൊ നമ്മളൊരു മ്യൂസിക് ഒരു കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ഹാർമണി കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ ഡിപ്പെൻഡബിൾ ആണ് ഇവര്, നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഇവരെ ഏൽപ്പിക്കാം എന്ത് കാര്യമുണ്ടെങ്കിലും. അപ്പോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആലോചിച്ച് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത്, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീഡിയോ കുറച്ചും കൂടിയും നന്നായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ കുറെ പേരെ അപ്രോച്ച് ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ എന്തായിരുന്നു, എനിക്ക് ഫുൾ ഔട്ട്ഡോർ തന്നെ ഇത് ചെയ്യണം, എനിക്ക് ഡെസേർട്ടിലും അങ്ങനെ കുറച്ച് ദുബായിയുടെ നല്ല നല്ല പ്രദേശങ്ങളിലൊക്കെ ചെയ്യണം എന്നുള്ള മോഹമായിരുന്നു. അങ്ങനെ സ്ട്രീം വേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തു, ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച മാതിരി തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തു തന്നു.
0: പിന്നെ ഇവിടെ കോസ്റ്റ്യൂംസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്,
1: അതെ, കോസ്റ്റ്യൂംസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നിലയാണ്, നില ട്രെൻഡ്സ്, അതും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നയനയുടെ ഒരു ഇനിഷ്യേറ്റീവ്. സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു ടീം വർക്ക് ആണെന്ന് പറയാം. ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് അതിലേക്ക് ഒരു ഭാഗമായി, ഭാഗ്യമാണല്ലോ, ഒരു ഭാഗ്യമുണ്ടായി
0: തീർച്ചയായിട്ടും.
1: അതാണ് എന്റെ പിന്നിലത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയണ്ടോ, പറഞ്ഞോളൂ.
0: നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അല്ലെങ്കിൽ സംഗീതം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർ എന്നതിൽ നിന്ന് നിങ്ങൾ ഒത്തൊരുമയോടുകൂടി, അല്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു വലിയ വസുധ എന്നൊരു ടീമായി മാറുമ്പോൾ ഹൗ ഡു യു ഫീൽ?
3: Can I say something?
0: Yeah, of course, please.
3: So, like, Asha ma'am is a teacher at our school. Appo njan cherpathodane, she's seen me grow through all my levels.
0: Okay.
3: So, she has brought me up and she's genuinely, her thought process, everything is so different. Like, she wants us to succeed in our life.
0: Okay.
3: So, adho unde ma'am group ok indakke, poru thoni namak adhi da adibuli yao, because Asha ma'am is behind us, pushing us to do it.
0: Oh my God, ini enna vendan Asha?
4: മാമിന്റെ കൂടെ ആയതുകൊണ്ട് പിന്നെ ഇത് എന്താശാമിനെ
1: പറ്റി മാത്രമേ പറയാം,
0: നിങ്ങൾ വസുധയായി മാറിയപ്പോ അല്ലേ, നിങ്ങൾ
4: ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തന്നെയായിരുന്നു. അതും ആശാ മാമിന്റെ കൂടെ ആവുമ്പോ കുറച്ചൊരു ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവും, പിന്നെ പങ്കുകൂടെ ഉള്ള ഒരു മോഹം ഉണ്ടാവും
0: തീർച്ചയായും.
1: അപ്പൊ എനിക്ക് മെയിൻലി അതായിരുന്നു, കുട്ടികൾക്ക് പല കാര്യങ്ങളും ഇതൊന്ന് പഠിക്കും. ഒരു ഗ്രൂപ്പ് ആവുമ്പോ ഇതില് പാട്ടാവട്ടെ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ആവട്ടെ, പുതിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ട്രൈ ചെയ്യണം. എനിക്ക് തോന്നണില്ല ഇത്രയധികം ഇന്ത്യൻ സിംഗേഴ്സ് വേറെ അറിയില്ല,
0: എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സംഭവം, ഒരു ഡ്രീം കം ട്രൂ ആണ് ആക്ച്വലി അല്ലേ. അത് എനിക്ക് തോന്നുന്നില്ല വേറെ എങ്ങനെ കാണുമെന്ന്. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് അറിയിക്കും, എന്നാലും ഇതുവരെ ഞങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല.
2: ശരിക്കും
0: ജുനൂദ് അൽ എമിറാത്തിനെ കുറിച്ചാണ് എനിക്ക് എന്താ പറയാനുള്ളത്.
2: ഞാൻ വേറെ സ്കൂളിലായതുകൊണ്ട് എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വലിയൊരു കാര്യമായിരുന്നു. ആൻഡ് ദ ടീം വർക്ക് ആൻഡ് ദ എഫേർട്ട് ദാറ്റ് വാസ് പുട്ട് ഇൻടു ഇറ്റ്, എവരിതിങ് വാസ് സോ ഗ്രേറ്റ് ആൻഡ് ഐ ഹാഡ് സോ മച്ച് ഫൺ ഡൂയിങ് ഇറ്റ്.
0: യെസ്, രണ്ടും പുരുഷന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, രണ്ടുപേരും തമ്മിൽ ചെറിയ ആള് വരൂ.
1: ശർവജിത്ത് കം.
5: I would like to thank Asha ma'am for giving us this opportunity.
1: Please don't thank me. Say something else.
5: So when I first came to the school, Asha ma'am gave me an opportunity. I sang a song in front of her, and she told, in the assembly you sing. And she has always given us opportunities. And it was always like very happy to do the teamwork and the effort. We all had so much fun in the making of this song.
0: Thank you. Thank you, Mone. Very, very well. എല്ലാവരുടെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല മോനെ പറയൂ.
6: മാത്യു ആശാ മാമിന്റെ കൂടെ ഞാന് ഫിഫ്ത് ഗ്രേഡ് ലൈക് വെൻ ഐ ജോയിൻ ഐഎച്ച്എസ് മാമന്റെ കൂടെ ഫസ്റ്റ് ഇത് തരാം. മാമ എന്നെ ഇങ്ങനെ
1: ആക്ച്വലി മാത്യു എന്ന് പറഞ്ഞ ഒരു ലോങ് ജേർണിയാണ്. ഈ പറഞ്ഞ മതി, മാത്യുവിന്റെ ഫിഫ്ത്തില് തൊട്ടുള്ള പരിചയമാണ്, ഇപ്പൊ മാത്യു 12th ആണ്.
6: സോ ഇത്രയും നാളായിട്ട് മാം എന്റെ കൂടെ ഇത് ചെയ്യുന്നോണ്ട്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മാം തന്നോണ്ട് എനിക്ക് നോ പറയാൻ പറ്റിയില്ല.
1: അപ്പം അങ്ങനെയൊന്നല്ല കേട്ടോ, അടിപൊളി
0: പാട്ടുകാരൻ, ഒരുപാട് പാട്ടുകാരിൽ നിന്ന് നിങ്ങളെ ചൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങള് സോ ലക്കി. അതൊരു വലിയ കാര്യമാണ്. സംഗീതമാണ് ചെറിയ കാര്യമല്ല. സോ നിങ്ങൾക്ക് ഒരു വലിയ ചാൻസ് ആണ് കിട്ടിയത്. ഡ്രീം കം ട്രൂ അല്ലേ? ആക്ച്വലി
1: കുറെ പേരുണ്ട്, അവർക്കൊന്നും വരാൻ പറ്റാത്തില്ലെങ്കിൽ വിഷമണ്ടി പറഞ്ഞ മാതിരി ഇന്ന് ഒരു പെട്ടെന്നുള്ളൊരു നമ്മുടെ ഒരു ഗ്രൂപ്പ് സിംഗിങ് ആയ കാരണം എല്ലാരെയും ഞാൻ പിന്നെ സ്കൂളിൽ നിന്നും വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന്
0: വിചാരിച്ചു.
1: പക്ഷെ ഇനി ഒരു അവസരത്തിൽ എല്ലാരെയും കൂട്ടിയിട്ട് ഞങ്ങൾ എന്തായാലും
0: ഓഫ്കോഴ്സ് നമുക്ക് ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഓൺ ഹോം 92.2 FM.
7: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ ഹോം എന്ന് പറയുമ്പോൾ ഓൾവേസ് ഫീലിംഗ്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലിരുന്ന് പാടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെ പോയിട്ടും കാര്യമില്ല. നമ്മൾ വീട്ടിലിരുന്ന് ഭയങ്കര ഫ്രീ ആയിട്ട് പാടാൻ പറ്റണം. അതിനു മുമ്പ് നമുക്ക് പാട്ടിലേക്കൊക്കെ കിടക്കുന്നതിന് നമുക്ക് അറിയാം നമ്മുടെ കൂടെ എത്ര സിംഗേഴ്സ് ആണുള്ളത്. ടോട്ടൽ 19 സിംഗേഴ്സ് അടങ്ങുന്നതാണ് വസുധ, അല്ലെ? അങ്ങനെയാണോ അത്? ഈ പാട്ടിൽ മാത്രമാണോ?
2: കൂടുതൽ കുട്ടികളുണ്ട്, പക്ഷേ ഈ ഒരു പ്രോജക്റ്റില് പെർട്ടിക്കുലർലി ഇത്രേ കുറച്ച് പേരെയും കൂടി ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറെ പേരൊക്കെ നാട്ടിലായിരുന്നു.
1: ഇപ്പോഴും നമുക്ക് ഇത്രയും പേര് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. എനിവേ, എന്തായാലും കോറസ് പാടിയ കുഞ്ഞു ശബ്ദമൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിവേ, ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും പാട്ടുകാരാണ്, നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആശയുടെ പാട്ട് കേൾക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയാൽ മതി, പാട്ട് കേൾക്കാൻ പറ്റും. യെസ്, നിങ്ങളുടെ മ്യൂസിക് ടീച്ചറാണ്, നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അതിനൊക്കെ ഉപരി മുമ്പ് ഞങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു ആശാജി മേനോനുണ്ട്, പ്ലേ ബാക്ക് സിംഗർ ആശാജി മേനോൻ. ശരിക്കും പറഞ്ഞാൽ മികച്ച ഗായികയുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആരാദ്യം പറയും എന്ന പാട്ടിലൂടെ, മഴ എന്ന സിനിമയിലൂടെ 2001 കരസ്ഥമാക്കിയ ഒരു മികച്ച ഗായികയുടെ കീഴിൽ പാട്ട് പഠിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും ഇവിടെ ഇപ്പൊ ഇങ്ങനെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, സോ പ്രൗഡ് മൊമെന്റ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയരാഗം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിലൂടെയാണ് സാധാരണക്കാരുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആശ പാട്ടു പാടിക്കൊണ്ട്, അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മധുരമായി സംസാരിച്ചുകൊണ്ട് ഏഷ്യനെറ്റിലൂടെ ജോയിൻ ചെയ്തത്. സോ ആ ഒരു ടൈം എല്ലാവരുടെ മനസ്സിലുണ്ട്. ശരിക്കും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹൃദയരാഗം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ജെൻസി ആൽഫകളാണ് അല്ലെ? ജെൻസി ആൽഫാസിന് ഒരിക്കലും ആ പണ്ട് 90s ആ ഹൃദയരാഗം എന്ത് രസമായിരുന്നറിയോ? നല്ല ഭംഗിയിലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഏഷ്യനെറ്റിൽ വന്നിരുന്ന് ഹൃദയരാഗത്തിൽ ഓരോ പാട്ടുകളെ കുറിച്ചും പറഞ്ഞു പാടി ഞങ്ങളെ ഭയങ്കര, ഞാനൊക്കെ വിടാതെ കാണുന്ന എപ്പിസോഡ്സ് ആയിരുന്നു.
2: ഹൃദയരാഗത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം, ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, മുജീബ്. മുജീബ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. മുജീബ് മുജീബ് ആണ് ഹൃദയരാഗത്തിന് ടൈറ്റിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആ കാലത്ത് ഹൃദയരാഗം അത് ഒരു ഭയങ്കര ഒരു ഹിറ്റ് ടൈറ്റിൽ മ്യൂസിക് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ പ്രൊഡ്യൂസർ ഹരി പി നായരും ഇവിടെ വന്നിട്ടുണ്ട്.
1: ഹരി പി നായരാണ് ആശ എനിക്ക് സജസ്റ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഹരി പി നായർ.
2: അപ്പൊ ഹൃദയരാഗം ആ ഒരു 3 കൊല്ലം ചെയ്തു. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ UAE-ക്ക് വന്നൊരു ജേണീന്റെ കാര്യങ്ങൾ. കല്യാണത്തിന് ശേഷമാണ് ഞാൻ UAE-ൽ സെറ്റിൽ ആവണത്. വന്ന സമയത്ത് നമുക്ക് പൊതുവെ ഈ ഇവിടെ സ്റ്റുഡിയോസ് ഒക്കെ ഒന്ന് അത്ര കുറെ അധികം
1: റേഡിയോസ് ഉണ്ടെങ്കിലും ഇതുപോലെ
2: ഇല്ല, ഇതുപോലെ പാട്ട് സിനിമയിൽ പാടി അയക്കാൻ മാത്രമുള്ള സ്റ്റുഡിയോസ് ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ആരും എന്നെ വെച്ച് പാടിപ്പിച്ച് സൗണ്ട് അയക്കാൻ അങ്ങനെയൊന്നും ആരും ചോദിക്കില്ല. ആ സമയത്ത് നാട്ടിൽ അവൈലബിൾ ആണല്ലോ സിംഗേഴ്സ്. പിന്നെ ഇവിടെ വന്ന് പിന്നെ IHS-ൽ ചേർന്നു. പിന്നെ ഇങ്ങനെ കുട്ടികളെയൊക്കെ പരിചയപ്പെടുന്നു, പാട്ടിലിന്റെ വഴിയിലേക്ക് പോകണം. പാട്ടെന്നും ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ലൈം ലൈറ്റിൽ ഞാൻ അങ്ങനെ
1: വന്നില്ല. എനിക്ക് തോന്നുന്നു ടീച്ചർ ജോബിൽ അങ്ങ് ബിസിയായി അല്ലെ?
2: അവിടെയും മ്യൂസിക് തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള പാട്ടുകൾ നമ്മൾ ഇടയ്ക്ക് ഇറക്കും, നമ്മുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെ ഇടയ്ക്ക് ചെയ്യും. അതല്ലാതെ വല്ലാണ്ട് ബിസി ആവാനോ അങ്ങനെ പ്ലേ ബാക്ക് സിംഗിങ് അങ്ങനെ ഒരു പിന്നെ ഒരു മോഹം അങ്ങനെ
1: വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ആരാദ്യം പറയൽ തുടങ്ങിയാലോ.

0: ആരാധ്യം പറയും, ആരാധ്യം പറയും.
1: ഇത് ശരിക്കുമുള്ള സിംഗറിൽ നിന്ന് കേൾക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എത്രയോ ലവേഴ്സ് ഈ പാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിവേ, ഇനി നിങ്ങൾ ഓരോരുത്തരിലേക്കും ആ ഒരു സ്വരമാധുരി എത്തുകയാണ്. ആ നേരെ പാടാൻ പോണേ,
2: നമുക്ക്
1: ഗിറ്റാറ്.
2: അശ്വിക ഗിറ്റാർ വായിക്കണ്ട്.
1: റെഡി?
3: മൈ നെയിം ഈസ് അലീന ആൻഡ് ഐ വിൽ ബി സിംഗിങ് കണ്ണൻ തുമ്പി.
1: ഓക്കേ,
2: തുമ്പി തുടങ്ങാം ആദ്യം. നോക്കട്ടെ.

0: ഒരു ചെയിൻ ആയിട്ട് പോട്ടെ അല്ലേ?
1: അതെ അതെ.
2: ഓക്കേ, സോ മൈ നെയിം ഇസ് അശ്വിക. ഐ വിൽ ബി സിംഗിങ് എ സോങ് ഫ്രം ദ ജാക്സൺ 5.
0: യെസ്.
2: ഓക്കേ.

ഓ വെരി നൈസ് വെരി നൈസ്. മലയാളത്തിൽ നിന്ന് പെട്ടെന്നൊരു പോക്കായിരുന്നു അല്ലേ. ഓക്കെ നെക്സ്റ്റ് വൺ ആരാ നീ പാടുന്നത്? ഒന്നുമില്ല.

ഓ സ്വീറ്റ് സ്വീറ്റ് സ്വീറ്റ്. നമുക്ക് ടൈം ഇങ്ങനെ കഴിഞ്ഞു, 1:55 ആയി. എങ്ങനെയാണ് ഇപ്പൊ രണ്ടുപേരുടെ രണ്ട് ലൈൻ പാടുവാ? യെസ് യെസ് യെസ്. ആളും കൂടെ പാടുവോ? ആ കാരണം നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ.

0: വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ.
1: യെസ്, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊരു ഒരു ഒരു വലിയൊരു താങ്ക് യു പറയാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. ഒരു മണിക്കൂർ തികയുന്നില്ല.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച് വസുധ ടീം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ my lovely singer Shaji Menon,
2: thanks for having us here. Alle,
1: yes, yes,
2: thank you for
1: namak ini oru vaadu divasangal ini pangajeran. Thank you so much guys.
2: Thank you, Nithya.
1: Okay, bye bye, take care.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഓപ്പറേഷൻ തൂഫാൻ ശക്തമെന്ന് രമേശ് ചെന്നിത്തല. ഖത്തർ സ്ഫോടനം, മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരുകിക്കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വി എം സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല, ഒറ്റ ദിവസം കൊണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കാം എന്ന വ്യാമോഹമില്ലെന്നും അറിയിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. മൂന്നാം മോദി മന്ത്രിസഭയിലെ രണ്ടാമത്തെ മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 2024 June 9 അദ്ദേഹം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം ബിജെപി നേതൃത്വത്തെ അറിയിച്ചുമെന്നാണ് സൂചന. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നടപടി. പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്ന് മാറ്റിനിർത്തി. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പണം എണ്ണുന്ന മുറിയിലെ സിസിടിവി ക്യാമറകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. ഇതിനിടെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിലവിലെ ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് രാമജന്മഭൂമി പ്രക്ഷോഭകാലത്തെ കർസേവകരുടെ സംഘടനയായ ധർമ്മസേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തി മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8 മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17 ഗോൾ തികച്ചു മെസ്സി. രണ്ടാം പകുതിയിൽ ഓസ്ട്രിയ അർജന്റീനൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസൽ സബ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ ഒരു ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവെ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് നോർവെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. ഏർലിംഗ് ഹാലണ്ടിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. ഗ്രൂപ്പ് ജെയിൽ നടന്ന ജോർദാൻ അൾജീരിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ജോർദാനെ അൾജീരിയ തോൽപ്പിച്ചു. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേരും ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല അപകടമാണ് ഉണ്ടായതെന്ന് ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായാണ് റൂബിയോയുടെ നിർണായക സന്ദർശനം. ഇറാന് $30,000 കോടി പുനർനിർമ്മാണത്തിന് നൽകുമെന്ന യുഎസ് വാഗ്ദാനവും ഹോർമുസ് കടലിടുക്ക് തുറക്കലും ചർച്ചയാകും. ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ചയായില്ലെന്നും ഇറാൻ. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുമ്പോൾ ആ പണം എന്ത് ചെയ്യണമെന്ന് യുഎസ് തീരുമാനിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. $1,200 കോടി മരവിപ്പിച്ച ആസ്തി വിട്ടു നൽകാൻ ധാരണയായതായി ഇറാൻ അറിയിച്ചിരുന്നു. വിട്ടു നൽകുന്ന മരവിപ്പിച്ച ആസ്തികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളാണെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ 10,000 മുതൽ $12,000 കോടി ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ മേലുള്ള എണ്ണ ഉപരോധം ഓഗസ്റ്റ് 21 വരെ അമേരിക്കൻ ട്രഷറി വകുപ്പ് നീക്കി. യുഎസ് അടക്കം ഏത് രാജ്യത്തിനും ഈ കാലയളവിൽ ഇറാന് എണ്ണ വിൽക്കാം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Kaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
11: Time check.
9: Brought to you by Ozone Cargo.
12: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 2:00 കഴിഞ്ഞ് 11 മിനിറ്റ്.
10: Time check.
11: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
11: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
12: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 degrees Celsius, ഹ്യൂമിഡിറ്റി 43%.
10: Weather update.
11: Weather update.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: എന്ത് രസമുള്ള പാട്ടാണ് അല്ലേ. അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ശരിക്കും നിങ്ങൾ ഒരുപാട് പേരിങ്ങനെ നല്ല ചൂടത്താണ് പുറത്താണ് എന്ന് എനിക്കറിയാം. കാറിലാണ്, എ സി ഉണ്ട് ഒക്കെ അറിയാം. എങ്കിലും ആ കാറിനെയും എ സീനെയും ഒക്കെ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നിറയെ ചൂട് നമുക്ക് കിട്ടും അല്ലേ. പിന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ ചൂടത്ത് ഇരിക്കുന്നവർക്കും, ചൂടത്ത് ഇത്തിരി തണുപ്പ് കിട്ടുന്നുണ്ട് എങ്കിലും ചൂടത്തിരിക്കുന്നവർക്കും ഒരുപാട് തണുപ്പത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്തത്. ഞങ്ങളൊക്കെ എപ്പോഴും ഇവിടെ നിന്ന് പറയപ്പോൾ ഞാനും നിത്യയും ഒക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയായിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ് ഞങ്ങൾ പറയും എപ്പോഴും. കാരണം എല്ലാ ദിവസത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പാട്ടുകൾ പ്ലേ ചെയ്ത് തരിക. ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ എപ്പോഴും പുറത്ത് എത്ര ചൂടാണെങ്കിലും ഞങ്ങൾ നല്ല തണുപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങളോട് എല്ലാവരോടും അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിനോടൊക്കെ ഇങ്ങനെ നന്ദി പറയും, കാരണം ഞങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ജോലി തന്നതിന് എന്ന്. ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ കുറേ കുഞ്ഞു മക്കൾ പാടാൻ വന്നിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറായിട്ടുള്ള ആശാജി മേനോനും ഒക്കെ ഉണ്ടായിരുന്നു. ആശയും ആശയുടെ സ്റ്റുഡൻസും ഒക്കെയാണ് ഇന്ന് വന്നത്. അപ്പോൾ ശരിക്കും ഈ മക്കളെല്ലാവരും കൂടി സ്റ്റുഡിയോയിലൊക്കെ വന്ന് നിന്നിട്ട് എല്ലാവരും അവർ സ്കൂളിൽ പോയിട്ട് ഓടി വരികയായിരുന്നു റേഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെല്ലാവരും വരുമ്പോൾ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു, നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അവരവരുടെ ഇഷ്ടം പറയുന്നു, റേഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹമാണ്, ഇഷ്ടമാണ്, ആർ ജെ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പരസ്പരം പറയാം ഞങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ്. നിങ്ങളും അതുപോലെ തന്നെ ഓരോരോ പൊസിഷനിൽ ഓരോരോ ജോലി, എന്ത് ജോലിയാണോ ഏതൊരു ജോലിയാണോ നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിന് അതിൻ്റേതായ മഹത്വം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ജോലിയിൽ ഞങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്, ഒരുപാട് സന്തോഷമാണ്. അതിന് നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വലുതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് രണ്ട് വാക്ക് നിത്യനോട് സംസാരിക്കണമെന്നുണ്ട്. വരുമോ? ഇവിടെ വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തിൽ. നിത്യ സൂപ്പറായിരുന്നു കേട്ടോ, മക്കളുടെ പാട്ടും നമ്മുടെ ആശയൊക്കെ വന്നപ്പോൾ കളർഫുള്ളായി മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഇന്ന് അല്ലേ.
1: താങ്ക് യു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും

0: പോയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞ. കാരണം അതിന്റെ എക്സൈറ്റ്മെന്റ് ഇതുവരെ വിട്ടുപോയിട്ടില്ല. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, നേരിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ് ആശ. ആശയെ സംബന്ധിച്ച് ആശയുടെ പാട്ടുകൾ നമ്മൾ എപ്പോഴും പ്ലേ ചെയ്യാറുള്ളതാണ്, പലപ്പോഴും പ്ലേ ചെയ്യാറുള്ളതാണ്, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ. അത് പാടിയ ഒരാൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്ന് വീണ്ടും വീഴുന്ന ആ സ്വരമാധുര്യം, അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒന്ന. അതുപോലെ തന്നെ ആശയ്ക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഇവിടെ ഓരോ സ്ഥലവും കണ്ടു തീരുന്നില്ല, അവർക്ക് സംസാരിച്ച് തീരുന്നില്ല, ആ കുട്ടികൾക്കാണെങ്കിലും.
1: ശരിക്കും മക്കൾക്ക് പാടി, അതായത് അവരുടെ പാട്ട് കേട്ട് നമുക്കും മതിയായില്ല, അവർക്കും ഇങ്ങനെ പാടി മതിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കടന്നു വരേണ്ട സമയമായിരുന്നു,
0: പിന്നെ കുറച്ചു ലേറ്റായി പോയി,
1: വാർത്തകളും തുടങ്ങേണ്ട സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ വേറൊരു ദിവസം നമുക്ക് അവരെ കൊണ്ടുവരാം.
0: തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യത്തെ കുറിച്ച് അവർ പറഞ്ഞതും, അത് ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കഴിഞ്ഞ ഒരു മണിക്കൂറിൽ കൃത്യമായിട്ട് അത് എല്ലാവരും കേട്ടതാണ്. അപ്പൊ ആ കുട്ടികളുടെ ആ വസുതാധന ടീമിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. അതിനകത്തോട് പിറന്നു വീഴുന്ന ശുദ്ധമായ സംഗീതമാണ് അത്, ഇവിടുത്തെ നമ്മുടെ ഈവയുടെ മണ്ണിന്റെ ആ ഒരു ഗന്ധം കൂടി ചേർത്ത് അറബിക് വരികളാണ് പിറന്നു വീണത്. അത് നമ്മളെ കാക്കുന്ന സോൾജിയേഴ്സിന് വേണ്ടിയിട്ട്, അതൊരു ഗംഭീര സംഭവം പറയാൻ പറ്റി തന്നെ വലിയ ഭാഗ്യമല്ലേ. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിയോയിലൂടെ ചെറിയ നല്ല കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതിൽ ഞങ്ങൾ എല്ലാവരും താങ്ക്സ് ടു എവറി വൺ.
1: ഓക്കെ, താങ്ക് യു നിത്യ, ഒത്തിരി സന്തോഷം. അപ്പൊ കേറി വാട മക്കളെ, കേറി വാ, മടിച്ചു നിൽക്കേണ്ട കാര്യമേ ഇല്ല. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണ് ഉള്ളത്. 4 മണിവരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എങ്ങും ആര് വിളിച്ചാലും ഞാൻ എങ്ങും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ആര് വിളിക്കില്ല കേട്ടോ എന്നെ, ഞാനിവിടെ നിന്നോട്ടെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ, വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ആശംസകളൊക്കെ പറയാനുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണമെങ്കിലൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമുക്ക് ട്രെൻഡിങ് സോങ്ങിന്റെ സമയമാണ്. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ അംശം സോങ് പ്ലേ ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്തിട്ട്, അതുകൊണ്ട് അംശം സോങ് നമുക്ക് കേട്ടിട്ട് വരാം.
2: Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
10: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
9: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
10: ഇവിടെ എവിടെയാ?
9: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
11: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.
12: കേറിയോ മക്കളെ, കേറിയോ?

0: സർക്കിട്ട് എന്ന ചിത്രത്തിലെ ഹോപ്പ് സോങ് ഈ ഹോപ്പ് സോങ് കേൾക്കാനായിട്ട് എന്ന് നവാസാണ് മെസ്സേജ് അയച്ചത്. ഗുഡ് ആഫ്റ്റർനൂൺ നവാസ്. എന്തായാലും നവാസിന് വേണ്ടിയിട്ട് പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുന്നു കേട്ടോ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളി ഇടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അടുത്ത് നമുക്ക് തമിഴ് സോങ്ങിൻ്റെ സമയമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സന്ദേശങ്ങളുണ്ട്, ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ മാത്യു ചായം പിണങ്ങുമെന്നാണ് തോന്നുന്നത്. മാത്യു ചായം പിണങ്ങരുത് കേട്ടോ, പാട്ട് ഞാൻ പിന്നീട് പ്ലേ ചെയ്ത് തരാം. നമ്മുടെ എൽസയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഷീബേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൽസ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൽസേനെ കണ്ടിരുന്നു, ഒത്തിരി സന്തോഷം. എൽസ പിന്നെ ബൈ പറയുന്നതിന് ബൈ പറയാൻ പറ്റിയില്ല കേട്ടോ, എൽസനെ കണ്ടില്ല, അപ്പോഴേക്കും മുങ്ങി കളഞ്ഞല്ലേ. ഓക്കെ, ഷാജൻ വർഗീസിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ. ഷാജൻ വർഗീസ് ഇപ്പോൾ നാട്ടിൽ നിന്നുമാണ് അങ്ങ് ട്രിവാൻഡ്രത്ത് കേട്ടിരിക്കുകയെന്നാണ്. കുറച്ച് ദിവസമായല്ലോ, ഇപ്പോൾ 2 മാസം കണ്ടായോ ലീവിന് പോയിട്ട്. എന്തായാലും സന്തോഷം, നാട്ടിലിരുന്നുകൊണ്ട് നമ്മളെ കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് എൻ്റെ സ്വന്തം പ്രിൻസിയുടെ 42-ാം പിറന്നാൾ ദിവസമാണ്. എൻ്റെയും ഞങ്ങളുടെ മക്കളുടെ വകയും നിതിൻ നവീൻ ഇവരുടെ ഒക്കെ വകയായിട്ടും പിന്നെ VP ഫാമിലി മാങ്കോ ഫാമിലിയുടെ വകയായിട്ടും ഒക്കെ ആശംസകൾ പ്രാർത്ഥനകളൊക്കെ അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹോം FM മലയാളിയുടെ ഷീബയുടെ വകയായിട്ടും ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. താങ്കളുടെ വൈഫിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ വക ഉള്ള ആശംസകൾ അറിയിക്കുന്നു. ഒരു പാട്ടാക്കണ്ട, എല്ലാ പാട്ടും പ്രിൻസിക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ദിനേശിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഇതാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഇത് ഞാനാണ്, ഷീബയാണ്. പിന്നെ നമ്മുടെ ജോൺ ബോസ്കോയുടെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് ജോൺ ബോസ്കോ. ജോൺ ബോസ്കോയി ഒരു 3 ഹായ് അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഹായ് ഹായ് ഹായ്, 3 ഹായ് ഞാനും തിരിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗണേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് ഹോമാണ്, നമ്മുടെ വീടാണ്, കയറി വന്നോ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. സന്തോഷ് കുമാർ പച്ചട്ട് രാവിലെ തന്നെ നമ്മുടെ റേഡിയോയിൽ കയറി കൂടിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ. സന്തോഷ് പിന്നെ ഒരു ചോദ്യം എന്നെ കരയിച്ച് കളഞ്ഞു. രാഹുൽ രഘുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഐ നോബഡി യുടെ ടിക്കറ്റ്, നോബഡിയുടെ ടിക്കറ്റ് തരൂ ഷീബേച്ചിയെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഐ നോബഡി 9 ജൂലൈ റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴേ എൻ്റെ അടുത്ത് ടിക്കറ്റ് ചോദിച്ചാൽ ഞാൻ എവിടെ പോകാൻ വാങ്ങിക്കാനായിട്ട്? ടിക്കറ്റ് തരാറാകുമ്പം അറിയിക്കുന്നതാണ്. സലാമിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും സലാം, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. പിന്നെ ഹലോ അനസ്, ഷാഹുൽ ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഹായ് അനസ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മെഹബൂബ, സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അടുത്ത തമിഴ് പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ D72 അലസായൽ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഫസ്റ്റ് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 19th സ്ട്രീറ്റ് ഇൻ അൽ സഫ വണ്ണ ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൽനദ ഷാർജ അറൌണ്ട് E11 അൽ ഇത്തിഹാദ് സ്ട്രീറ്റ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: You are listening to Malayalida with Sheba. You're tuned into Home 92.2 FM. Home is a feeling.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: മായക്കുട്ടി, മായക്കുട്ടിയോ, മായക്കുട്ടി എന്ന് പെട്ടെന്ന് വിളിച്ചപ്പോൾ മായിൻകുട്ടിയെ ഓർമ്മ വന്നു. മായിൻകുട്ടി ഏതിലായിരുന്നു? നമ്മുടെ ഗോഡ് ഫാദർ അല്ലേ ജഗദീഷിന്റെ പേര്. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഈറോ. മായക്കുട്ടി, സോറി, മായക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മൾ കേട്ടത്. മായക്കുട്ടിയെ വിളിച്ചപ്പോൾ മായിൻകുട്ടിയും കൂടെ ഓർമ്മ വന്നു. അതൊരു തെറ്റാണോ ഡോക്ടർ? അല്ലല്ലേ, അല്ല അല്ല, എനിക്കറിയാം നിങ്ങൾ അല്ലാന്ന് പറയും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. മാത്യു ചായ എന്നെന്തോ വോയിസ് മെസ്സേജ് അയച്ചിരുന്നു, എനിക്കത് കേൾക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം. ഏറ്റവും നല്ല വാക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ക്ഷമിക്കണം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം, എങ്കിലാണ് നമുക്ക് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് കുഴഞ്ഞു മറിഞ്ഞു പോയല്ലോ എന്ന് അല്ലേ. ശരിക്കും എത്ര എത്ര എത്ര വലിയ വലിയ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വാക്കാണ് സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്ത് പറ്റി ശിവ എന്നല്ലേ ചോദിക്കാൻ വരുന്ന, ഒന്നും പറ്റിയില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. ആ പിന്നെ നമ്മുടെ യോഗീഷിൻ്റെ മെസ്സേജ്, ഒരു കുഞ്ഞി ഹായ്, ഭയങ്കര പിശുക്കനായി മാറിയിട്ടുണ്ടല്ലോ യോഗീഷ്. വലിയ വലിയ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഒരു ചെറിയ ഹായ്, HI. ശരി, നല്ല ചൂടെന്ന്, അത് കാരണമാണോ? പിന്നെ നമ്മുടെ അസുരുവിൻ്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്. നമസ്കാരം, തിരിച്ചങ്ങോട്ടും നമസ്കാരം അറിയിക്കുകയാണ്. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. പിന്നെ ഇതാരാ ചേച്ചി എൻ്റെ പാട്ട്, ഇത് ഏത് ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? അനസാണ്, അനസ് ഷാഹുൽ, ദുബായിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനസ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സന്ദീപ് ഏട്ടൻ അൽഫാൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഓ, ഞാൻ വിചാരിച്ച അൽഫാൻ്റെ കാര്യം പറയാൻ വരെയായിരിക്കും. ഉണ്ണിയപ്പം കിട്ടുമ്പോൾ തരണം എന്ന്. ഹായ്, കഴിഞ്ഞ ദിവസം സന്ദീപ് ഏട്ടനല്ലേ ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ മൂന്ന് ഉണ്ണിയപ്പം ഇവിടെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നത്. ഇപ്പം എന്നോട് ചോദിക്കുന്നോ ഉണ്ണിയപ്പം തരുമോ? ഉണ്ണിയപ്പം ഇന്ന് സത്യത്തിൽ ഞങ്ങളിവിടെ നിന്ന് ഉണ്ണിയപ്പം കഴിച്ചായിരുന്നു കേട്ടോ. അത് എങ്ങനെ നിത്യം ഇങ്ങനെ പറഞ്ഞു റേഡിയോയിൽ? അങ്ങനെയാണോ അറിഞ്ഞത്? ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഷിബിയുടെ മെസ്സേജ്, എന്താണ് വിശേഷം? ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യായമായ ചോദ്യമാണ് ഷിബി. അടുത്ത പാട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. അയ്യോ, അടുത്ത പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അടുത്ത നമുക്ക് എവർഗ്രീൻ പാട്ടിൻ്റെ സമയമാണ്. നമ്മളിന്ന് വെങ്കലത്തിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് അശോക്കാണ്. അപ്പോൾ അശോക്കിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പഴയ പാട്ടുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് ആ വെങ്കലത്തിലെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ തമിഴ് പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നല്ലിയമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിന്ന്. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈ പാട്ട് അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടും തമിഴ് പാട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേട്ടിട്ട് വരാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Malayalita!
6: Malayalita! Kerala! Kerala!

ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് റിയാസ് ആണ് ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ പതിഞ്ഞ ഓർമ്മകൾ മധുരമുള്ളതും ഏറെ നോവ് പടർത്തുന്നതും കലർന്നതും ഒക്കെ ആകുമ്പോൾ കേട്ടിരിക്കാൻ ഇപ്പോഴും എപ്പോഴും നല്ലതും മനസ്സിന് സന്തോഷവും നൽകുന്ന ഞങ്ങളുടെ ഹോം എഫ് എമ്മിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം കാണാൻ മറയത്ത് നിന്നാലും ഓർത്തിരിക്കാൻ ഒരുപിടി ഓർമ്മകൾക്കൊപ്പം ഉള്ള ആ ഇന്നലകൾ എനിക്കായി ബാക്കി വെച്ച ഹോം എഫ് എം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്ന്. ഒത്തിരി സന്തോഷം റിയാസ് നല്ല വാക്കുകൾക്കും ആ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി വരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഓരോ പാട്ടുകളിൽ കൂടെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഓർമ്മകളിലേക്കൊക്കെ പോകും അല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒത്തിരി സുഹൃത്തുക്കളുടെ സന്ദേശങ്ങളുണ്ട്. അടുത്ത മണിക്കൂറിൽ ഞാൻ വിശദമായിട്ട് അതൊക്കെ വായിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇനിയും മെസ്സേജ് അയക്കാവുന്നതാണ്. ഹോം 92.2 FM ലേക്ക്, മലയാളി ഡായിലേക്ക്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഖത്തർ സ്ഫോടനത്തിൽ മലയാളിക്ക് ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 12 ഇന്ത്യക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. അപകടത്തിൽ അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചത്. 66 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപ്പാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടം. അറ്റകുറ്റപ്പണിക്കിടെയാണ് അപകടമുണ്ടായതെന്നും ആക്രമണം അല്ലെന്നും ഖത്തർ അറിയിച്ചിരുന്നു. വ്യവസായ കേന്ദ്രത്തിന് പുറത്തേക്ക് വാതക ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സ്ഫോടനം പ്രകൃതി വാതക ഉൽപ്പാദനത്തെ ബാധിക്കില്ലെന്ന് ഖത്തർ അറിയിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. ആഗോള പ്രകൃതി വാതക ഉൽപ്പാദനത്തിന്റെ 1/5 ഭാഗവും നടക്കുന്ന ഖത്തറിൽ ഏതാണ്ട് 300 ചതുരശ്ര കിലോമീറ്ററിലാണ് റാസ് ലഫാൻ വ്യവസായ കേന്ദ്രമുള്ളത്. ഇറാൻ യുഎസ് ആക്രമണത്തിന്റെ ആദ്യ ആഴ്ച തന്നെ ഇവിടെ ആക്രമണം ഉണ്ടായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരുകിക്കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ചട്ടവിരുദ്ധമെന്നും സഭ രേഖകളിൽ നിന്ന് നീക്കണമെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ആരോപണം ഒരു കാരണവശാലും രേഖയിൽ കാണരുതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ. പരിശോധിക്കുമെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വി എം സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല, ഒറ്റ ദിവസം കൊണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കാം എന്ന വ്യാമോഹമില്ലെന്നും അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡാമുകളിലെ ജലലഭ്യത കുറഞ്ഞത് തിരിച്ചടിയായി. ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണമുണ്ട്. എത്ര ദിവസം നിയന്ത്രണമുണ്ടാകുമെന്ന് പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധന മാനേജ്മെന്റിൽ പാളിച്ചയുണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്തെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്കും ജാമ്യമില്ല. ജീവൻ, നന്ദു, ഷൈജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st class മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ അവശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് ജാമ്യം നിഷേധിച്ചത്. കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ജിതിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടി SIT ആരംഭിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യുപി സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 30 ട്രെയിൻ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ഇന്നു മുതൽ ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭിക്കും. അബുദാബിക്കും ഫിജേറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 1.5 മണിക്കൂർ ദൂരം കൊണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാം. അബുദാബി ഫിജേറ റൂട്ടിൽ കംഫർട്ട് ക്ലാസിന് 55 പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് ബിൻ സയ്ദ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് യാത്രാ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. September 30 ദുബായ് അൽദൈദ സ്റ്റേഷനുകളും December 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും തുറക്കും. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8th മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. നോർവേ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 ഗോളിന് തോൽപ്പിച്ചാണ് നോർവേ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. ഗ്രൂപ്പ് ജെയിൽ നടന്ന ജോർദാൻ അൾജീരിയ മത്സരത്തിൽ 1-2 ജോർദാനെ അൾജീരിയ തോൽപ്പിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. അടുത്ത വാർത്ത 4 മണിക്ക്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
8: Time check. Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
8: Weather update. Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
10: Eat the home.

ഷോ ഡാഡിയിലെ പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് സിബിയാണ് മെസ്സേജ് അയച്ചത്. അപ്പം നമ്മൾ സിബിയുടെ ഇഷ്ടപ്പെട്ട പാട്ടും കേട്ടു. അനൂജ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് അനൂജിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ ഞാനൊരു ആശംസ പറയാമെന്ന് വിചാരിച്ചു ഷീബ. എന്താ കുഴപ്പമുണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല അനൂജ്, സന്തോഷമല്ലേ ഉള്ളൂ. നമ്മൾ ചിലപ്പം മറ്റാരും നമ്മുടെ ബർത്ത്ഡേ ഓർത്തില്ലെങ്കിലും നമ്മൾ ഓർക്കണമല്ലോ അല്ലേ, നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ഓർക്കണം. അപ്പം എന്തായാലും അനൂജിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ട് സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഒരു വയസ്സോടെ കൂടി ഇപ്പോൾ 72 അനൂജിന് ഒരിക്കലും മെസ്സേജ് അയക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, വയസ്സ് എത്രയെന്ന് എനിക്കറിയില്ല, അത് പറയണ്ട. എന്തായാലും ഓരോ ബർത്ത്ഡേ വരുമ്പോൾ ഒരു വയസ്സ് നമുക്ക് കൂടുമല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ. അപ്പോൾ ഒരു വയസ്സൂടെയൊക്കെ കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഉത്തരവാദിത്തം വരണം, വേണ്ടേ? ഓക്കെ, അതങ്ങനെയാണ്. ഓരോരോ വയസ്സ് കൂടി പോകും തോറും, ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും കളിയാക്കും, ഇവിടെ എന്തെങ്കിലും വയസ്സ് കൂടി പോണാ കുറഞ്ഞു പോണാ, പിള്ളേരെ പോലെ കളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും അല്ലേ, ഒരു ഉത്തരവാദിത്തം വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും കുട്ടികളായിരിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ആവാം കേട്ടോ, കുറച്ച് ഉത്തരവാദിത്തം നമുക്ക് കൂട്ടാം. ഒരു പണി ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഇത്തിരി അല്പം ഇന്ന് പോലെ അങ്ങ് കൂട്ടിക്കോ അനൂജ്. എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചതിന്, ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, പ്രേമവതി തീ തീ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നല്ല തീ പോലെ ചൂട് ചീബാ, നല്ല ചൂട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ വരുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരം പോകുമ്പോഴും നമുക്കറിയാം. വല്ലപ്പോഴൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ചൂടാണെന്നുള്ളത് കേട്ടോ. ശരി, അപ്പോൾ പാട്ട് എന്തായാലും ഞാൻ പ്ലേ ചെയ്യും. പിന്നെ നമസ്കാരം പുഷ്പാകരൻ ചാലിങ്കലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്യണമെന്ന് നോക്കട്ടെ റിയാസെ. ഒരുപാട് സുഹൃത്തുക്കളുടെ പാട്ടുകൾ പ്ലേ ചെയ്യാനുണ്ട്, പറ്റുവാണെങ്കിൽ ഞാൻ താങ്കളുടെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ വരും കേട്ടോ ഇന്ന്. പിന്നെ ഇതാരാണ് പാട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന കൂട്ടുകാരൻ്റെ പേരെവിടെ എവിടെ, രാജേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സീമ ഷാജി, ഓക്കെ, ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷീബയ്ക്ക് കുട്ടിത്തം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്, അതിനെ മാറണ എന്തല്ല, ഞാനിപ്പോഴും കുട്ടി തന്നെയല്ലേ കുട്ടിയെ. ഓക്കെ, ഒത്തിരി സന്തോഷം സീമ മെസ്സേജ് അയച്ചതിന്. ഷിഹാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷിഹാസ് റാസൽ ഖൈമയിൽ നിന്നും ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഷിഹാസെ വിശേഷം? ഷാജഹാൻ കുന്നുമേൽ എവിടെ പോയിരുന്നു ഷാജഹാനെ, കുറേ ദിവസം ആയല്ലോ കണ്ടിട്ട് ഈ വഴിക്കൊക്കെ. എന്തായാലും ഷാജഹാനും ഗുഡ് ആഫ്റ്റർനൂൺ. അടുത്ത പാട്ട് വരുമ്പോൾ താങ്കൾക്ക് കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെസ്സിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഗണേഷ്. ഓക്കെ, മെസ്സി ഓരോ ഗോളടിക്കുമ്പോഴും ഗണേഷിൻ്റെ വിചാരം ഗണേഷാണ് ഗോളടിക്കുന്നതെന്നാണ് അല്ലേ ഗണേഷ്? അതങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ ടീമും ഒക്കെ ഇങ്ങനെ വിജയിച്ച് വരുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. എന്നിട്ട് എന്നെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചിരിക്കുകയാണ് പോർച്ചുഗൽ എവിടെയെന്ന്. ഇന്ന് നമുക്ക്

പോർച്ചുഗലിന് കളിയുണ്ടല്ലോ. പോർച്ചുഗലാണെങ്കിലും എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഞാൻ പറയാറില്ല, എനിക്ക് റൊണാൾഡോയാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിനെ മാറില്ല. നമ്മൾ ജയിക്കുക, തോക്കുക, ഗോളടിക്കുക, കളി ഇത് പുറത്താവുക, അങ്ങനെ ഒരു വിരമിക്കുക, എന്ത് ചെയ്ത് തന്നെയായാലും എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് റൊണാൾഡോനെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ബിപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ നിർമ്മൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിർമ്മലിനെ കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും സന്തോഷം. നമുക്ക് അടുത്ത പാട്ട് പ്രേമവതി തീ തീ തീ.

0: You are listening to Malayalida with Sheba.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala! Kerala!

0: ഏത് കരി രാവിലെയും കേൾക്കാനായിട്ട് ജിതിനാണെന്ന് മെസ്സേജ് അയച്ചത്. അപ്പോൾ ജിതിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് കഴിഞ്ഞു. ജിതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് ഇത്. ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഗണേശ് അവിടെ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ? ഗണേശ് നേരത്തെ എന്നെ എന്തായി ഷീബയുടെ പോർച്ചുഗൽ, എന്തായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിൽ, ഇന്ന് നമുക്ക് കളിയുണ്ട്. അങ്ങനെ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടുകാരിൽ നമ്മുടെ CR7 ഫാൻസ് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് കട്ട സപ്പോർട്ടുമായിട്ട്. അതിൽ വിഷ്ണു ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റഹീം ഈസ കട്ടക്കാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. കൂട്ടത്തിൻ്റെ തണലിൽ വളർന്നവനല്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി ചരിത്രം സൃഷ്ടിച്ചവനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. തിരിച്ചു വരും, ഒരു മാച്ചിൽ പരാജയപ്പെട്ടാൽ തീർന്നു പോകുന്ന പ്രതിഭാസമല്ല റൊണാൾഡോ, തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റഹീം ഈസ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അനൂജിന് പിറന്നാൾ ആശംസകൾ പറയണേ എന്നും റഹീം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല, എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധ, ഇത് എപ്പോൾ സമയം കിട്ടണമെന്നുള്ളതാണ്. ഇത് എല്ലാ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കേൾക്കാനായിട്ട് എന്തായാലും സന്തോഷം റഹീമീസ. അനൂജിന് താങ്കളുടെ വക ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ, ടണ്ടായി എല്ലാവർക്കും ഇവിടെ സുഖമാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വിപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഷാജഹാൻ കുന്നുമ്പൽ പറഞ്ഞിട്ടുണ്ട് റാണി റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അടുത്ത പാട്ട് വരുമ്പോൾ റാണിക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ടും അടുത്ത പാട്ട് വരുമ്പോൾ റാണിക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ സുധീർ ചോദിച്ചിട്ടുണ്ട് ഷീബ, ഈ വീക്കെൻഡിൽ നമുക്ക് മൂവിയൊന്നും ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വീക്കെൻഡിൽ തൽക്കാലം നമുക്ക് മൂവിയൊന്നും ഇല്ല കേട്ടോ. ശരി, എന്തായാലും അടുത്ത പാട്ട് കേട്ടിട്ട് വരാം.
1: FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: എന്റെ ഹർഷാതെ ഒന്ന് എണീക്ക്, ഈ പാട്ട് കേട്ടിട്ടെങ്കിലും എണീക്ക്. ബിരിയാണിയും കഴിച്ചിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാന്ന്. അങ്ങനെ സമ്മതിക്കില്ല, ഞങ്ങൾ അങ്ങനെ സമ്മതിക്കില്ല, ഉറങ്ങാൻ സമ്മതിക്കില്ല. എണീച്ചു എണീച്ചു എണീച്ചു ഇങ്ങ അറ്റം വരെ കേൾക്കാം കേട്ടോ, ഇങ്ങനെ മയങ്ങാണെന്ന് പറഞ്ഞതേ ഉള്ളു. പക്ഷെ ഭയങ്കര കൂർക്കം വലിയല്ലോ, അത് എവിടെ കേൾക്കാം, റേഡിയോയിൽ. ഓക്കെ, എന്തായാലും ബിരിയാണി കഴിച്ചൊരു പരിവായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉറക്കം വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണർത്തിയെ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഉറക്കം വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് പ്ലേ ചെയ്തത്. സി ഐ ഡി മ്യൂസിക്കിൽ എല്ലാവരും ചാടി എഴുന്നേറ്റ് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റിരിക്കുന്നത് ആരെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയോ ഒരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ പൊന്നെ റഹിമേ, ഞാൻ ഇത് എപ്പോൾ വായിച്ചു തീർക്കും? ഒരു വലിയ കഥയൊക്കെ ഇങ്ങനെ എഴുതി, ഞാൻ ഇത് സ്വന്തമായിട്ട് വായിച്ചാൽ മതിയാ, എല്ലാവരോടും പറയണോ? ഒരുപാട് എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. താങ്കളുടെ ആ ഒരു ആരാധകനായിട്ടുള്ള ആ ഒരു ഹൃദയത്തെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു റഹിമീസ. അതാണ് അവസാനം എഴുതി നിർത്തിയിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഉത്തമ തുടങ്ങിയിരിക്കുന്നത്, ഇതിഹാസത്തിൻ്റെ കനൽ വഴികൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരുടെ ഇതിഹാസ താരം. ഇത് ചാറ്റ് ജി പി ടി ചേട്ടൻ തയ്യാറാക്കി തന്നതാണോ അതോ സ്വന്തമായിട്ട് റഹിമീസ ചേട്ടൻ തയ്യാറാക്കിയതാണോ? ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ സ്കോർ ഷീറ്റ് മാത്രം നോക്കിയ പോരാ. ചില മത്സരങ്ങളിൽ ഗോൾ വേട്ടയേക്കാൾ വലിയ സത്യങ്ങൾ മൈതാനത്ത് എഴുതപ്പെടാറുണ്ട്. അത് പലപ്പോഴും വഞ്ചനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കഥകളാണ്. കഴിഞ്ഞ മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ കളി തീർത്തും ആ രാജ്യത്തിനോടും ഫുട്ബോൾ ലോകത്തോടും ചെയ്ത ചതികളിൽ ഒന്നായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാടി എണീറ്റ് രണ്ട് റൗണ്ട് ഓടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാട്ടൊക്കെ കേട്ടിട്ട് ഹർഷ. അതാ അങ്ങനെ വേണം മിടുക്കാൻ കേട്ടോ. പിന്നെ അയ്യോ അനസേ, പോട്ട് അനസേ, സാരമില്ല, ഇന്ന് അനസിൻ്റെ പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ഷമിച്ചേക്ക് അനസേ, ക്ഷമിച്ചേക്ക് അനസേ, ക്ഷമിച്ചേക്ക്. ക്ഷമയാണ് ഗമ. ഇടയ്ക്കിടയ്ക്ക് നമുക്കതങ്ങ് ഓർക്കാം.
1: ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: യു ആർ ലിസണിംഗ് ടു മലയാളി ഡാബ് വിത്ത് ഷീബ
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM ഹോം ഇസ് എ ഫീലിംഗ്
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി പുതിയ ശൈലി പുതിയ ശബ്ദം ദാറ്റ്സ് ഹോം 92.2 FM
4: ഓർമ്മിക്കാൻ എളുപ്പം വിശ്വസിക്കാനും എളുപ്പം ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു കിടിലം പാട്ട് പ്ലേ ചെയ്യുമോ ഷീബ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സജിതാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ദ കപ്പ് ഓഫ് ലൈഫ് റിക്കി മാർട്ടിൻ്റെ പാട്ട് കേൾക്കാവുന്ന, എന്തായാലും എല്ലാ ഫുട്ബോൾ ഫാൻസിൻ്റെ കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സമയം പെട്ടെന്ന് കഴിയാറായിരിക്കുന്നു. എനിക്ക് ഇന്ന് അജീഷിൻ്റെ പാട്ടുകൂടെ പ്ലേ ചെയ്യണം, കാരണം അജീഷ് കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അജീഷിന് വേണ്ടിയിട്ട് മാനേ എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ പാട്ട് വരുന്നുണ്ട്. പിന്നെ വിനോദ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകളൊക്കെ ഞാൻ സമർപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീര്യം കുറഞ്ഞ മദ്യത്തിൽ അഴിമതിയെന്ന് പിണറായി വിജയൻ. മദ്യനയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരുകിക്കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ചട്ടവിരുദ്ധമെന്നും സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ആരോപണം ഒരു കാരണവശാലും രേഖയിൽ കാണരുതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ. പരിശോധിക്കുമെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വി എം സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല, ഒറ്റ ദിവസം കൊണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കാം എന്ന വ്യാമോഹമില്ലെന്നും അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡാമുകളിലെ ജലലഭ്യത കുറഞ്ഞത് തിരിച്ചടിയായി. ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണമുണ്ട്. എത്ര ദിവസം നിയന്ത്രണമുണ്ടാകുമെന്ന് പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്കും ജാമ്യമില്ല. ജീവൻ, നന്ദു, ഷൈജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ അവശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് ജാമ്യം നിഷേധിച്ചത്. കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ജിതിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടി എസ്ഐടി ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. അപകടത്തിൽ അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചത്. 66 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപ്പാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യുപി സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 30 ട്രെയിൻ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ഇന്നു മുതൽ ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭിക്കും. അബുദാബിക്കും ഫിജറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 1.5 മണിക്കൂർ ദൂരം കൊണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാം. അബുദാബി ഫിജേറ റൂട്ടിൽ കംഫർട്ട് ക്ലാസിന് 55 പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് ബിൻ സയ്ദ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് യാത്രാ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. 30 സെപ്റ്റംബർ ദുബായ് അൽദൈദ സ്റ്റേഷനുകളും 30 ഡിസംബർ അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും തുറക്കും. ഫിഫ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തിയ മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8th minute ലൗതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38th minute തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17th goal തികച്ചു മെസ്സി. 2nd പകുതിയിൽ ഓസ്ട്രിയ അർജന്റീനൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസൽ സബ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. 2nd പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Was brought to you by Dunlop Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: You're tuned into Home 92.2

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാഷ്ട്രീയ വാർത്തകളല്ല, ഇന്ന് നമ്മൾ ഫുട്ബോളിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നിറകയിൽ നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി നിൽക്കുമ്പോൾ മറ്റെന്തിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുക അല്ലേ? കാരണം ലോക ഫുട്ബോളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷേ അപ്പോഴും എംബാപ്പെ, ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ലോകകപ്പിലെ താരം ആരാണ്? ലിയോണൽ മെസ്സിയാണോ, അതോ കിലിയൻ എംബാപ്പെയാണോ, അതോ ഇനി വരാൻ പോകുന്ന ശക്തിയും ആർജിച്ചുകൊണ്ടുവരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ CR7 ആണോ? പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് നമ്മുടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയമാണ് കേട്ടോ. എംബാപ്പയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ വലിയ താരമായിട്ട് വന്നു. അതിന് മുമ്പ് ഫ്രാൻസ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ആദ്യമായിട്ട് കളിച്ചു. അങ്ങനെ തുടർച്ചയായിട്ട് 3 വേൾഡ് കപ്പ് കളിക്കുന്നു. അതിനടുത്ത മത്സരത്തിൽ എല്ലാ റെക്കോർഡുകളും എന്താ പറയുക, കാറ്റിൽ പറത്തുന്ന രീതിയിൽ മെസ്സിക്ക് മുകളിലേക്ക് ഈ വേൾഡ് കപ്പോടുകൂടി അദ്ദേഹം മാറാൻ വേണ്ടി പോകുന്നു. അതോ ഒരേ ഒരു മെസ്സി മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ വിഷയം. മെസ്സിയാണോ എംബാപ്പയാണോ എന്ന ചോദ്യം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ നമുക്ക് കൂടെ കൂട്ടാം അല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട താരമാരാണ്? എന്തുകൊണ്ടാണ് മെസ്സി ലോക ഫുട്ബോളിൻ്റെ നിറകയിലായിരിക്കുന്നത്? ആ റെക്കോർഡുകൾ ഈ ലോകകപ്പിൽ തന്നെ മറികടക്കാൻ എംബാപ്പയ്ക്ക് കഴിയുമോ? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? സഫീർ. സഫീർ എവിടുന്നാ വിളിക്കുന്നത്? നാട് എവിടെയാണ്?
1: നാട് കണ്ണൂർ.
0: കണ്ണൂരിൽ എവിടെ സഫീർ?
1: കണ്ണൂർ സിറ്റി.
0: കണ്ണൂർ സിറ്റിയിൽ തന്നെ എവിടെ? കാൽടെക്സിന്റെ അടുത്താണോ? കാൽടെക്സിന്റെ ഒക്കെ അടുത്താണോ? കാൽടെക്സിന്റെ അടുത്ത് തന്നെയാണ് അല്ലെ? പറയൂ, ആരാണ് ഇഷ്ട ടീം അല്ലെങ്കിൽ ഇഷ്ട താരം ആരാണ്? മെസ്സി ആണോ ലോക ഫുട്ബോളർ?
1: എനിക്ക് ബ്രസീലാണ്.
0: അപ്പൊ നമ്മുടെ കൂട്ടുകാരനാണ്.
1: പക്ഷെ ഏറ്റവും നല്ല, നമുക്കിപ്പം എംബാപ്പേനെയും മെസ്സിനെയൊക്കെ നോക്കണമെങ്കിൽ നല്ല പ്ലെയർ എന്ന് പറയാൻ പറ്റിയത് മെസ്സി തന്നെയാണ്.
0: തീർച്ചയായിട്ടും.
1: എംബാപ്പി വന്നിട്ട് ഇപ്പൊ ഒരുപാട് ഗോളൊക്കെ നേടി. 16 മാച്ചിൽ നിന്ന് എംബാപ്പി 16 ഗോളൊക്കെ, വേൾഡ് കപ്പ് എന്തായിട്ടുണ്ട്, 16 ഗോളൊക്കെ നേടി. പക്ഷേ ഏറ്റവും നല്ലൊരു പ്ലെയർ എന്ന് പറയാൻ നമുക്ക് മെസ്സിയാണ്. അതാണ്.
0: എപ്പോഴും മെസ്സിയുടെ ഇടംകാല ഗോളുകളെ കുറിച്ച് വലിയ രീതിയിൽ പറയാറുണ്ട്. പക്ഷെ മെസ്സി എടുത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള 3 ഗോളിൽ വലങ്കാൽ ഗോളുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: 2007 കോപ്പ ഡെൽ റേ സെമിയിൽ നേടിയ ഗോളൊക്കെ ഓർമ്മയുണ്ടോ? 29-ാം മിനിറ്റ് ഡ്രിബ്ലിംഗിന്റെ ഒരു കിങ് ആണെന്ന് പറയാം അല്ലേ നമുക്ക് വേണമെങ്കിൽ. യെസ്, എന്തായാലും 2005 അർജന്റീനിയൻ ജേഴ്സിയിൽ അരങ്ങേറിയ മത്സര താരമാണ്. 18 വയസ്സുകാരൻ അല്ലെ? 64-ാം മിനിറ്റിൽ ആദ്യ മത്സരത്തിൽ ഇറങ്ങി, 2-ാം മിനിറ്റിൽ ചോപ്പ് കാർഡ് കണ്ട് പുറത്ത് പോകുന്ന ഒരു മെസ്സിയെ നമ്മൾ കണ്ടു.
1: യെസ്, ഇറങ്ങുന്നുണ്ട്.
0: പക്ഷെ ആ ചങ്ങായിനെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വിശേഷിപ്പിച്ചത് വർക്ക് ഫ്രം ഹോം പ്ലെയർ എന്നാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് സഫീറെ, മെസ്സി ആണോ എംബാപ്പെ ആണോ? ലോക ഫുട്ബോളിന്റെ താരം എന്തായാലും മെസ്സി തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നത് 2026 ലോകകപ്പിന്റെ താരം ശരിക്കും ആരാണ്? എംബാപ്പെ ആകുമോ അതോ മെസ്സി ആണോ?
1: 2026 എംബാപ്പെ തന്നെ.
0: എംബാപ്പെ തന്നെയാണ് തീർച്ചയായിട്ടും, അക്കാര്യത്തിൽ സംശയമില്ല.
1: എംബാപ്പെ ഒറ്റയ്ക്ക് അർജന്റീന രാജ്യത്തെ ഉറപ്പിച്ചു.
0: അതെ,
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ തന്നെ ആകട്ടെ, വലിയ രീതിയിൽ അദ്ദേഹം ആ റെക്കോർഡുകൾ കുറച്ച് ദിവസം മാത്രം കയ്യിൽ വെക്കാനേ മെസ്സിക്ക് കഴിയും തോന്നുന്നുണ്ട് അല്ലേ? ഇനിയും കളിക്കും. ഒരു പക്ഷേ ഈ വേൾഡ് കപ്പോട് കൂടി തന്നെ മെസ്സിയുടെ നേട്ടത്തിനൊപ്പം ഇപ്പൊ 2 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും എംബാപ്പെ മുകളിലേക്ക് വരാൻ വേണ്ടി പോവാണ്. നല്ല രസമുള്ള മത്സരം, അത്രേ ഉള്ളൂ അല്ലേ? എന്തായാലും നമ്മുടെ ഒരു കാലഘട്ടത്തിൽ എന്താ പറയാ, മെസ്സിയുടെ ഈ കളി കണ്ട് നമുക്ക് ആസ്വദിക്കാം. താങ്ക് യു സോ മച്ച് സഫീർ. എന്തായാലും നമ്മുടെ ബ്രസീല് കപ്പ് എടുക്കട്ടെ. കളിയില്ലാതെ പ്രാർത്ഥന മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം അല്ലേ? താങ്ക് യു സോ മച്ച്. എന്തായാലും കുറെ ചങ്ങായിമാരുണ്ട് കൂടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ അന്വേഷണം പറയും
1: കേട്ടോ.
0: എല്ലാവരുടെ അന്വേഷണം പറയാം. എന്തായാലും നമുക്ക് അർജന്റീനെ ഇഷ്ടമാണ്, ബ്രസീലിനെ ഇഷ്ടമാണ്, അതിലെല്ലാത്തിലും ഉപരി നമുക്ക് മെസ്സി ഇഷ്ടമാണ്. സ്പെയിൻ ഇഷ്ടല്ലേ? പിന്നല്ലാതെ, സ്പെയിൻ്റെ ടിക്കറ്റ് ആക്കൊക്കെ ഫേമസ് അല്ലേ? അതെ. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു, ഒരുപാട് സന്തോഷം. കണ്ണൂർക്കാരനാണ് വിളിച്ചത്, ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. രാഷ്ട്രീയ വാർത്തകൾ ഇന്ന് നിറച്ചുകൊണ്ട്, കാരണം ഇന്ന് നിയമസഭയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട്, അതുപോലെ സമരം ചെയ്യുന്ന പ്രവർത്തകർക്കെതിരെ ചെളിവെള്ളം അല്ലെങ്കിൽ അത് നല്ല വെള്ളമല്ല തളിച്ചതെന്നതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിന്ന് ഫുട്ബോളിനെ കുറിച്ച് 4 വർഷം നമുക്ക് കാത്തിരിക്കണം ഇനി ഫുട്ബോളിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഇന്ന് പ്രത്യേകിച്ച് മെസ്സി ലോക ഫുട്ബോളിന്റെ നിരകയിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറെ എന്താണ് സംസാരിക്കുക? ആരാണിത്?
1: റിയാസ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ?
1: സുഖം.
0: എവിടുന്ന വിളിക്കുന്നത് റിയാസ്?
1: കഴിഞ്ഞ
0: ദിവസം വിളിച്ചിരുന്നു തോന്നല്ലേ. അതെ, റിയാസിന്റെ ഒരു അഭിപ്രായത്തിൽ മെസ്സി ആണോ എംബാപ്പെ ആണോ ഈ ലോകകപ്പിന്റെ താരം? ഈ ലോകകപ്പ് എന്ന് ഞാൻ എടുത്തു പറയും, കാരണം താരം ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലൊക്കെ മെസ്സി മെസ്സി താരമായി കഴിഞ്ഞു. പക്ഷെ വേൾഡ് കപ്പ് ഇനിയും ബാക്കിയുണ്ട്. ഒപ്പത്തിനൊപ്പം ഈ ഒരു പറഞ്ഞ എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചവരുടെ മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അത് ഇനി വേൾഡ് കപ്പിൽ മിക്കവാറും കഴിയില്ല. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോ
0: എംബാപ്പെ കയറി വരും അല്ലെ? എംബാപ്പയ്ക്ക് ഇനിയും സമയമുണ്ട് അല്ലെ? 28-29 വയസ്സ് മാത്രമേ
1: പ്രായം അയാളുടെ ഭാഗത്താണ്. പക്ഷെ എല്ലാ കാലത്തെയും പ്ലെയറെ നോക്കുന്ന മെസ്സി തന്നെയായിരുന്നു. മെസ്സി, മറഡോണ, പെല, പെലെ,
0: അത് അതിനപ്പുറം അതിനപ്പുറേ മറ്റുള്ളവരൊക്കെ വരുള്ളൂ അല്ലേ?
1: ഒരു ശ്വാസത്തിൽ എടുക്കുന്ന 3 പേരുകളായിരിക്കും.
0: അത് തീർച്ചയായിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. വളരെ നന്നായിട്ട് പറഞ്ഞു. അതാണ് ഒരു ശ്വാസത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന 3 പേരുകാരാണ് അവരല്ലേ. വളരെ സന്തോഷം. എന്തായാലും താങ്കളുടെ ടീം ഏതാണ്? അർജന്റീനയാണോ?
1: ടീം ഇയാളിപ്പം വിളിച്ച കണ്ണൂർ കാരണം ഞാനും കൽശ്ശേരിക്കാരനാണ്. കണ്ണൂര് പ്രസിദ്ധാണ്. പക്ഷെ ബ്രസീലിന്റെ
0: ഇത്തിരി പാടാണ്. എന്റെ ഉണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളൊന്നും അല്ല, പക്ഷെ ഞാനും ആഗ്രഹിക്കുന്നു ബ്രസീൽ എന്തായാലും കപ്പ് നേടട്ടെ എന്ന്. എത്ര വർഷമായി ഫുട്ബോൾ കണ്ട കാലം തൊട്ട് ബ്രസീലിന്റെ കൂടെ കൂടിയതാ. എന്തോ
1: അതെ,
0: പക്ഷെ എന്നാലും എംബാപ്പയ്ക്ക് കിട്ടിക്കൂടെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടോ? അതോ CR7 കൂടി ഇല്ലേ? അയ്യാ, ഫ്രാൻസിനോടുള്ള ആ ദേഷ്യം കൂടെ കിടക്കണ്ടല്ലേ. എന്നാലും CR7 കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. മെസ്സിയോടുള്ള സ്നേഹ കൂടുതൽ ആ കിരീടം ഒന്നുകൂടെ കഴിഞ്ഞിരിക്കട്ടെ അല്ലേ. കാലം കഴിഞ്ഞു എന്ന് നമുക്ക് നിന്ന് നോക്കാം. എന്തായാലും അടുത്ത മത്സരത്തില് CR7 തിരിച്ചു വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. താങ്ക് യു സോ മച്ച്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. CR7 എന്താ ഫ്രാൻസിന് കിലിയൻ എംബാപ്പയ്ക്ക് ആ കിരീടം കൊണ്ടുപോയല്ലേ. വെറുതെ നിങ്ങളുടെ ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. 800-9220 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. നമ്മുടെ ഇന്നത്തെ വിഷയം ഫുട്ബോളിനെ കുറിച്ചാണ്. മെസ്സിയോ എംബാപ്പയോ ഈ ലോകകപ്പിന്റെ താരം? നമസ്കാരം.
1: ഹലോ,
0: കേൾക്കുന്നുണ്ടല്ലോ. ആരാണ്?
1: ഷാഹിദ്.
0: എവിടുന്നാ വിളിക്കുന്നത്? സായി. SAI. എവിടെയാണ് നാട്? എവിടെയാണ് സായി? മലപ്പുറം നിലമ്പൂർ. മലപ്പുറംകാർക്ക് എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ വിളിക്കുന്ന മിക്കവാറും മലപ്പുറംകാര് അർജന്റീനയൻകാരാണ്. ഇങ്ങോട്ട് വിളിക്കുന്നവരായാലും പരിചയപ്പെടുന്നവരായാലും കൂട്ടുകാരായാലും, എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഈ മലപ്പുറംകാർ മൊത്തം അർജന്റീനയുടെ ഒപ്പം പോയത്?
1: അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ സാഹചര്യങ്ങൾ സമ്മതമായിരിക്കും. അവർക്കാർക്ക് മൊത്തം ബ്രസീലും അർജന്റീനയും തന്നെയാണ്. ഞാൻ അർജന്റീന, മെസ്സി, അങ്ങനെ ഒരു ഇതാണ്.
0: അപ്പൊ എന്തായാലും അർജന്റീനിയൻ താരം പറയാൻ പോകുന്നത് മെസ്സിയുടെ പേര് തന്നെയാണോ അതോ എംബാപ്പെ ഒരു വലിയ താരമായിട്ട് ഉദിച്ചു? ഓൾറെഡി താരമാണെങ്കിലും ഈ ലോകകപ്പിന്റെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിന്റെയും ഏറ്റവും നല്ല കളി മെനഞ്ഞതിന്റെയും ഒക്കെ ക്രെഡിറ്റ് ആർക്കായിരിക്കും പോവുക? മെസ്സി, വൺ ആൻഡ് ഓൺലി മെസ്സി അല്ലേ. എന്തുകൊണ്ടായിരിക്കും മെസ്സി ഇന്ന് ആ പെനാൾട്ടി പാഴാക്കി കളഞ്ഞത്? എന്തായിരുന്നു സംഭവിച്ചത്? അമിത സമ്മർദ്ദമാണോ?
1: അത് നമുക്ക് പറയാൻ
0: പറ്റില്ല. വലിയ വലിയ കളിക്കാർ പാഴാക്കിയതിന്റെ റെക്കോർഡും മെസ്സിക്ക് തന്നെയാണ് വേൾഡ് കപ്പിൽ അല്ലേ ഇപ്പോ. അതാണ്, അത് രണ്ടും ഉണ്ട് അല്ല. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെനാൾട്ടി പാഴാക്കിയതിന്റെ, അതായത് ഇത് അറിയാതെ അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ടല്ല, മെസ്സി പെനാൾട്ടി ഇതിനു മുമ്പും പാഴാക്കിയിട്ടുണ്ട്. പെനാൾട്ടി കിട്ടുമ്പോ മാത്രം ഗോൾ അടിച്ചിട്ട് അല്ല, ഈ മെസ്സിയെ കുറിച്ചുള്ള ആക്ഷേപം വന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പെനാൾട്ടി ഒക്കെ കിട്ടി അങ്ങനെ വരുമ്പോ മാത്രം ഗോൾ അടിക്കുന്നുള്ളൊരു ആക്ഷേപം കഴിഞ്ഞ തവണ മറ്റു ടീമുകാർ ഉന്നയിച്ചിരുന്നു. അതാണ്, യെസ്, ഇതാ ഇപ്പൊ ഒന്ന് കാണു. 5 ഗോളാണ്, 2-2 മത്സരം 5 ഗോൾ. അതാണ് ഒരു ടീമിന് ഒരു രാജ്യത്തിന് മുഴുവൻ സ്വന്തം ചുമലിൽ സ്വന്തം കാലിൽ ആ ഏറെ വാഴ്ത്തിപ്പാടുന്ന ഇടംകാലിലും വലങ്കാലിലും മാറി മാറിക്കൊണ്ട് നടക്കുന്ന മെസ്സി അല്ലാതെ മറ്റാരല്ലേ. അതാണ്, താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, ജൂലൈ 19 നമുക്ക് കാണണം കേൾക്കണം. യെസ്, നമ്മുടെ പ്രൊഡിക്ഷനൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് മുതൽ. അപ്പൊ പ്രൊഡിക്ഷനിൽ ആരാണ് കപ്പെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമ്മാനങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. യെസ്, അർജന്റീന എത്രയാണ് സ്കോർ എന്നുള്ള 0585829220 എന്ന നമ്പറിൽ ഒന്ന് അയക്കൂ കേട്ടോ. ആരാണ് ഫൈനലെത്തുക, രണ്ട് ടീമുകൾ, ഒപ്പം കിട്ടുന്ന ഗോളും വിന്നറിന്റെ കേട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് സായി. സായി, ഞാൻ പേര് മാറിയിട്ടാ വിളിച്ചതിനോട് ക്ഷമിക്കുക കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, നമസ്കാരം. എത്ര നമസ്കാരം ഞാൻ പറഞ്ഞു, ഇത് ആരാണ് മിണ്ടാതിരിക്കുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ കേൾക്കുന്നില്ലേ, കൂട്ടുകാരാ, എന്താ മിണ്ടാത്തത്? നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
2: സുബൈറാണ്.
0: സുബൈർ എവിടുന്ന് വിളിക്കുന്നു?
2: തിരൂര്.
0: ആഹാ, താങ്കളും അർജന്റീനയാണോ? അതാണ് എനിക്ക്, ഞാൻ ഈ വിഷയത്തിൽ ഒരു ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. മലപ്പുറത്ത് വന്നിട്ട് ഞാനൊരു സർവേ നടത്തും, എന്തുകൊണ്ടാണ് എല്ലാ മലപ്പുറംകാരും ഇങ്ങനെ അർജന്റീനിയൻ ഫാനായത്? അതിങ്ങനെ പരമ്പരാഗതമായി കിട്ടിപ്പോകുന്നതാണോ? അർജന്റീനയോട് എന്താണ് ഈ വല്ലാത്ത ആരാധന മലപ്പുറംകാർക്ക്? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓണയർ വന്നൊന്ന് സംസാരിക്കൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0585829220 എന്നത് വാട്സപ്പ് നമ്പറും 800920. സുബൈറെ പറയൂ, ആരാണ് ഈ ലോകകപ്പിന്റെ താരം? എസ് സി അല്ലാതെ മറ്റാര്? അത് കേൾക്കുമ്പോ എന്തൊരു സുഖല്ലേ. എങ്കിലും തൊട്ട് പിന്നാലെ ആരാണ്? എംബാപ്പയാണോ അതോ? അപ്പൊ ഈ വേൾഡ് കപ്പിന്റെ താരം എന്തായാലും മെസ്സി തന്നെയാണ്. ആ റെക്കോർഡ് മറികടക്കാൻ പറ്റില്ല അല്ലെ ഈ വേൾഡ് കപ്പിലോട്? അതെ, മാത്രല്ല നമ്മുടെയൊക്കെ മനസ്സിൽ ആ വേൾഡ് കപ്പ് റെക്കോർഡ് ഇങ്ങനെ തകർക്കാതെ ഈ ഒരു വേൾഡ് കപ്പ് വരെ അങ്ങനെ നിൽക്കണമെന്ന് ഒരു ഒരു വേണ്ടാത്തതോ അല്ലെങ്കിൽ ഒരു അതിയായ ഒരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലേ. അത് മെസ്സിയുടെ പേരിൽ അങ്ങ് കിടന്നോട്ടെ 4 വർഷത്തേക്ക്. അതെ, തീർച്ചയായിട്ടും. ആ ചെറിയ പ്രായത്തിൽ അസുഖം വന്ന് ഹോർമോണിന്റെ അഭാവം കൊണ്ട് വളർച്ചയില്ലാതെ പോയൊരു മനുഷ്യൻ പിന്നീട് ലോക ഫുട്ബോളിൽ നമ്മളൊക്കെ ഇരുന്ന് ഏതോ ദൂരത്തുള്ള മലയാളികളായിട്ടുള്ള നമ്മളിരുന്ന് ആഘോഷിക്കുന്നു. യെസ്, ഒരു അത്ഭുതമാണ്. ലോകത്ത് ഒരു എട്ടാമത്തെ അത്ഭുതം ഉണ്ടെങ്കിൽ അത് മെസ്സിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ ഓസ്ട്രേലിയയുടെ അവരുടെ പ്രതിരോധ നിരയൊക്കെ സ്ട്രോങ് ആയിരുന്നു കേട്ടോ. അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും താങ്കളുടെ ടീം കപ്പ് ഉയർത്തട്ടെ, മെസ്സി ലോകകപ്പിന്റെ താരമായിട്ട് തന്നെ തുടരട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ കേൾക്കാമോ?
3: കേൾക്കാം.
0: ആരാണിത്?
3: ദീപക്കാണ്.
0: ദീപക്കെ സുഖായിരിക്കുന്നു? ദീപക്കിന്റെ ശബ്ദം എനിക്ക് മനസ്സിലാവേണ്ടതാണല്ലോ, ക്ഷമിക്കൂ. ദീപക്കെ, ആരാണ് ഈ ലോകകപ്പിന്റെ താരം?
3: മെസ്സിയാണ്.
0: മെസ്സി അല്ലാതെ മറ്റാര് എന്നാണ് വിളിച്ചവർ എല്ലാരും ചോദിക്കുന്നത്. അങ്ങനെ അർജന്റീന, മെസ്സി വഴി അർജന്റീനയിലേക്ക് എത്തിയതാണ് അല്ലേ? ആരാധകനാണ്. ഞാൻ ബ്രസീലാണ്, പക്ഷെ പിന്നെ മെസ്സി ഇഷ്ടമാണ്.
3: എനിക്ക് കിട്ടണമെന്നാണ് ഒരു ആഗ്രഹം. പാപ്പം കൊറേ ആയില്ലേ കളിക്കുന്നത്.
0: അതെ,
3: എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിക്ക് വേണ്ടിട്ട് അർജന്റീന ടീം കളിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കാണുമ്പോൾ
0: ഇന്ന് വരെ ആ പന്ത് ആ കാലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് മാറിക്കൊടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം. ഒരു ഒരു ഒരു ടീം, ഒരു രാജ്യം, ഒരു കളിക്കാരന് എല്ലാ റെക്കോർഡുകളും എത്തിപ്പിടിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത് അല്ലേ?
3: 10 പേര് മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ CR7 കട്ടത്തിന് നേരെ തിരിച്ചു,
0: അദ്ദേഹം മാത്രം അദ്ദേഹത്തിന് വേണ്ടി കളിക്കുന്നു അല്ലേ?
3: അതെ അതെ, അറ്റ്ലീസ്റ്റ് ഇത്രയും വലിയൊരു ഈ പറഞ്ഞ എംബാപ്പെ അല്ലെങ്കിൽ മെസ്സി കഴിഞ്ഞ പിന്നെ CR7 ആണല്ലോ. ഓ, അയാൾക്ക് അത് കിട്ടാനുള്ളൊരു ആഗ്രഹം പേഴ്സണലി ഉണ്ട്. മെസ്സി ഓൾറെഡി എടുത്തിട്ടു കഴിഞ്ഞ പോലെ.
0: അതെ, അതുകൊണ്ട് തന്നെയാണ് മെസ്സിക്ക് കയ്യിൽ അതുണ്ട്, ആ ഒരു ആഗ്രഹത്തിന് കപ്പ് കയ്യിലുണ്ട്. അപ്പൊ ഇനി കിട്ടാൻ ബാക്കിയുള്ളത് CR7 തന്നെയാണ്. എംബാപ്പയ്ക്ക് ഇനിയും സമയമുണ്ടല്ലോ അല്ലേ? മാത്രമല്ല എംബാപ്പ എടുത്തിട്ടുണ്ടല്ലോ വേൾഡ് കപ്പ് അല്ലേ?
3: CR7 ലാസ്റ്റ് ആണ്. ഈ ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ ആളെ കൊണ്ട് നടക്കൂല തോന്നുന്നു. അപ്പൊ വളരെ വ്യക്തിപരമായിട്ട് ആ മനുഷ്യന്റെ കയ്യിലേക്ക് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്.
0: യെസ്, അങ്ങനെ ആവട്ടെ. എന്തായാലും CR7 കയ്യിൽ ആ കപ്പ് ഇരിക്കുന്നത് നമുക്ക് July 19 കാണാം.
3: അതെ, കാണാൻ പറ്റട്ടെ.
0: യെസ്, താങ്ക് യു ദീപക്, അന്ന് വിളിക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്, ആരാണിത്? കൂട്ടുകാരാ കൂട്ടുകാരാ ആരാണിത്?
4: എന്റെ പേര് ആസിഫ് എന്നാണ്.
0: ആസിഫ് നല്ല പേരാണല്ലോ. ആസിഫ് എംബാപ്പെ ഫാനാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എംബാപ്പെ ഫാൻ എന്താണ് വരാത്തത് എന്ന്. കാരണം വരേണ്ടതാണല്ലോ. എംബാപ്പെ കാഴ്ചവെച്ച പ്രകടനത്തിന്റെ മഹത്വം പൂർണ്ണമായിട്ടും മനസ്സിലാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകഥ കൂടി നമ്മൾ അറിയണം അല്ലെ. കാമറൂൺ കാരനാണ്, അവിടെ നിന്ന് അദ്ദേഹം
3: ഫ്രാൻസിലേക്ക്.
0: ഒരു ഹാട്രിക് അടിച്ചിട്ട് പോലും എന്താ പറയുക, സ്വന്തം നാടിനൊരു കിരീടം നേടിക്കൊടുക്കാൻ പറ്റിയില്ല അല്ലെ. അത് ശരി, സിനദിൻ സിദാൻ വഴി അല്ലേ. അദ്ദേഹത്തിന്റെ മകൻ ലൂക്കാ സിദാന്റെ ആ ഗോളി മികവൊക്കെ കണ്ടിരുന്നോ? അതോ അച്ഛന്റെ നിഴലിലുള്ള ഒരു മകൻ അല്ലേ. ശരി, അപ്പൊ
3: ഇപ്രാവശ്യം സിയാസവനെ കിട്ടിയാ കൊള്ളാന്നുണ്ട്.
0: അത് ശരി,
3: എല്ലാവരുടെ അഭിപ്രായ പ്രകാരം
0: അതെ, സിയാസവന്റെ കയ്യിലേക്ക് അത് പോട്ടെ. എങ്കിലും ഈ വേൾഡ് കപ്പിന്റെ താരം എന്ന് പറയുന്ന താരാണ് 2026 മത്സരങ്ങൾ നോക്കാം അല്ലേ. എന്തായാലും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കാൻ വേണ്ടി പോവാണ് മെസ്സിയും എംബാപ്പയും തമ്മിൽ. താങ്ക് യു സോ മച്ച്. ആസിഫ് ആണ് വിളിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, സുഹൃത്തുക്കൾക്കുണ്ടോ? കേൾക്കുന്നുണ്ടോ? അയ്യോ, ടെലിഫോൺ ലൈൻ എല്ലാം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, എന്താ കിട്ടാത്തത്? നമസ്കാരം, ഗുഡ് ഈവനിംഗ്. സുഹൃത്തുക്കൾക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾക്കുന്നുണ്ടോ? നമസ്കാരം, ആരാണ്? ഷെഫീർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നാട്ടിൽ എവിടെയാണ് ഷെഫീർ? കാലിക്കറ്റിലാണോ? കാലിക്കറ്റിൽ എവിടെ? മാങ്കാവിലാണ്. ഓക്കെ, പറയൂ. മാങ്കാവുകാരന്റെ അഭിപ്രായത്തിൽ ആരാണ് ഈ വേൾഡ് കപ്പിന്റെ താരം? ആരെ ഞാൻ പ്രൊമോട്ട്
5: ചെയ്യും?
0: ആരെയാണ്? തൊട്ടാ വീഴുന്ന നെയ്മറിനെ ആണോ ഞാൻ പ്രൊമോട്ട് ചെയ്യേണ്ടത്? പറയൂ. അതാണ് നമ്മുടെ നെയ്മർ റൂട്ടിൽ ഇറങ്ങാൻ വേണ്ടി പോവാനാ. ഉറപ്പായിട്ട് എനിക്ക് ആളുകള് തൊട്ടാൽ വീഴും എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് എപ്പോഴും വേൾഡ് കപ്പ്. ഞാനൊരു ബ്രസീൽ ഫാനാണ്, ഞാനൊരു മെസ്സിയുടെ ആരാധികയും ആണ്. അതേസമയം ഈ ബ്രസീലുകാർക്ക് എന്താണ് മെസ്സിയോട് ദേഷ്യം വരുന്ന? ബ്രസീലുകാർക്ക് അർജന്റീനയോട് ദേഷ്യം വന്നോട്ടെ, പക്ഷെ മെസ്സിനോട് എന്തിനാണ് ഈ ദേഷ്യം?
5: ഫുട്ബോൾ
0: യെസ്. അപ്പൊ ഇപ്രാവശ്യം അവര് കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവോ? അതായത് ഒരു ബ്രസീൽ പോർച്ചുഗൽ ഫൈനൽ വരുന്നു, ആ സമയത്ത് താങ്കൾ ആരുടെ കൂടെ നിൽക്കും?
5: ബ്രസീൽ പോർച്ചുഗൽ ഫൈനലിൽ വരികയാണെങ്കിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം
0: അങ്ങനൊന്നുമില്ല. ഒറ്റ ഒരു ആൻസർ ആണ്, ഒരേ ഒന്ന്, ഒന്നേ ഒന്ന് കണ്ണേ കണ്ണെന്ന് പറഞ്ഞ പോലെയാണ്. ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, ബ്രസീൽ. അതാണ് കമോൺ, അതാണ് ബ്രസീൽ ഫാന്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. ഏത് മെസ്സി വന്നാലും ഏത് സി ആർ സെവൻ വന്നു കഴിഞ്ഞാലും ബ്രസീൽ ബ്രസീൽ.
5: നെയ്മർ ഉണ്ടാവും, കപ്പിന്റെ തുഞ്ച് നെയ്മർ പിടിച്ച് ഫോട്ടോ
0: ഇടും. അതെ, ശരി. അമിത പ്രതീക്ഷ വേണോ? നടക്കട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് വിളിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഞാനൊരിക്കലും ഒരു ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എടുത്തിട്ട് അവരോട് സംസാരിക്കാനേ ഉള്ളൂ, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
6: ഗുഡ് ഈവനിംഗ്,
0: വെരി ഗുഡ് ഈവനിംഗ്. ആരാണ്? യെസ്, ആരാണ്? ജേക്കബ്. സുഖായിരിക്കുന്നോ? പറയൂ. ഈ വേൾഡ് കപ്പിൽ
6: താരമാരാണ്?
0: ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാനിപ്പോ കൊച്ചിയിലാണ് സെറ്റിൽഡ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അർജന്റീനിയൻ ഫാനാണ് അല്ലേ? അത് ശരി. ഈ അർജന്റീന അർജന്റീനക്കാർക്ക് ബ്രസീലുകാരോട് വലിയ പിന്നെ കുഴപ്പമുണ്ടോ?
6: അങ്ങനൊന്നുമില്ല. സങ്കടം
0: വരുന്നുണ്ട് അല്ലേ? ആ പഴയ ബ്രസീലിന്റെ ഒരു പ്രതാപകാലത്തിന്റെ അടുത്ത് പോലും ഇല്ല. എന്നിട്ടിപ്പോ പറഞ്ഞു കേട്ടില്ലേ, നെയ്മർ നെയ്മർ ആ കപ്പിന്റെ തുഞ്ചത്ത് ഉണ്ടാവുന്നതാണ് ആത്മവിശ്വാസം. ഒന്നുമില്ല അല്ലേ, ഒരു ആടി ഉലഞ്ഞ ഒന്നുമില്ലാത്തൊരു നിഴൽ മാത്രമായ ബ്രസീലിനെയാണ് കളത്തിൽ കാണുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, ഈ വേൾഡ് കപ്പിന്റെ താരം ആരാണ്? ജേക്കബ്. മെസ്സി അല്ലാതെ ആരുമില്ല അല്ലേ? എന്നാൽ എംബാപ്പെ എന്തുകൊണ്ടാണ് മെസ്സിയുടെ ഈ നിഴലിൽ ഒതുങ്ങി പോവുകയാണോ? എംബാപ്പെ, എംബാപ്പയുടെ വിജയങ്ങൾ, നേട്ടങ്ങൾ,
6: എംബാപ്പെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഹീ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ആക്ച്വലി. അതിന്റെ നമുക്ക് അത് 2022 നമ്മൾ കണ്ടതുമാണ്.
0: അതെ,
6: അപ്പൊ ഇപ്പോഴും നമുക്ക് എഴുതി തള്ളാൻ വേണ്ടി പറ്റില്ല എന്നാണ് എംബാപ്പയുടെ കാര്യം. എംബാപ്പയിലേക്ക് ഇപ്പൊ 4 ഗോൾ ഓൾറെഡി ആയി.
0: അതെ,
6: മെസ്സിക്ക് 5 ഗോളാണ്, പിന്നെയുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അവരുടെ ടീമും നല്ല ടീമാണ്, നല്ല സ്ട്രോങ് ടീമാണ്.
0: അപ്പൊ ഒരുപാട് പ്രതീക്ഷയുണ്ട് അല്ലേ?
6: ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല 2022 സെയിം തന്നെ ആവർത്തിക്കാനുള്ള സാധ്യത വരും.
0: യെസ്, അങ്ങനെ ഒരു സാധ്യത വലുതായിട്ടുണ്ടെങ്കിലും സി ആർ സെവന് കപ്പ് കിട്ടണമെന്നില്ല. ആ കപ്പ് പദ്ധതിയോട് താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നുണ്ടോ?
6: എന്റെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡോയുടെ ഫാനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓക്കെ, നമ്മൾ അതിന്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവര് ഈ പറഞ്ഞ പോലെ മെസ്സി എപ്പോഴും കൂടുതൽ കളിക്കാൻ നേരത്ത് ഇവർക്കാണ് കൂടുതൽ ടെൻഷൻ, സി ആർ സെവൻ ഫാൻസിനാണ്.
0: അതെ,
6: അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പൊ എന്നാലും പക്ഷെ നമ്മള് അർജന്റീനൻ ഫാൻസ് ആയതുകൊണ്ട് അർജന്റീനക്ക് ഇനി കിട്ടുള്ളൂ
0: ഉറപ്പായിട്ടും അല്ലേ. അപ്പൊ ആ ഒരു കിരീടം നിലനിർത്താൻ വേണ്ടി പോവുകയാണ് അർജന്റീന.
6: അതിന് തോന്നുന്നു
0: ജേക്കബ് വിളിക്കൂട്ടോ, ജൂലൈയിൽ വിളിക്കണേ. ജൂലൈ 19 നമുക്ക് ആ കിരീടമൊക്കെ കിട്ടിയതിന് ശേഷം വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. മോനോട് അന്വേഷണം പറയൂ, എന്റെ മകനും സി ആർ സെവൻ ഫാനാണ്. എനിക്കൊന്ന് ഈ ചടുലമായിട്ടുള്ള ഫുട്ബോൾ, ഒരു സ്ട്രോങ് ബോഡി, പിന്നെ സി ആർ സെവന്റെ ആ ഒരു കുട്ടികളോടും ലോകത്തോടുള്ള ആ സ്നേഹമൊക്കെ ആയിരിക്കും കുട്ടികളെ കൂടുതൽ അടുപ്പിക്കുന്നത് അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലാസ്റ്റ് കോളും കൂടെ എടുത്ത് നമുക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്താലോ. ആരാണിത്? മെസ്സി തിരൂരുന്നോ? മെസ്സി തിരൂരെത്തിയോ? ആരാണ്? ഓ, തിരൂര്. റഫീഖ് എന്നാണോ പേര്? അതെ, ഞാൻ ആ പേര് ഞാൻ മെസ്സി തിരൂരിലെത്തിയോന്ന് വിചാരിച്ചു. വീണോ? എന്റെ ചളി കേട്ടിട്ട് വീണോ? പറയൂ, മെസ്സി ഫാൻ ആണല്ലോ താങ്കൾ അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഈ മലപ്പുറംകാർക്ക് അർജന്റീനയോട് ഇത്ര സ്നേഹം? എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാവും, ഞാൻ ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോവാണ്.
7: അത് മറ്റേ മറഡോണ ഉണ്ടല്ലോ, അന്ന് തുടങ്ങിയതാണ് മലപ്പുറംകാർ മൊത്തം അർജന്റീനയുടെ കൂടെ.
0: ശരി, അപ്പൊ എന്റെ ചോദ്യം, മറഡോണയോട് അന്നത്തെ ആ മലപ്പുറംകാർക്ക് അർജന്റീനയോട് സ്നേഹം തോന്നാൻ എന്തായിരിക്കും കാരണം?
7: അന്നത്തെ ആ കളിന്റെ മിടുക്ക്, മറഡോണയുടെ കളിയുടെ സ്പീഡ് കണ്ടിട്ടില്ല അത്രയും ഫാനായിരുന്നു മലപ്പുറത്തുകാർ.
0: അതേസമയം എത്ര പേരുണ്ടായിരുന്നു? ബ്രസീലിന്റെ ഉണ്ടായിരുന്നില്ലേ? പെലെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രസീലിനോട് ഒരു ഇഷ്ടം ഉണ്ടാവേണ്ടതല്ലേ?
7: ബ്രസീലിനോട് അതുപോലെ ബ്രസീലും ഉണ്ട്, മലപ്പുറക്കാർക്ക്
0: ഉണ്ട് അല്ലേ? ബ്രസീലുകാരും വിളിക്കാത്തോണ്ട് ഞാൻ അറിയാത്തതാണെന്ന് തോന്നുന്നു അല്ലേ.
7: ബ്രസീലിന്റെ ഒരു കാലത്ത്
0: റൊണാൾഡോ, റിവാൾഡോ,
7: കാർലോസ് അങ്ങനെ ഒരു പട തന്നെ ഉണ്ടായിരുന്നല്ലോ ബ്രസീലിന്റെ.
0: തീർച്ചയായിട്ടും. എന്റെ ചോദ്യം, ഈ വേൾഡ് കപ്പിന്റെ താരം ആരായിരിക്കും? എംബാപ്പെ ആയിരിക്കുമോ, മെസ്സി ആയിരിക്കുമോ, സി ആർ സെവൻ കരുത്തോടെ തിരിച്ചു വരുമോ?
7: സി ആർ സെവൻ തിരിച്ചു വരണം എന്നാണ് എല്ലാവരും ആഗ്രഹം.
0: ഓക്കെ,
7: ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ നേടി കഴിഞ്ഞില്ലേ?
0: അതെ,
7: എംബാപ്പയുടെ വീടിന് മുന്നില് അത് എല്ലാം ആരുമില്ല.
0: യെസ്, അപ്പൊ ഒരു താരം എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ എംബാപ്പെ ആയിരിക്കും അല്ലേ? റഫീഖിന് സംസാരിക്കാൻ പറ്റുന്നില്ലേ? കോൾ കട്ടായോ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ അധികം സംസാരിച്ച് വന്നായിരുന്നു, ഒരു കോളും കൂടി എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പെട്ടെന്നൊന്ന് പറഞ്ഞാലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്ത് പെട്ടെന്ന് പറഞ്ഞോളൂ, ആരാണ് ഈ ലോകകപ്പിന്റെ താരമാകാൻ പോകുന്നത്? അത് ശരി, കഷ്ടപ്പെട്ട് ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോ കട്ട് ചെയ്തു പോയി അല്ലേ. എന്തായാലും കുഴപ്പമില്ല, ലോകകപ്പിന്റെ താരം ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് തീർച്ചയായിട്ടും ലിയോണൽ മെസ്സി തന്നെയാണ്. മനോഹരമായിട്ടുള്ള ക്രിക്കറ്റ് കളിക്കുന്നത് കൊണ്ട്, ക്രിക്കറ്റാണ്, ഫുട്ബോൾ അല്ലേ അല്ലേ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെയൊക്കെ എനിക്ക് നാക്ക് ഉളുക്കിപ്പോയോ, ഇടയ്ക്ക് ക്രിക്കറ്റ് കയറി വന്നല്ലോ. എന്തായാലും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്ന, ലോകത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പേര് ആരാധിക്കുന്ന ലിയോണൽ മെസ്സി തന്നെയായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഒരു പക്ഷേ മെസ്സിയെ മറികടന്നു കൊണ്ട് എംബാപ്പയ്ക്കാകാം, അല്ലെങ്കിൽ വീണ്ടും മെസ്സി ഗോൾ അടിച്ച് കൂട്ടിയിട്ട് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ലോക ഫുട്ബോളർ താൻ തന്നെയെന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് മത്സരത്തെ കൊണ്ടുപോയേക്കാം. ആവേശം നിറഞ്ഞ ഒരു വേൾഡ് കപ്പ് തന്നെയാണ്. വിളിച്ച എല്ലാവരോടും സ്നേഹം, സന്തോഷം. Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ഖത്തർ സ്ഫോടനത്തിൽ മലയാളിക്ക് ജീവൻ നഷ്ടമായി. വീര്യം കുറഞ്ഞ മദ്യത്തിൽ അഴിമതിയെന്ന പിണറായി വിജയൻ. മദ്യനയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം, സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. അപകടത്തിൽ അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചത്. 66 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപ്പാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വെച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരികെ കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ചട്ടവിരുദ്ധമെന്നും സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ആരോപണം ഒരു കാരണവശാലും രേഖയിൽ കാണരുതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ. പരിശോധിക്കുമെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ സി എ ജി റിപ്പോർട്ട് നിയമസഭയിൽ. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് സി എ ജി. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധന മാനേജ്മെന്റിൽ പാളിച്ചയുണ്ടെന്നും സി എ ജി കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് സി എ ജി റിപ്പോർട്ട്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്കും ജാമ്യമില്ല. ജീവൻ, നന്ദോഷ്, ഐജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ അവശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് ജാമ്യം നിഷേധിച്ചത്. കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ജിതിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടി എസ്ഐടി ആരംഭിച്ചു. ഡി എം കെ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജി. പാർട്ടി ഫണ്ട് എന്ന പേരിൽ അഴിമതി നടത്തിയ സർക്കാരാണ് ഡി എം കെയുടേതെന്ന് മുഖ്യമന്ത്രി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് ഡി എം കെയ്ക്ക് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. അഴിമതിയിലൂടെ സ്വന്തമാക്കിയ പണം കണ്ടെത്തി ഖജനാവിൽ എത്തിക്കുകയാണ് ടി വി കെ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി. നിയമസഭയെ മുഖ്യമന്ത്രി ഷൂട്ടിംഗ് സ്പോട്ടാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. ജോസഫ് വിജയ് നിയമസഭയെ തിയേറ്ററാക്കി മാറ്റി. സഭയിൽ വിസിൽ അടിക്കാൻ തുടങ്ങി. സിനിമാ ഷൂട്ടിന് വരുന്നതുപോലെ മുഖ്യമന്ത്രി സഭയിലേക്ക്. സ്പീക്കർ സംവിധായകനെന്നും ഉദയനിധിയുടെ കളിയാക്കൽ. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒന്നും പറയാതെ സിനിമാ ഡയലോഗ് മാത്രം പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യു പി സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 30 ട്രെയിൻ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ഇന്നു മുതൽ ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭിക്കും. അബുദാബിക്കും ഫിജേറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 1.5 മണിക്കൂർ ദൂരം കൊണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാം. അബുദാബി ഫിജേറ റൂട്ടിൽ കംഫർട്ട് ക്ലാസിന് 55 പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് ബിൻ സയ്ദ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് യാത്രാ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും തുറക്കും. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തി മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8 മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ടപൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17 തികച്ചു മെസ്സി. 2 അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ 2 ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. വിശദവാർത്ത 6 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
4: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check. Time check.
2: Brought to you by Ozone Cargo.
7: ഗ്രീനിംഗ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 42 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 44%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

എന്താ രസം. ഏതൊരു ന്യൂസ് ചാനൽ നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മഹാനടൻ മമ്മൂട്ടി. മമ്മൂക്ക് അദ്ദേഹം പത്മഭൂഷൺ സ്വീകരിക്കുന്ന ഒരു കാഴ്ച. പത്മഭൂഷൺ പോലെയുള്ള പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞാൽ അവരുടെ പേരിനിപ്പോൾ അതൊരു വലിയ ടാഗായിട്ട് മാറാറുണ്ടല്ലോ. അപ്പോൾ പത്മഭൂഷൺ മമ്മൂട്ടി അങ്ങനെ ഒഫീഷ്യലി പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു പേരിന് അർഹനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റിൽ നിന്നും ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബീയിങ് എ മലയാളി നമുക്കെല്ലാം ഭയങ്കര സന്തോഷം തോന്നുന്ന, ഓഫ്കോഴ്സ് നമുക്കെല്ലാവർക്കും വളരെ പേഴ്സണലി അത്രയധികം സന്തോഷം തോന്നുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കാല്ലേ. എന്തായാലും വൺസ് അഗെയിൻ വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 19 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റ്സ് ദ 23rd of June 2026. ഡേറ്റും സമയമൊക്കെ പറയുന്നത് കേട്ടിട്ട് രാവിലെ ഡയറി എഴുതാൻ വേണ്ടി പോകുന്നു, രാവിലെ അല്ല വൈകുന്നേരത്ത് ഡയറി എഴുതാൻ വേണ്ടി പോകുന്നു ആരും കരുതണ്ട. എന്തായാലും ഈ ഒരു മാസവും ജൂൺ മാസം കൂടി ഏറെക്കുറെ ഒരു 4-5 ദിവസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 എന്ന് പറഞ്ഞ വർഷത്തിന്റെ ആദ്യ പകുതി നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഹാഫ് ടൈം കഴിഞ്ഞിരിക്കുകയാണല്ലേ. എന്തായി എല്ലാവരുടെയും റെസൊല്യൂഷൻസിലൊക്കെ എത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടായിരിക്കുമല്ലോ ഈ വർഷം തുടങ്ങിയിട്ടുണ്ടാവുക. അത് എവിടെയെത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഒരു റീകോൾ ചെയ്യാനുള്ള ഒരു ചെക്ക് പോയിന്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു ജൂൺ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും ജൂൺ മാസം എന്ന് പറയുമ്പോഴേ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നല്ല മഴയാണ്, പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലമാണ്, സ്കൂൾ തുറക്കുന്നു, പുതിയ കുട, പുതിയ ബാഗ്, പുതിയ പുസ്തകങ്ങൾ എല്ലാമായിട്ട് സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരത്ത് നനഞ്ഞ് കുളിച്ച് വീട്ടിലേക്ക് വന്ന് കയറുന്നു. ആ ഒരു ഓർമ്മകൾ ഇന്ന് വെറും നൊസ്റ്റാൾജി മാത്രമാണ്. കാരണം ഇവിടെ അത്രയധികം എക്സസീവ് ആയിട്ടുള്ള ഹീറ്റും ടെമ്പറേച്ചർ ഹൈക്കുമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ ബർദുബായ് മേഖലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ

ടെമ്പറേച്ചർ 42 ഡിഗ്രി സെൽഷ്യസിൽ അധികമാണ്. സോ എത്രയധികം നല്ല ചൂടാണ് പുറത്തുനിന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പക്ഷേ നമുക്കെല്ലാം വലിയൊരു ആശ്വാസമായി ഒരു പക്ഷേ ഈ വീക്കെൻഡിൽ നല്ലൊരു മഴ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷകർ ഒക്കെ തന്നെ പറയുന്നൊരു കാര്യം, ഇന്ന് വൈകുന്നേരത്തെ മുതൽ നാളെയോ മറ്റന്നാളോ വെള്ളിയാഴ്ചയോ ഒക്കെ ആയിട്ട്, എപ്പോഴാണെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷനോ കാര്യങ്ങളോ ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്തായാലും അതിൻ്റെ ഒരു ഫൈനലൈസ്ഡ് സമയം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വി ക്യാൻ എക്സ്പെക്ട്, കാത്തിരിപ്പിനൊരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ ഒരു മഴയെ കാത്തിരിക്കാം. കാരണം ഈ ഒരു വീക്കെൻഡിൽ എപ്പോഴെങ്കിലും നല്ലൊരു മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് പ്രെഡിക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. എനിവേ, എന്തായാലും കുറേയധികം സമ്മാനങ്ങളും ഇന്ന് സ്പെഷ്യലി നമ്മളോടൊപ്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കേണ്ട, നമ്മൾ കരുതിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഒരു അതിഥി ജോയിൻ ചെയ്യുന്നുണ്ട് അല്പസമയത്തിന് ശേഷം. അതോടൊപ്പം തന്നെ അനന്തൻകാടിൻ്റെ ടിക്കറ്റ്സ്, Z5 സബ്സ്ക്രിപ്ഷൻ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, വേറെ കുറേ, പിന്നെയും ഒരു മൂവി ടിക്കറ്റ്, നാഗബന്ധം എന്ന സിനിമ ഒരു പാനൻ്റെ റിലീസ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പാക്ഡ് ദിവസം തന്നെ ആയിരിക്കും. വിറങ്ങും പോകരുത്, കേട്ടുകൊണ്ടേ ഇരിക്കൂ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസഫാണ് കൂടെ ഉള്ളത്. ഐ വിൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്ററിൽ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
6: You're tuned into Home 92.2 FM. Home is a feeling.

അനന്തപുരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ പഴയ പേരാണ്. ആൻഡ് ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്നും പുറത്തു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആകാശവാണിയുടെ തന്നെ തിരുവനന്തപുരത്ത് എഫ്എമ്മിന്റെ പേര് തന്നെ അനന്തപുരി എഫ് എം എന്നൊക്കെയാണ്. ഭയങ്കരമായിട്ട് അങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ആ ഒരു പേര് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും അനന്തപുരി എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് തിരുവനന്തപുരം തന്നെയായിരിക്കും. അപ്പോൾ അനന്തൻകാട് എന്ന് പറയുമ്പോൾ അനന്തപുരിയുടെ കഥയായിരിക്കും. തിരുവനന്തപുരത്തിന്റെ കഥ പറയുന്ന ഒരുപാട് സിനിമകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ കഥ പറയുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഗുണ്ടകളുടെ കഥ പറയുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. സർക്കാസ്റ്റിക് കോമഡി സിനിമകൾ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ലാലട്ടൻ പ്രിയദർശൻ കോംബോയിലൊക്കെ അവരുടെ ഇനിഷ്യൽ സിനിമകളിൽ പലതും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പടങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം ശൈലി സംസാരിക്കുന്ന അത്രയധികം കഥാപാത്രങ്ങളുടെ കഥകൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് പിറകിലെ കഥയാണോ ഈ അനന്തൻകാട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി മുരളി ഗോപി ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അനന്തൻകാട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലേക്കുള്ള ഗ്ലിംസുകളും ട്രെയിലറും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓഫ്കോഴ്സ് മുരളി ഗോപി എന്ന മജീഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാന്ത്രിക വിരലുകൾ കൊണ്ട് എഴുതി വെക്കുന്ന സാധനങ്ങൾ, അത് എത്രമാത്രം കണ്ടംപററി പൊളിറ്റിക്സുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മുൻ സിനിമകളിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ടിയാനിലാവട്ടെ, അല്ലെങ്കിൽ ലൂസിഫറിലാവട്ടെ, എമ്പുരാനിലാവട്ടെ, ഒക്കെ തന്നെ അദ്ദേഹം ആ ഒരു എഴുത്തിൻ്റെ ശക്തി നമ്മൾക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ്. അതേ ശക്തിയിൽ തന്നെ വരുന്ന പുതിയ സിനിമയാണ് അനന്തൻകാട്. ജി എൻ കൃഷ്ണകുമാർ, ടിയാൻ സംവിധാനം ചെയ്ത ജി എൻ കൃഷ്ണകുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൻഡ് ഒരു പവർഫുൾ ഹീറോ ആയിട്ട് മലയാളത്തിലേക്കുള്ള തമിഴ് നടൻ ആര്യയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ഒരു സിനിമ. അപ്പോൾ അനന്തൻകാട് കാണാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ വലിയൊരു താരനിര പെർഫോമൻസ് കൊണ്ട് നമ്മളെ എല്ലായ്പ്പോഴും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന വിജയരാഘവനും ഇന്ദ്രൻസും, തെലുങ്കിൽ നിന്നും സുനിലും, പിന്നെ നിഖില വിമൽ, റജീന കസാൻഡ്ര, അപ്പാനി ശരത്, അങ്ങനെ ഒരു വലിയ താരനിര കൂടിയാണ് ഇതിലേക്ക് ഒരു ചിത്രം കൂടിയാണ് അനന്തൻകാട്. അപ്പോൾ അനന്തൻകാടിൻ്റെ ടിക്കറ്റ്സ് വേണ്ടേ? നമ്മളെന്തായാലും ഈ ഒരു വീക്കെൻഡിൽ ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട്, സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സിനിമ കാണുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനന്തൻകാടിൻ്റെ കപ്പിൾ ഇൻവൈറ്റ്സ് ഞാൻ ഇപ്പോൾ തരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ഫോളോ ചെയ്ത് വരുന്ന പാറ്റേൺ, അന്യഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന് അഭിനയിച്ച സൂപ്പർ താരങ്ങൾ, അവരഭിനയിച്ചിട്ടുള്ള ചില സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മധുനോത്സവം, ചാണക്യൻ പോലുള്ള സിനിമകളിൽ അഭിനയിച്ച, നായകനായി അഭിനയിച്ച അന്യഭാഷ സൂപ്പർ താരം ആരാണെന്ന്. കമൽഹാസനായിരുന്നു. എല്ലാവരും ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓൾറെഡി മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. അതായത്, ഞാനൊരു പാട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ, മോഹൻലാലിനൊപ്പം ഒരു തമിഴ് സൂപ്പർ താരം, തമിഴ്നാടിൻ്റെ അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ എക്കാലത്തെയും വലിയ താരങ്ങളിൽ ഒരാൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമയിൽ നിന്നുള്ളൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. ഈ ഒരു ബീജം കേൾക്കുമ്പോഴേ നമുക്കറിയാം. പക്ഷേ അവർ രണ്ടുപേരുടെ പാടി അഭിനയിച്ചൊരു പാട്ടുണ്ട്. ഞാൻ അത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാതിരുന്നത്. അത് ഏത് താരമാണെന്ന് കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ഭയങ്കര സിമ്പിളായിപ്പോവും. അപ്പോൾ ഉത്തരം ഇത്രമാത്രമേ ഉള്ളൂ, ഏതാണ് താരം, അല്ലെങ്കിൽ ഏതാണ് താരം എന്ന് വേണ്ട, ഏതാണ് സിനിമ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. തമിഴിലെ ഒരു സൂപ്പർ താരം നമ്മുടെ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച ഒരു സിനിമയിൽ നിന്നുള്ള ഒരു ട്രാക്കാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്.

0: തമിഴ് സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച അഭിനയ പ്രതിഭകൾ ഒരാളായിട്ട് പറയുന്ന ഒരു സൂപ്പർ താരം കൂടിയാണ് അദ്ദേഹം. മനസ്സിലായി കാണുമല്ലോ ഏതാണെന്ന്. രജനീകാന്തിനൊപ്പം ഒരു സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു, ഒന്നല്ല കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പടയപ്പയൊക്കെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിനെ വാഴ്ത്താറുണ്ട്. ഓക്കെ ഓക്കെ, വാട്ട് എവർ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉത്തരങ്ങൾ മനസ്സിലായവർ പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കൂ. അയക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഏതാണ് സിനിമയെന്നാണ് കേട്ടോ പറയേണ്ടത്, ഏതാണ് സിനിമ എന്നാണ് പറയേണ്ടത്, ആ നടനാര് എന്നുള്ളതല്ല പറയേണ്ടത്. HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഈ പാട്ട് കേട്ടുകൊണ്ടായിരിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുക. സാധാരണ വരുന്ന അത്ര മെസ്സേജുകൾ എനിക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു പാട്ട് കേട്ട എല്ലാവർക്കും മനസ്സിലാവും, കക്കാല കണ്ണമ്മ. ഫോർമാറ്റ് മറക്കണ്ട, ഹോം തിയേറ്ററിന്റെ HT space ദ റൈറ്റ് ആൻസർ സ്പേസ്. ഏതാണ് സിനിമ എന്നാണ് കേട്ടോ പറയേണ്ടത്. സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ലുക്കിംഗ് ഓൺ ടു ദ ട്രാഫിക് റൈറ്റ് നൗ സ്റ്റാർട്ടിംഗ് ഫ്രം അവർ ജബലാലി സൈഡിൽ നിന്ന് ആരംഭിച്ച് വരികയാണെങ്കിൽ ഷേഖ് സായദ് റോഡിൽ ആ ഒരു ഏരിയയിൽ യൂഷ്വലി ഉള്ള ആ ഒരു കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് അറിയാലോ. നമുക്കിപ്പോൾ ഒരു ജുമേറ ലേക്ക് ടവേഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് നേരെ ഷേഖ് സായദ് റോഡ് എടുക്കുകയാണെങ്കിൽ അവരുടെ സ്ട്രെച്ചിലേക്ക് കുറച്ചധികം കഞ്ചഷൻസ്, അൾട്രാബി സ്ട്രീറ്റിന് പാരലി മീഡിയ സിറ്റി ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്ന ആ ഒരു മേഖലയിൽ യൂഷ്വൽ കഞ്ചഷൻസ് കാണുന്നുണ്ട്. അവിടെ നിന്നും ഹെസ സ്ട്രീറ്റിലേക്ക് വരികയാണെങ്കിൽ ഹെസ സ്ട്രീറ്റ് യൂഷ്വലി ഉള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് ഭേദപ്പെട്ട നിലയിലാണുള്ളത്. ഇന്ന് വലിയൊരു പാക്ഡ് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദിസ് മൊമെന്റ് ഉമ്മസഖീം സ്ട്രീറ്റിൽ എന്നാൽ കുറച്ചധികം കണ്ടീഷൻസ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മോൾ ഓഫ് എമിറേറ്റ്സിന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറേയധികം ഡിലേ, കാരണം അവിടെ ഒരു ആക്സിഡന്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ഫസ്റ്റ് അൽക്കേൽ സ്ട്രീറ്റുമായിട്ടുള്ള ഇന്റർകണക്ഷൻ വരുന്ന ഭാഗത്തായിട്ട് അവിടെ ഒരു ആക്സിഡന്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഇന്റർകണക്ടിങ് ഏരിയയിൽ സംഭവിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു സ്ട്രെച്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അൽഖേൽ റോഡ് മോട്ടറി ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ റോഡ്സ്, ഊദ്മേത്ത റോഡിലേക്ക് വരികയാണെങ്കിൽ ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് റിപ്പോർട്ടിംഗ് ഓൾമോസ്റ്റ് അറൌണ്ട് ദുബായ് ക്രീക്ക് ഭാഗത്ത്. ദുബായ് ക്രീക്കിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഊദ്മേത്ത റോഡ് കണക്ടിംഗ് ടു ദുബായ് അലൈൻ റോഡ്, ആ ഒരു മേഖലയിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട് കേട്ടോ. റാസൽഖോ റോഡിൽ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു മേഖലയിലേക്ക് സ്ട്രെച്ച് ചെയ്തെടുത്തായിട്ട് കുറച്ചധികം കഞ്ചഷൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഷേഖ് സായദ് റോഡിൽ ഒരു മേജർ ആക്സിഡൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ഓൾമോസ്റ്റ് ആ ഒരു മില്ലിനിയം പ്ലാസയൊക്കെ വരുന്ന ഇടത്തായിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. ട്രേഡ് സെൻ്ററിൻ്റെ ആ ഒരു ട്രേഡ് സെൻറ്റർ ഫസ്റ്റ് വരുന്ന ആ ഒരു ഏരിയയിലായിട്ട് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നു. അവിടെ ഒരു മൈനർ ആക്സിഡൻറ്റ് കൂടി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. സോറി, മൈനർ ആക്സിഡൻ്റ് അല്ല, മേജർ ആക്സിഡൻസ് തന്നെയാണ്, ഒന്നല്ല രണ്ടെണ്ണം സംഭവിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന നിലയിൽ അവിടെ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. 2 December സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ടിംഗ് ഇൻ ഷെയ്ഖ് റാഷിദ് റോഡ്. ഷെയ്ഖ് റാഷിദ് റോഡിൽ നല്ല കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ്, അതും ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽമക്തൂം സ്ട്രീറ്റും നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഇനി അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റ് എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിലും പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാം ഹോം 92.2 FM-ന്റെ വാട്സാപ്പിലേക്ക്. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
1: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
1: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
3: You are listening

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: മെസ്സി അല്ലാതെ മറ്റാരല്ലേ? ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരം മെസ്സിയാണ് എന്നുള്ള അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അത് പല മെസ്സി ഫാൻസും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നമ്മളതിനെ എതിർക്കുന്നുമില്ല. കാരണം അദ്ദേഹത്തിന് മുന്നിൽ വഴിമാറാത്ത ചരിത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ വഴിമാറാത്ത റെക്കോർഡുകളില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് തൻ്റെ കരിയറിലെ 6-ാമത്തെ വേൾഡ് കപ്പിലും സാക്ഷാൽ ലയണൽ മെസ്സി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓസ്ട്രിയയുമായിട്ടുള്ള മത്സരത്തിൽ 2 ഗോളുകൾ കൂടി നേടിയതോടെ ഈ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡ്, അതിനൊപ്പം തന്റെ പേര് മാത്രം എഴുതി ചേർത്തുകൊണ്ട് ലയണൽ മെസ്സി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. 17 ഗോളുകളാണ് ഫിഫ വേൾഡ് കപ്പുകളിൽ നിന്നും മാത്രമായിട്ട് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അർജന്റീന ഫാൻസ്, മെസ്സി ഫാൻസിനൊക്കെ ആണെങ്കിൽ ഇത്രയധികം സന്തോഷമുള്ള ദിവസങ്ങൾ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ, ഫിഫയുടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് മിർസ്ലോവ് ക്ലോസയുടെ, ജർമ്മനിയുടെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ, ഇപ്പോൾ എനിക്കൊന്ന് 2010 വേൾഡ് കപ്പിലാണോ 14 വേൾഡ് കപ്പിലാണോ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത്. അപ്പോൾ ആ വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇയാൾ ഇന്ന് മുതൽ കളിക്കാൻ തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇതിഹാസ താരങ്ങളായിട്ടുള്ള റൊണാൾഡോയും മെസ്സിയും ഒക്കെ അദ്ദേഹത്തിന് സമാനമായിട്ട് 6 വേൾഡ് കപ്പ് വരെ കളിക്കുന്ന നിലയിലേക്ക് എത്തി. എന്തായാലും ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപക്ഷേ മെസ്സിക്ക് ഏറ്റവും ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ളത് തൊട്ട് പിറകിൽ തന്നെയുള്ള ഇന്നലത്തെ തന്നെ ഒരു മത്സരത്തിൽ താനും ചില്ലറക്കാരനല്ല എന്ന് 2 ഗോൾ നേട്ടത്തിലൂടെ തന്നെ വിളിച്ചു പറഞ്ഞ, ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഓഫ് കോഴ്സ് എംബാപ്പെ തന്നെയാണ് കേട്ടോ. കാരണം ഫ്രാൻസിൻ്റെ ആ ഒരു മത്സരം കണ്ടവർക്ക് അറിയാം, ഫ്രാൻസ് ഇറാഖിനെ 3-0 പരാജയപ്പെടുത്തുമ്പോൾ അതിൽ 2 ഗോളുകൾ എംബാപ്പയുടെ പേരിൽ തന്നെയായിരുന്നു. തൻ്റെ 27-ാമത്തെ വയസ്സിൽ തൻ്റെ 3-ാമത്തെ ലോകകപ്പിലാണ് വെറും 3-ാമത്തെ ഗോൾഡ് വേൾഡ് കപ്പിലെ ആദ്യത്തെ വെറും 2 മത്സരങ്ങളോ 3 മത്സരമോ മാത്രം കളിക്കുന്നതിനിടയിലാണ് 16 ഗോളുകൾ നേടിക്കൊണ്ട് ചരിത്രത്തിലെ 2-ാമത്തെ ഉയർന്ന ഗോൾ സ്കോററായിട്ട് എംബാപ്പെ ചരിത്രത്തിലിടം നേടിയിരിക്കുന്നത്. ഇനി ഈ ചരിത്രം എംബാപ്പെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം വരും വർഷങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. അതിന് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ മറ്റൊരു മത്സരമായിരുന്നു നോർവേയുടെ മാച്ച്. നോർവേ സെനഗൽ മത്സരത്തിൽ ഇതുപോലെ 3 ഗോൾ വീണപ്പോൾ അതിലും 2 ഗോൾ അടിച്ച ആളെയും എടുത്ത് നമുക്ക് തെളിക്കളയാൻ പറ്റില്ല. കാരണം എർലിംഗ് ഹാലൻഡ് വളർന്നു വരുന്ന, ഒരുപക്ഷെ ഈ മെസ്സി റൊണാൾഡോ യുഗത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കാൻ പോകുന്ന പേരുകളിൽ ഒന്നായിരിക്കും എർലിംഗ് ഹാലൻഡിൻ്റെ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കണ്ടറിയണം. ഇന്നിപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റാതെ പോയ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊക്കെ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആരാധകരെയൊക്കെ തൃപ്തിപ്പെടുന്ന തരത്തിലേക്ക് ഇന്നൊരു മത്സരം കാഴ്ചവെക്കും, അല്ലെങ്കിൽ ഇന്നൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് ഇന്നത്തെ ഏറ്റവും കാത്തിരിപ്പുള്ള മത്സരം പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ മാച്ച് തന്നെയാണ്. ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ മത്സരമുണ്ട്, ഇംഗ്ലണ്ട് ഖാന ആൻഡ് ക്രൊയേഷ്യ പനാമ മത്സരവും ഇന്നുണ്ട്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഖത്തർ സ്ഫോടനത്തിൽ മലയാളിക്ക് ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 12 ഇന്ത്യക്കാർ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ അഴിമതിയെന്ന് പിണറായി വിജയൻ. മദ്യനയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം, സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷം, US സ്റ്റേറ്റ് സെക്രട്ടറി ഗൾഫിൽ. ഇത്തിഹാദ് യാത്ര ട്രെയിൻ June 30. മെസ്സി ലോക ഫുട്ബോളിന്റെ നിറുകയിൽ, എംബാപ്പെ മെസ്സിക്ക് തൊട്ടരികെ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. അപകടത്തിൽ അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചത്. 66 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടം. അറ്റകുറ്റപ്പണിക്കിടെയാണ് അപകടമുണ്ടായതെന്നും ആക്രമണം അല്ലെന്നും ഖത്തർ അറിയിച്ചിരുന്നു. വ്യവസായ കേന്ദ്രത്തിന് പുറത്തേക്ക് വാതക ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സ്ഫോടനം പ്രകൃതി വാതക ഉൽപാദനത്തെ ബാധിക്കില്ലെന്ന് ഖത്തർ അറിയിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. ആഗോള പ്രകൃതി വാതക ഉൽപാദനത്തിന്റെ 1/5 ഭാഗവും നടക്കുന്ന ഖത്തറിൽ ഏതാണ്ട് 300 ചതുരശ്ര കിലോമീറ്ററിലാണ് റാസ് ലഫാൻ വ്യവസായ കേന്ദ്രമുള്ളത്. ഇറാൻ US ആക്രമണത്തിന്റെ ആദ്യ ആഴ്ച തന്നെ ഇവിടെ ആക്രമണം ഉണ്ടായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ MLA ബഹളം വെച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരുകിക്കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ചട്ടവിരുദ്ധമെന്നും സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ആരോപണം ഒരു കാരണവശാലും രേഖയിൽ കാണരുതെന്ന് VD സതീശൻ നിയമസഭയിൽ. പരിശോധിക്കുമെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ബജറ്റിൽ ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ജനവികാരം ഉൾക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് VM സുധീരൻ. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല, ഒറ്റ ദിവസം കൊണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കാം എന്ന വ്യാമോഹമില്ലെന്നും അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡാമുകളിലെ ജലലഭ്യത കുറഞ്ഞത് തിരിച്ചടിയായി. ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണമുണ്ട്. എത്ര ദിവസം നിയന്ത്രണമുണ്ടാകുമെന്ന് പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധന മാനേജ്മെന്റിൽ പാളിച്ചയുണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്കും ജാമ്യമില്ല. ജീവൻ, നന്ദോഷ്, ഐജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ അവശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് ജാമ്യം നിഷേധിച്ചത്. കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ജിതിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടി SIT ആരംഭിച്ചു. കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കടുത്ത നിയമലംഘനങ്ങൾ നടന്നുവെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. അപകടം വരുത്തിയ ടിപ്പർ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഇത് ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. 1 മാസം മുൻപാണ് ഇയാൾ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. അപകടസമയത്ത് വാഹനത്തിന്റെ GPS സംവിധാനം ഓഫാക്കിയ നിലയിലായിരുന്നുവെന്നും അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. 3-ാം മോദി മന്ത്രിസഭയിലെ 2-ാമത്തെ മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 2024 ജൂൺ 9 അദ്ദേഹം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം BJP നേതൃത്വത്തെ അറിയിച്ചുമെന്നാണ് സൂചന. DMK സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജി. പാർട്ടി ഫണ്ട് എന്ന പേരിൽ അഴിമതി നടത്തിയ സർക്കാരാണ് DMKയുടേതെന്ന് മുഖ്യമന്ത്രി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് DMKയ്ക്ക് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. അഴിമതിയിലൂടെ സ്വന്തമാക്കിയ പണം കണ്ടെത്തി ഖജനാവിൽ എത്തിക്കുകയാണ് TVK ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി. നിയമസഭയെ മുഖ്യമന്ത്രി ഷൂട്ടിംഗ് സ്പോട്ടാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. ജോസഫ് വിജയ് നിയമസഭയെ തിയേറ്ററാക്കി മാറ്റി. സഭയിൽ വിസിൽ അടിക്കാൻ തുടങ്ങി. സിനിമാ ഷൂട്ടിന് വരുന്നതുപോലെ മുഖ്യമന്ത്രി സഭയിലേക്ക്. സ്പീക്കർ, സംവിധായകനെന്നും ഉദയനിധിയുടെ കളിയാക്കൽ. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒന്നും പറയാതെ സിനിമാ ഡയലോഗ് മാത്രം പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് UP സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 30 ട്രെയിൻ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ഇന്നു മുതൽ ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭിക്കും. അബുദാബിക്കും ഫിജേറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 1.5 മണിക്കൂർ ദൂരം കൊണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാം. അബുദാബി ഫിജേറ റൂട്ടിൽ കംഫർട്ട് ക്ലാസിന് 55 പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് ബിൻ സയ്ദ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് യാത്രാ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും തുറക്കും. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തി മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8-ാം മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38-ാം മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17-ാം ഗോൾ തികച്ചു മെസ്സി. 2-ാം പകുതിയിൽ ഓസ്ട്രിയ അർജന്റീനൻ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് കളിയിലേക്ക് തിരിച്ചുവരാൻ പരമാവധി ശ്രമിച്ചു. സൂപ്പർതാരം മാർസൽ സബ്സറുടെ കനത്ത ഷോട്ടുകൾ അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് മികച്ച സേവുകളിലൂടെ തട്ടിയകറ്റി. 2-ാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. നോർവെ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 2 goals തോൽപ്പിച്ചാണ് നോർവെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത്. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളും മാർക്കസ് പീഡേഴ്സ് നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. ഗ്രൂപ്പ് ജെയിൽ നടന്ന ജോർദാൻ അൾജീരിയ മത്സരത്തിൽ 1-2 ജോർദാനെ അൾജീരിയ തോൽപ്പിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ UAE, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള US പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായാണ് റൂബിയോയുടെ നിർണായക സന്ദർശനം. ഇറാന് $30,000 crore പുനർനിർമ്മാണത്തിന് നൽകുമെന്ന US വാഗ്ദാനവും ഹോർമുസ് കടലിടുക്ക് തുറക്കലും ചർച്ചയാകും. ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ചയായില്ലെന്നും ഇറാൻ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM News was brought to you by Danya Group of Companies since 1982.

0: ഒട്ടും ജാടയില്ലാതൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും, പ്രത്യേകിച്ചും യു എയിലുള്ള എല്ലാവരും ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാത്തിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, ഒരു പ്രത്യേകിച്ചും നമ്മളൊരു മലയാളിയോട് ഒരു പ്രവാസിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സാധനങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമായിരിക്കും, ഇവിടെ ഒരു മഴയില്ല, പുഴയില്ല, അല്ലെങ്കിൽ ട്രെയിൻ കയറാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. മെട്രോ മാത്രമായിരുന്നു ഒരു സമാധാനം അല്ലേ? എന്തായാലും ട്രെയിനിന്റെ കാര്യത്തിൽ ആ ഒരു പരാതി തീരുകയാണ്. എത്തിഹാദ് റെയിൽ ഓടി തുടങ്ങാൻ വേണ്ടി പോകുന്നത്, ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. June 30 ട്രെയിനിൽ കയറാനായിട്ട് റെഡി ആയിക്കോളൂ. ചരിത്രക്കുതിപ്പിലേക്ക് എത്തിഹാദ് റെയിലിന്റെ ആദ്യ സർവീസ് June 30 ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഇനി വെറും ദിവസങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളെ കാത്തിരിക്കുന്നത് യു എയുടെ സ്വപ്ന പദ്ധതി ഓടിത്തുടങ്ങുന്ന ഒരു കാഴ്ച. ഓടിത്തുടങ്ങുക മീൻസ് നമ്മളീ പറഞ്ഞ പോലെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഓടിത്തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്കതിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ്. അബുദാബിയിൽ നിന്നും ഫുജേറയിലേക്കായിരിക്കും ആദ്യത്തെ സർവീസ്. ഈ റൂട്ടിലെ യാത്രാ സമയം വെറും 1 മണിക്കൂർ 45 മിനിറ്റ് ആയി കുറയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ഞാൻ നേരത്തെ ഇന്ന് ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, പലപ്പോഴും പല ഓട്ടങ്ങൾക്കിടയിൽ നമ്മൾ ജീവിതത്തെ ഒരു കരപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്, നമ്മൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ളൊരു കാര്യം. ഒരുപക്ഷെ സിനിമകളിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ ഒരു പോപ്പ് കൾച്ചറിന്റെ ഭാഗമായി മാറിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്പം കൂടി നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അല്പം കൂടി നേരത്തെ കൊണ്ടെത്തിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ, അപ്പോൾ ഒരു അല്പം കൂടി നേരത്തെ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയെ മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അതിവിദഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ ഏറ്റവും ആധികാരികമായ കാര്യങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കുറിച്ചും ഡോക്ടറിൻ്റെ ബാക്കി ഈ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോർ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഉള്ള ഒരു ടോക്ക് അല്പസമയത്തിനുള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.
1: Back to home, brought to you by Alnoor Polyclinic, Muthina, Dehra, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841. Trending Song of the Hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: All right, തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു സമയമാകുമ്പോഴേക്കും 6:30 സമയമാകുമ്പോഴേക്കും കൃത്യമായിട്ട് നമ്മളൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് നിങ്ങളിലേക്ക് എത്താറുണ്ട്, MVR-ന്റെ ഹെൽത്ത് ടിപ്പുമായിട്ട് എത്താറുണ്ട്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ശരിക്കും പ്രയോജനപ്രദമായി മാറുന്ന തരത്തിലേക്ക് ഒരു അബ്ഡോമൻ സ്കാനിന് വേണ്ടിയിട്ടുള്ള വൗച്ചറും തരാൻ വേണ്ടി തരാറുണ്ട്. പക്ഷേ ഇന്ന് അത് മാത്രമല്ല, അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മളെല്ലാവരും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ തന്നെയാണല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം നാട്, ജനിച്ച നാട് വിട്ടിട്ട് പ്രവാസം സ്വീകരിച്ചതിന്റെ പിറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്ന് പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇതിനെ പ്രോപ്പറായി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല മാർഗ്ഗങ്ങൾ കണ്ടെത്താറുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വീടിന് വേണ്ടി, മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി. പക്ഷേ ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അധികം നമ്മൾ തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന ഒരു പോയിന്റാണ് നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വരിക എന്ന് പറയുന്ന ഒരു പോയിന്റിൽ. പക്ഷേ അപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഒന്നുണ്ട്, അവർക്ക് വേണ്ടി ഓടിയെത്താൻ നമ്മളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശരീരം, നമ്മുടെ ഈ ഒരു ആരോഗ്യം, അതിന് എന്തെങ്കിലും ഒരു ഒരു അഡ്വേഴ്സ്ലി, ഒരു നെഗറ്റീവ് വശം വരികയാണെങ്കിൽ അപ്പോഴെന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ട്, ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ട്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ പല സംശയങ്ങളെ തീർത്തു തരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ സിതാരയാണ്. മെഡിക്കൽ ഡയറക്ടർ കം സ്പെഷ്യലിസ്റ്റ് ആണ്, റേഡിയോളജിസ്റ്റ്, MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ. MVR-നെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നില്ല, ദുബായിലെ ഗർവൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അത്രമാത്രം നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് പല തരത്തിലുള്ള സ്ക്രീനിങ്ങുകളും ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കേന്ദ്രമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പോൾ അവിടെ MVR-നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വി ആർ ഹാവിംഗ് ഡോക്ടർ സിതാര. വെൽക്കം ഡോക്ടർ. ഡോക്ടറിന്റെ, ശരിക്കും ഡോക്ടറെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, കുറെ സംശയങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് സെറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു ചോദിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെ, അതായത് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും വളരെ ലീസ്റ്റ് പ്രയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നായിട്ടാണ് ശരീരത്തെ കണക്കാക്കാറുള്ളത്, നമ്മുടെ ആരോഗ്യത്തെ കണക്കാക്കാറുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മാത്രമാണ് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഇതെന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ട് ഭയങ്കര ശീലമായിട്ടുള്ള ഒരു ഒരു പോപ്പ് സാധനമാണ്, അതായത് കുറച്ച് മുൻപേ എത്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മുൻപേ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ചികിത്സ കിട്ടിയേനെ. അപ്പൊ ഈ കുറച്ചുകൂടെ മുൻപ് ആ ഒരു തിരിച്ചറിയൽ സമയത്തിന്റെ റെലവൻസ് എത്രത്തോളമാണ്?
2: അത് ആസിഫ് അത് പറയുമ്പം, നമ്മൾ ഏർലി ഡയഗ്നോസിസ് ക്യാൻ സേവ് അവർ ലൈഫ് ഇയേഴ്സ് ആൻഡ് ദ മണി ദാറ്റ് വി ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ഡിസീസ്. ഓക്കെ, ഇപ്പം നമ്മൾ എത്ര ഈസി, എത്ര ഏർലി ആയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അത്രയും നമ്മൾ ഡിവാസ്റ്റേറ്റിംഗ് ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നമ്മുടെ ഫിനാൻഷ്യൽ ബേർഡനും നമുക്കത് അതുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പം അതിനകത്ത് ഇപ്പം സാധാരണ നമ്മൾ ഒരു ഇല്ലസ് വന്ന്, ഒരു സിംപ്റ്റംസ് വന്ന് അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴേ നമ്മളത് പോയി കാണിക്കുകയുള്ളൂ. അത് ചെയ്യാണ്ട് നമ്മളൊരു റുട്ടീൻ ഇയർലി ആനുവൽ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ ബ്ലഡ് ചെക്കപ്പ്സ് കുറെ പേര് ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇമേജിംഗ് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് സ്കാനിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഹെൽത്ത് പ്രൊഫൈൽ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ധാരണ കിട്ടും. നമുക്ക് ഒരു സിംപ്റ്റംസും ഉണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ ഇഫ് യു ഡു സം ചെക്കപ്സ് ആനുവലി നമുക്ക് ഏർലി ആയിട്ട് നമ്മുടെ പല ഡിസീസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് വേണ്ടതുകൾ ഉണ്ടാവാം, വേണ്ടാത്തതുകൾ ഉണ്ടാവാം. അപ്പൊ വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് ഫോളോ അപ്പ്, വി ആർ അവെയർ സച്ച് എ തിങ് ഇസ് ദെയർ ഇൻ അവർ ബോഡി, സോ അതിനായിട്ട് നമുക്ക് കോഷ്യസ് ആയിട്ട്, പ്രിക്കോഷ്യസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനിയിപ്പോ അതൊന്നും ഇല്ല, ട്രീറ്റ്മെന്റ് വേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. സോ ബേസിക്കലി ദിസ് സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ, സ്ക്രീനിങ് ഇമേജിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്.
1: തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ, നമ്മുടെ ഒരു ഒരു രീതി ഉണ്ടല്ലോ, അതായത് ചില വേദനകൾക്ക് നമ്മൾ സ്വയം ചികിത്സ നടത്തും, ചില വേദനകൾ നമ്മൾ ഒഴിവാക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ചു കാലം നമുക്കൊരു വേദന, ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഇതിന്റെ ഒരു കാരണഹേതു എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇന്റൻഷൻ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനൊക്കെ അപ്പുറത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ എങ്ങനെ അതിന് ഒരു ഫ്രീക്വൻസി വേണ്ടത്? ഒരു ആരോഗ്യമുള്ള ഒരാൾ, ഇപ്പൊ എനിക്കൊരു, ഞാനിപ്പോ ഒരു 28 വയസ്സുള്ള ഒരു ആൾ എന്ന നിലയിൽ, ഇപ്പൊ എനിക്ക് വലിയ രീതിയിൽ ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പനി അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നു, ചികിത്സ നേടുന്നു അത്രമാത്രം. പക്ഷേ ഒരു ശരാശരി, ഒരു ഈ ഒരു പ്രായത്തിലുള്ള ഒരാൾ എങ്ങനെയായിരിക്കണം അയാളുടെ ഒരു ഹെൽത്തിന്റെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യേണ്ടത്?
2: ഇപ്പം ഒരു ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജനറലി ഒരു ജസ്റ്റ് ആൻ ഹെൽത്തി ഇൻഡിവിജ്വൽ, അയാളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ ഇല്ല. ഇപ്പൊ ഈ ഒരു ഏജ് തൊട്ടിട്ട് നമ്മൾ സ്ക്രീനിങ് ചെയ്യണം എന്നുള്ളത് പറയുന്നില്ല, ബട്ട് ജനറലി നമുക്ക് നമ്മൾ ഒരു ഒരു അബൌട്ട് 25 ഇയേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വൺസ് ഇൻ എൻ ഇയർ ഒരു ആനുവൽ ചെക്കപ്പ് പോലെ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു എ ഫോളോ അപ്പ് സ്കാൻ. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ഡു ഇൻ വൺസ് ഇൻ ടു ഇയേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. വിൽ ബി ഹാവിംഗ് എ ബേസ് ലൈൻ നോളജ് ഓഫ് അബൌട്ട് അവർ ഓൺ ഹെൽത്ത്, അവർ ഓൺ ബോഡി. അപ്പൊ അത് മാൻഡേറ്ററി അല്ല, അതൊരു ജനറൽ ഇൻഡിവിജ്വലിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അതല്ലാണ്ട് വേറെ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട് ഫോർ സം പെർട്ടിക്കുലർ ഡിസീസസ്, ലൈക്ക് ഫോർ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ് ലൈക്ക് ഫീമെയിൽസ്, ഫീമെയിൽസ് ബിയോണ്ട് 40 ഇയേഴ്സ് ഓഫ് ഏജ്. ഡെഫിനറ്റ് ആയിട്ടും അത് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ ആണ്, 40 എബവ് ഏജിലുള്ള ഏതൊരു ഫീമെയിലും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്തിരിക്കണം.
1: 40
2: എബവ് ഏജിലോട്ട് വരുന്നത് അത് പലരും അവെയർ അല്ല. അത് 1 in 8 വുമൻ ഇൻ ദ വേൾഡ് ഇസ് ഹാവിംഗ് ബ്രസ്റ്റ് ക്യാൻസർ.
1: അവരുടെ വാർത്തകൾ വരുന്ന സമയത്തും അവർ ആ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ അതിജീവിച്ച വാർത്തകളൊക്കെ വരുന്ന സമയത്തും ഒക്കെ, കാരണം അത് തുറന്നു പറയുന്നു, അതിനെക്കുറിച്ച് ലോകത്ത് ചർച്ചകൾ നടക്കുന്നു. ഇപ്പൊ കുറച്ചുകൂടി ആളുകൾ ഓപ്പൺലി
2: അവെയർ ആവുന്നുണ്ട്,
1: അവെയർ ആയിട്ട് സംസാരിക്കുന്നു,
2: സെലിബ്രിറ്റീസ് വന്ന് അവർ പറയുമ്പോഴാണ് കുറേ കുറച്ചും കൂടെ പേര് അവെയർ ആവുന്നത്.
1: പക്ഷെ എന്നിരുന്നാലും ഡോക്ടർ പറഞ്ഞ ഈ ഒരു കണക്ക് വളരെ റിലവന്റ് ആണ്, 1 in 8
2: വുമൺ, അതാണ് ബേർഡൻ ഓഫ് ദ ഡിസീസ് ഇൻ അവർ സൊസൈറ്റി. അപ്പൊ ദാറ്റ് സിഗ്നിഫൈസ് ഹൗ ഇമ്പോർട്ടന്റ് ഈസ് ടു സ്ക്രീൻ ഇറ്റ് ഏർലി. അപ്പൊ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പറയുന്നത് ബേസിക് മാമോഗ്രാം, മുന്നേ പറഞ്ഞിരുന്നത് സെൽഫ് എക്സാമിനേഷൻ. 3 സംഭവമാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് പറയുക: മാമോഗ്രഫി, സെൽഫ് എക്സാമിനേഷൻ, പിന്നെ അൾട്രാസൗണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ സെൽഫ് എക്സാമിനേഷന് പകരം യു ഷുഡ് ഡു എ ക്ലിനിക്കൽ എൻകൗണ്ടർ എന്നാണ് പറയുന്നത്. ആഫ്റ്റർ 40 ഇയേഴ്സ് ഓഫ് ഏജ് യു ഷുഡ് ഡു എ ക്ലിനിക്കൽ എൻകൗണ്ടർ,
1: കമ്പൽസറി
2: ആയിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത്. ആൻഡ് ദെൻ യു ക്യാൻ ഹാവ് എ ആനുവൽ ചെക്കപ്പ് ടിൽ ലൈക് ഇയർലി വൺസ് സ്ക്രീനിങ് സ്ക്രീനിങ് മാമോഗ്രഫി എവറിഥിങ് ടിൽ ഏജ് ഓഫ് 55. ബിയോണ്ട് 55 ആണെങ്കിൽ ട്വൈസ് എൻ ഇയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഹെൽപ്സ് ഇൻ ഡയഗ്നോസിങ് ദ ബ്രസ്റ്റ് ക്യാൻസർ ഡിസീസസ് വെരി ഏർലി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ചെറിയൊരു മുഴയാണുള്ളത്, ഒരു 1 centimeter ഉള്ള ഒരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുഴ മാത്രം റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, ബട്ട് ഇൻ കേസ് അത് വലിയൊരു മുഴയായിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്, മേ ബി ലൈക്ക് മോർ ദാൻ 2.5 centimeter ഉള്ള ഒരു മുഴയായിട്ടാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അത് ഡിസ്റ്റൻസ് സ്പ്രെഡ് ആയിട്ടുള്ള സമയത്താണ് കണ്ടുപിടിക്കുന്നത് വെച്ചെങ്കിൽ, നമുക്ക് ആ ബ്രസ്റ്റ് ഫുൾ റിമൂവ് ചെയ്യണം. ഈ ആംപിറ്റ് ആക്സിലറി ഡിസെക്ഷൻ എന്ന് പറയും, അത് റിമൂവ് ചെയ്യണം. പിന്നെ അത് പുറത്തോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സിക്വന്റ് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അങ്ങനെ കുറേ ട്രീറ്റ്മെന്റ്സ്. ആ ട്രീറ്റ്മെന്റ്സിന്റെ എമൗണ്ട്, ബൾക്ക് ഓഫ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് യു ഹാവ് ടു ഡു ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഡിസീസ് ഇസ് ഹ്യൂജ്. പക്ഷെ അന്നേരം അത് ചെറിയ സൈസ് ആകുമ്പോൾ നമ്മൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റിമൂവ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ സർവൈവേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? ഏർലി ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ദ മോർ ഏർലിയർ യു കം ടു അസ്, യു ഫൈൻഡ് ഇറ്റ് ഔട്ട്, ദ ഈസിയർ വി ക്യാൻ ട്രീറ്റ് ഇറ്റ്. അപ്പം അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്.
1: അതിൽ ഏറ്റവും റെലവന്റ് ആയിട്ട് എനിക്ക് ഡോക്ടർ പറഞ്ഞതിൽ ഒരു കാര്യം വെച്ചാല്, ഈ ഏജ് ആണ്, അതായത് 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ജീവിതശൈലിയും കാര്യങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കും.
2: ഡെഫിനറ്റ്ലി, അതെ.
1: അപ്പോ കമ്പൽസറി ആയിട്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതിന്റേതായിട്ടുള്ള ചെക്കപ്പുകൾ
2: നടത്തിയിരിക്കണം.
1: അപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ
2: ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഈ ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഇപ്പം മദറിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെർ ഡോട്ടേഴ്സ്, ഹെർ സിസ്റ്റർ, എവ്രി വൺ, ദേ ഷുഡ് ഗെറ്റ് സ്ക്രീൻ. ദാറ്റ് ഇസ് മാൻഡേറ്ററി. പിന്നെ നമ്മുടെ നാട്ടിലിപ്പം വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്നും ഇല്ല, ഇനിയിപ്പോ എന്തെങ്കിലും പോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. അതിന് ഇത് ഇപ്പൊ സമാധാനത്തോടു കൂടി
1: പോകുന്നുണ്ട്,
2: ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ അതൊരു യൂസ്ലെസ് ആൻഡ് അൺവാണ്ടഡ് തോട്ടാണ്. നമ്മുടെ തന്നെ എന്താ പറയാ, നമ്മുടെ തന്നെ ഗ്രേവ്, വി ആർ ഡിഗിങ് അവർ ഓൺ ഗ്രേവ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അങ്ങനത്തെ പേടികളൊന്നും വേണ്ട. Now things are easier to get it done. Okay, pandatha pole illa, pandokka scanning okke it was difficult. Now you get it easily.
1: Vandiyala pole nammal adhaayathu manushya nirmichi machinesine polum veruna servicesukalkku avashyathine nammal chelappo vaahanangale workshopil
2: varu exactly kaittarund. Nammal insurance edukkum adellam cheyyum. Pakshe for our own body nam palarkku namukku insurance illa, insurance edukkilla, and then we don't do an annual check up. Vandike vere service undu yearly,
1: but
2: we don't do anything for ourselves.
1: Ee family history da karyam paranjappozhe, adhaayathu ippo breast cancer avatte allengil kudumbathil kudumbathinte oru history edu nokkumbo charithravaru avarku endengilum ippo cancers avam മറ്റെന്തെങ്കിലും വലിയ രോഗങ്ങൾ ഇതൊക്കെ
2: വന്നിട്ടുള്ളവർ
1: കുറച്ചുപേരൊക്കെ കോൺഷ്യസ് ആയിട്ട് ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ചെക്കപ്പ്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ എടുക്കാറുണ്ട്, ആനുവൽ ചെക്കപ്പ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ എന്റെ ഫാമിലി ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ എനിക്ക് ഹെറിറ്ററി ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു
2: വിഭാഗവുമുണ്ട്.
1: അപ്പോ അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഒരുപക്ഷെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ?
2: ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളായിരിക്കും ദ ഫസ്റ്റ് വൺ ഇൻ ദ ഫാമിലി ഹു ഇസ് ഗോയിങ് ടു പ്രസന്റ് ദാറ്റ് ഡിസീസ്. അപ്പം നമ്മുടെ സക്സസേഴ്സ് ആയിരിക്കും ഇനി ഫാമിലി ഹിസ്റ്ററി എന്നും പറഞ്ഞിട്ട് അവർക്കായിരിക്കും ഇനി അസുഖങ്ങൾ അവർക്കറിയുമായിരിക്കും. പക്ഷെ നമ്മളായിരിക്കും മേ ബി ദ ഫസ്റ്റ് വൺ ഇൻ ദ ഫാമിലി ടു ഹാവ് ദിസ്. അപ്പൊ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകും. അപ്പൊ ഈ പറഞ്ഞത് വളരെ കറക്റ്റ്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ പിന്നെയും കുറച്ചുകൂടെ അവെയർ ആയിരിക്കും. അതല്ലാത്ത ഇൻഡിവിജ്വൽസ് ആണ് പലതും മിസ്ഔട്ടായിട്ട് പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് ബേസിക്കലി ഇപ്പൊ നമുക്ക് ഹോൾ ബോഡി MRI ഉണ്ട്. ഇപ്പൊ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിറ്റക്ഷൻ ആണ് അത് മെയിൻലി ഉള്ളത്. ബട്ട് അപ്പാർട്ട് ഫ്രം ക്യാൻസർ, ഇഫ് ദർ ആർ സം അതർ ഡിസീസസ് ഓൾസോ, യു സീ ദാറ്റ് ആൻഡ് ദെൻ യു ക്യാൻ ഗെറ്റ് ട്രീറ്റഡ് ഓൾസോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് എനിക്ക് ക്ലിനിക്കിൽ വന്നൊരു പേഷ്യന്റ് ആണ്. ഷി വാസ് ജസ്റ്റ് 20 ഇയർ, ഓക്കെ, 20-year-old ഫീമെയിൽ. ഷി കെയിം അലോങ് വിത്ത് ഹെർ പേരൻസ്. പേരൻസിന് ഹോൾ ബോഡി MRI എടുക്കാൻ വേണ്ടി വന്നപ്പോ ഷി ജസ്റ്റ് ടാഗ്ഡ് അലോൺ ആൻഡ് ദെൻ പുള്ളിക്കാരിയുടെ സ്കാനിങ് ചെയ്തത്. ദർ വാസ് എ ലീഷൻ ഓഫ് സൈസ് 8 cm ഇൻ ഹെർ അബ്ഡമൻ. ഓക്കെ, അത് അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോവേണ്ടതായിരുന്നു.
1: പുള്ളിക്കാരി
2: അറിയാനേ ചാൻസ് ഇല്ല. അപ്പൊ അതൊരു ക്യാൻസറസ് ആയിട്ടുള്ളൊരു മുഴയല്ല, പക്ഷെ ആ മുഴ അത്രയും വലിപ്പമുള്ളതുകൊണ്ട് ദർ ആർ ചാൻസസ് ദാറ്റ് അത് ട്വിസ്റ്റ് ആയി പോവാം. അത് ടോർഷൻ എന്ന് പറയും. അപ്പൊ ട്വിസ്റ്റ് ആയി പോയി കഴിഞ്ഞാല് അത് ഭയങ്കര പെയിൻ ആയിട്ട് ആള് കൊളാപ്സ് ചെയ്യുന്നത് പോലെയൊക്കെ ആയേക്കാം. അപ്പൊ അതൊക്കെ ചിലപ്പോ നമ്മൾ ഏതെങ്കിലും വല്ല യാത്രയിലോ എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ആവുമ്പോഴേക്കും ഡ്രൈവിംഗ് സമയത്ത് എപ്പോഴെങ്കിലും വി കാൻ പ്രെഡിക്ട് വെൻ ഡസ് ഇറ്റ് ഹാപ്പൻ എന്നുള്ളത്. അതെ. അപ്പൊ ആ ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോഴായിരിക്കും പുള്ളിക്കാരി അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് നൗ ഷി ഈസ് ഓൺലി 20 ഇയേഴ്സ്. അപ്പൊ അതുകൊണ്ട് വെറുതെ പേരൻസിന്റെ കൂടെ വന്നപ്പോ ആള് ചെയ്തു എന്നേ ഉള്ളൂ. ബട്ട് ദാറ്റ് വാസ് ഡിറ്റക്ടഡ് ഏർലി. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ ക്യാൻസർ എന്നുള്ളത് മാത്രമല്ല, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ പറ്റും.
1: ഡോക്ടർ പറഞ്ഞ കൂട്ടത്തില് ഹോൾ ബോഡി MRI ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാവട്ടെ, നമ്മൾ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ, ഡോക്ടേഴ്സിന്റെ ടോക്സിൽ, പോഡ്കാസ്റ്റുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആവുന്നു. അതിലെല്ലാം വളരെ ഹൈപ്പ് ഉള്ള ഒരു സംഗതിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവം. ഈ ഹോൾ ബോഡി MRIയുടെ റെലവൻസ് എത്രത്തോളമാണ് ശരിക്കും? ഒരു അതിപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രം ചെയ്യേണ്ടുന്ന ഒന്നാണോ?
2: അല്ല, അതിപ്പോ പലരും നമ്മൾ വിചാരിക്കും പ്രായം കഴിഞ്ഞാൽ മാത്രം ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ല, അതൊരു യങ് ഇൻഡിവിജ്വൽസിനും കൂടെ ചെയ്യാം. ബേസിക്കലി അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഇസ് നോ റേഡിയേഷൻ. ഓക്കെ,
1: പലപ്പോഴും നമ്മളിപ്പോ ഈ പണ്ട് മുതലേ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
2: റേഡിയേഷൻ
1: MRI പോലെയുള്ള ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ MRI പോലെയുള്ള സ്ക്രീനിങ്ങുകൾക്ക് വരെ ആളുകൾക്കുള്ള ഒരു പാനിക്, ഒരു ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റേഡിയേഷൻ ഇമ്പാക്ട് നമുക്ക് അഡ്വാൻസ്
2: നമുക്ക് സിംപ്റ്റംസ് വന്നിട്ട് സ്കാൻ ചെയ്യാന്നുള്ളത് ഓക്കെ, വി ആർ സിംപ്റ്റംസ് ഉണ്ട് അപ്പൊ ചെയ്തേ പറ്റൂ എന്നറിയാം. പക്ഷെ അങ്ങനെ അല്ലാണ്ട് നമ്മൾ വെറുതെ പോയി റേഡിയേഷൻ എടുക്കണോ എന്നുള്ള ഇതുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ റേഡിയോളജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എക്സ്റേ, CT, MRI, അൾട്രാസൗണ്ട്, ഓക്കെ, ആൻഡ് പെറ്റ് സ്കാൻ, അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ബേസ് ലൈൻ ഈ ഇൻവെസ്റ്റിഗേഷൻസിൽ നമുക്ക് എക്സ്റേയിലും CT യിലും മാത്രമാണ് റേഡിയേഷൻസ് വരുന്നത്. എക്സ്റേയിലെ റേഡിയേഷൻ ഇസ് വെരി ലെസ്, CT ആണ് പിന്നെ കുറച്ചുകൂടെ റേഡിയേഷൻ ഉള്ളത്. പക്ഷെ MRIയിൽ റേഡിയേഷൻ ഇല്ല, വി യൂസ് മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, ഇമേജിങ്ങിന് വേണ്ടിയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹോൾ ബോഡി MRIനെ പറ്റിട്ട് പറയുമ്പം, ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ആ സ്കാനിങ് എടുത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു റേഡിയേഷൻ എക്സ്പോഷറോ ഒന്നുമില്ല. ഇൻസ്റ്റെഡ് ഒരു ഹോൾ ഓവർവ്യൂ ഓഫ് ദ ബോഡി നമുക്ക് അറിയാൻ പറ്റും, ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അത് ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ക്യാൻസർ ഉണ്ടോ, ഇപ്പം ഒരു ബേസിക് ഹെഡേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡേക്കിനുള്ള റീസൺ എന്തായിരിക്കും, അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ തൈറോയിഡ് അതിനകത്ത് കവേർഡ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുറേ ഓർഗൻസ്, മൾട്ടിപ്പിൾ അബ്ഡോമിനൽ ഓർഗൻസ് എല്ലാം കവേർഡ് ആണ്. അപ്പൊ അതിനകത്തിന്റെ ഒക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഈ ഹോൾ ബോഡി MRIയിലൂടെ കിട്ടും. അപ്പൊ ദർ ഇസ് നോ ഏജ് ക്രൈറ്റീരിയ, ലൈക് എൽഡർലി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതല്ല. യങ് ഇൻഡിവിജ്വൽ ടു നോ about their body. അവർക്ക് ഇത്
1: ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ കൂടുതൽ
2: നോ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഓൾസോ, ഐ മീൻസ് ലൈക് CT അങ്ങനത്തെ റേഡിയേഷൻസ് ഒന്നും
1: ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഭയങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ ക്യാൻസറിനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ സംസാരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്യാൻസറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നിടത്ത് ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ചേരുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു റിഹാബിലിറ്റേഷൻ പോലെ, അല്ലെങ്കിൽ ഇവരുടെ ഒരു തിരിച്ചുവരവ്, കാരണം ഒരു വലിയ മെന്റൽ ട്രോമയുടെ ഒരു ഫേസിലൂടെ ആയിരിക്കും ഓരോ ക്യാൻസർ സർവൈവറും കടന്നു
2: പോകുന്നത്.
1: അപ്പൊ അതിനുശേഷം ഇവരുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി അത്രമാത്രം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ക്യാൻസറിനെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു വലിയ വലിയൊരു ലൂപ്പ് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒത്തൊരുമ പലപ്പോഴും നമ്മുടെ ഇടയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള
2: വൺസ് ഡയഗ്നോസ്ഡ് നമ്മൾ എല്ലാവരും ഉണ്ട്, പക്ഷെ ബിഫോർ ദ ഡയഗ്നോസിസ് ഇത് നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു എൻലൈറ്റ്മെന്റ് ഇല്ല. ഇത് നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ റാദർ ദാൻ ഫോക്കസിംഗ് ഓൺ ദ ട്രീറ്റ്മെന്റ് അതേപോലെ ഇത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ദ ഏർലി ഡിറ്റക്ഷൻ സ്ക്രീനിങ് എന്നുള്ള സ്ക്രീനിങ് ഇമേജിംഗ് എന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ അറിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് സൊസൈറ്റിയിൽ എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദ ഏർലിയർ യു ക്യാൻ ഡിറ്റക്ട്, ഏർലിയർ യു ക്യാൻ സേവ് ദ ലൈഫ്, ലൈഫ് ഇയേഴ്സ് യു ക്യാൻ ഇൻക്രീസ്, ദ ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് ദ ഡിസീസ് യു ക്യാൻ ഇൻക്രീസ്, മീൻസ് ഡിക്രീസ്.
1: നമുക്ക് ക്യാൻസറിനെ കുറിച്ചുള്ള നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഈ ഒരു കോൺവെർസേഷൻ പോകുന്ന സമയത്ത് എന്റെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് കേട്ടിട്ട് പറഞ്ഞത് നീ വൈകുന്നേരത്തെ കൃത്യമായിട്ട് നമ്മളിപ്പോ എം വി ആറുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിനു ശേഷം എല്ലാ ദിവസവും 6:30 നമ്മൾ ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്ന നമ്മുടെ ഹെൽത്തിന്റെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ തന്നെയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇത് കേൾക്കുന്ന സമയത്തെ പേടി തുടങ്ങുന്നത് കാരണം സിനിമയ്ക്ക് തൊട്ട് മുൻപ് ഇപ്പോ സ്മോക്ക് ചെയ്യാൻ ആയിരുന്നു, പക്ഷെ ആടുന്ന് കാണുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്നത് പറയാറുണ്ട്. അപ്പോ ഈ സ്മോക്കേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് തന്നെ പോകും. അതായത് സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് ഏതൊരു വ്യക്തിയും ഒരു സിഗരറ്റ് ലൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടായിരിക്കും ഈ സാധനം എനിക്ക് ഹാമാണ്. അതേ സമയത്ത് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഈ പറയുന്ന പോലെ ഇതുമൂലം എനിക്കൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. അപ്പോ ഈ സ്മോക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലങ് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ അതിന്
2: ചാൻസസ് ആർ ഹൈ, ഡെഫിനറ്റ്ലി. സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ലങ് ക്യാൻസർ ഇസ് ഹൈ. അപ്പൊ നമ്മള് വി ഹാവ് ലോ ഡോസ് സി ടി, ഓക്കെ. ഇപ്പം നമ്മളിപ്പോ MRI പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ വി ഹാവ് സി ടി ഇൻവെസ്റ്റിഗേഷൻ, അത് ലോ ഡോസ് സി ടി ഉണ്ട്. ഈ ലോ ഡോസ് സി ടി സ്പെക്യുലർലി ഫോർ ദിസ് ലങ് ക്യാൻസർ സ്ക്രീനിങ് ഇൻ സ്മോക്കേഴ്സ്. അപ്പൊ നമ്മൾ അത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, 20 pack years എന്നാണ് പറയുക, അത്രയും ഹിസ്റ്ററി ഓഫ് സ്മോക്കിംഗ് ഉള്ളവർക്ക്, സിഗരറ്റ് വലിക്കുന്നവർക്ക്. 20 pack years എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് എല്ലാം ഉണ്ട്, അത് നമ്പർ ഓഫ് പാക്കറ്റ്സ് പ്ലസ് ഇയേഴ്സ്, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത്. അത്രയും ആളുകൾ സ്ക്രീൻ ചെയ്തിരിക്കണം, ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഡു ക്യാൻസർ സ്ക്രീനിങ് എന്നാണ് പറയുന്നത് ഫോർ ലങ് ക്യാൻസർ. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ചിലർ പറയും ഞാൻ കമ്പൽസറി കാറ്റഗറി, പിന്നെ ചിലർ പറയും ഞാൻ സ്മോക്കിംഗ് നിർത്തി. അതിപ്പോ 15 years മുന്നേ സ്മോക്കിംഗ് നിർത്തിയ ആളാണെന്നുണ്ടെങ്കിലും കമ്പൽസറി കാറ്റഗറി ആണ് ദേ ഷുഡ് ഡു ദ ലങ് ക്യാൻസർ സ്ക്രീനിങ്. അപ്പൊ അതും റേഡിയേഷൻ പേടിക്കേണ്ട ആവശ്യം, മീൻസ് ദർ ഇസ് ഡെഫിനറ്റ്ലി സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻ ലോ ഡോസ് ടി സി ടി ആസ് വെൽ, പക്ഷേ വി ഡു ഹാവ് ഇൻവെസ്റ്റിഗേഷൻസ് ടു ഡയഗ്നോസ് ദിസ് ഏർലി ഡയഗ്നോസിസ് ഓഫ് ദിസ് ലങ് ക്യാൻസർ.
1: ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴേ പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യന്ത്രത്തിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്നെ അതിൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇതിനു പുറമെ ഒരാളുടെ ഹാബിച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അതിനെ കുറിച്ച്
2: പാരാമീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് അതിനെല്ലാമുള്ള ഗൈഡ് ലൈൻസും എല്ലാം ഉണ്ട്. സോ ക്ലിനിക്കൽ എൻകൗണ്ടർ പ്ലസ് ഇമേജിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ നോ ബെറ്റർ.
1: അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി. ഇപ്പൊ ഡോക്ടർ സിത്താരയാണ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്കാൻ ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു ഏർലി ഡിറ്റക്ഷനിലേക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം. 0585829200 ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഓഫ് കോഴ്സ് നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് പലരുടെയും ജീവിതത്തിലേക്ക് അവരുടെ ഒരു വലിയ ആശങ്കകളെ തന്നെ ഒഴിവാക്കി കൊടുത്തിട്ടുള്ള എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ സിത്താര നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എം വി ആർ ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് വേണ്ടിയിട്ട് ആക്ച്വലി ഒരു അബ്ഡോമൻ സ്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൗച്ചർ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ എന്റെ പേഴ്സണൽ അനുഭവങ്ങളിലാണെങ്കിൽ പോലും ഇപ്പോൾ ഇപ്പോൾ ഡെലിവറിയുടെ സമയത്ത് മെയിൻലി ഇപ്പോൾ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡുകൾ പോലെയുള്ള ഭയങ്ങൾ. അല്ലെങ്കിൽ എല്ലാവരിലും നമ്മൾ കമ്പൽസറി ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്ഡോമൻ സ്ക്രീനിങ് ആവട്ടെ അല്ലെങ്കിൽ സ്കാനിങ് ആവട്ടെ അവിടെയുള്ള ഫൈബ്രോയിഡുകളുടെ വളർച്ച ആവട്ടെ അതിന്റെ റെലവൻസ് എത്രത്തോളമാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ വോച്ചസ് തുടങ്ങാൻ തുടങ്ങിയ ശേഷം ആണെങ്കിൽ പോലും അത്രയധികം ആളുകൾ അതിന്റെ ആവശ്യമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്.
2: ഇപ്പൊ വിമൺ ഇമേജിംഗിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ബേസിക്കലി യൂട്രസ് ആൻഡ് ഓവറീസ്, ഇതിനകത്ത് എൽഡർലി വിമനിലാണെന്നുണ്ടെങ്കിൽ സി എൻഡോമെട്രിയം, അതായത് യൂട്രസിന്റെ ക്യാൻസർ, അത് വളരെ കോമൺ ആണ്. ഇതും നമ്മൾക്ക് എൻഡോമെട്രിയൽ തിക്നെസ് ആണ് നമ്മൾ അതിനകത്ത് മെഷർ ചെയ്യുന്നത്. ഇതും ഏർലിയർ ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് മെനോപോസൽ വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അവർ വന്നിട്ട് നമ്മൾ റെഗുലർലി ചെക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തിക്നെസ് കൂടുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ തന്നെ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങാം. അതിന്റെ ഒരു ബയോപ്സിയും കൂടെ വേണമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അത് ഇപ്പൊ ചിലപ്പോ ഭയങ്കര ഡീബൾക്കിംഗ് സർജറീസിന് പകരം നമുക്ക് ചെറിയൊരു സർജറീസിലൂടെ തന്നെ ഇത് പലതും ട്രീറ്റ് ചെയ്യാൻ പറ്റും,
1: ട്രീറ്റ്
2: ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പൊ പറഞ്ഞ ഫൈബ്രോയിഡ്സിന്റെ കാര്യം, അതും നമുക്ക് ഫൈബ്രോയിഡിന്റെ സൈസസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് ഇൻഫെർട്ടിലിറ്റി അതിനെല്ലാം റീസൺസ് ആണ്. ഇപ്പൊ പലർക്കും ചിലർ എന്ന് വെച്ചാൽ സ്കാനിങ് ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കാം, അവർക്ക് അറിയണ്ടാവില്ല എന്തായിരിക്കും ദ കോസ് ഓഫ് ദിസ് ഇൻഫെർട്ടിലിറ്റി ആൻഡുള്ള. അപ്പൊ നമുക്ക് അതിനൊരു ബേസ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി നോ വാട്ട് ഇസ് എക്സാക്ട്ലി ദ കോസ് ആൻഡ് ദെൻ യു ക്യാൻ ട്രീറ്റ് അക്കോർഡിംഗ്ലി. അങ്ങനെ പിന്നെ അപ്പൊ അതാണ് അൾട്രാസൗണ്ട് അബ്ഡമൻ. പിന്നെ ഇത് മാത്രമല്ല, അൾട്രാസൗണ്ട് അബ്ഡമൻ ഇപ്പം നമ്മുടെ മേജർ യു എയിലുള്ള എല്ലാ പ്രവാസികൾക്കും
1: ഫാറ്റി ലിവറുള്ള
2: പ്രശ്നങ്ങളുണ്ട്,
1: നോൺ
2: ആൽക്കഹോളിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ അതും നമുക്ക് അതിന്റെ ഒരു ഗ്രേഡ് അറിയാം. അപ്പൊ നമുക്ക് എവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങണം, നമ്മൾ ഇതിനായി ഓക്കെ നൗ എന്റെ ആ സേഫ് പീരീഡ് കഴിഞ്ഞിരിക്കുന്നു, നൗ ഹാവ് ടു ബി അവെയർ കുറച്ച്. അപ്പൊ നമുക്ക് ആ ഒരു അലാമിംഗ് സിഗ്നൽസ് നമുക്ക് കിട്ടും, ഇത് കുറച്ച് കൈവിട്ട് പോയി ലിവറിന്റെ അവസ്ഥ, നമ്മൾ തിരിച്ചു പിടിക്കണം.
1: ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വന്നൊരു രണ്ടോ മൂന്നോ വർഷത്തിനിടയിൽ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കംപ്ലീറ്റ്ലി മാറിമറിയുകയാണ്, നമ്മുടെ ലൈഫ് ഹാബിറ്റ്സ് മാറിമറിയുകയാണ്, നമ്മുടെ റുട്ടീൻ ആയിട്ടുള്ള നമ്മുടെ റുട്ടീൻസ്. ഇപ്പൊ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് കൃത്യമായി നമ്മളൊരു ഭക്ഷണ ശീലം ഉണ്ടായിരിക്കും, അത് മാറിമറിയുകയാണ്, അതിനനുസരിച്ച് നമുക്ക് വരാൻ സാധ്യതയുള്ള ഇത്തരം ചില ഇഷ്യൂസ്. ഞാൻ അതാ ചോദിക്കുന്നത്, അതായത് ക്യാൻസർ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് ഇപ്പോ പ്രത്യേകിച്ചും ഡോക്ടറിന്റെ അടുക്കലേക്ക് ഇപ്പോ ക്യാൻസറിന്റെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട അല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലും കാണാറുള്ളത്?
2: യൂഷ്വലി അബ്ഡമൻ സ്കാൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ വയറുവേദന, അത് കൂടുതൽ ഈ നമ്മുടെ യു എയിലെ പ്രവാസി മലയാളികളുടെ പോപ്പുലേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കംപ്ലയിൻസ് പലതും ആയിരിക്കാം, പക്ഷെ ഫൈൻഡിങ്സ് മിക്കവർക്കും ഫാറ്റി ലിവറും ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ് ഇഷ്യൂസ് ഇത്ര ഇഷ്യൂസ് ആയിരിക്കും. അത് ഫാറ്റി ലിവർ ചിലരുടേത് യങ് ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഒരു 35+ ഒക്കെ കാണുന്നത്, ഇവിടെ പലർക്കും 22, 23, 24 ഇയേഴ്സിൽ തന്നെ അവരുടെ ലിവർ കണ്ടുകഴിഞ്ഞാൽ അത്രയും ഏജുള്ള ലിവർ പോലെയാണുള്ളത് ബിക്കോസ് ഓഫ് ദ ഫുഡ് ഹാബിറ്റ്സ്. അപ്പം പക്ഷെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇത്, വൺസ് നമ്മൾ ഇത് ഒരാളെടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ്, അപ്പം ഫുഡ് കുറച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദേ പുട്ട് റിയലി ലൈക്ക് ഹ്യൂജ് എഫേർട്ട്, അത് നമുക്ക് കുറച്ച് ഒരു എക്സ്റ്റെന്റ് വരെ റിസോൾവബിൾ ആണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ പറ്റും, കാരണം ഈ ഫാറ്റി ലിവർ ആണ് നമുക്ക് കൂടി സിറോസിസിലോട്ടൊക്കെ പോകുന്നത്. ആൽക്കഹോളിക് അല്ലെങ്കിൽ കൂടെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ട്, അതാണ് സിറോസിസ് വരെ എത്തുന്നത്. അപ്പൊ അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഈ ഒരു പോപ്പുലേഷനിൽ ദാറ്റ് ഈസ് വെരി റെലവന്റ്.
1: ശരി, ഇനി വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ആളുകൾക്കുള്ള ഒരു കൺസേൺ പലപ്പോഴും ഇപ്പോ ഡോക്ടർ എം വി ആറിനെ റെപ്രസെന്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കുറേയധികം ആളുകൾക്കുള്ള ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചെക്കപ്പുകൾ ഭയങ്കര കോസ്റ്റ്ലി ആണ്, ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല നമുക്കിപ്പോൾ. അതുകൊണ്ട് എന്നാ പിന്നെ നാട്ടിൽ പോയിട്ട് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ പോരെ, കാരണം ഈ നാട്ടിൽ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള
2: സംഭവമായിരിക്കും,
1: ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ബഡ്ജറ്റിന് അഫോർഡബിൾ ആണെന്നുള്ള ഒരു കൺസേൺ പലർക്കും ഉണ്ട്. ശരിക്കും
2: അഫോർഡബിൾ ആണ്, ആൻഡ് ദെൻ വി ഡു ഗിവ് ഡിസ്കൗണ്ട്സ് ഓൾസോ. ഓക്കെ, അത് നമ്മളടുത്ത് സംസാരിച്ചാൽ മതി. വി ഹാവ് പാക്കേജസ്,
1: പല പാക്കേജസ് ഉണ്ട്,
2: പാക്കേജസ് ഉണ്ട്
1: അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കേജസ്, അങ്ങനെ നിറയെ പാക്കേജുകൾ. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയ്ക്ക് മനസ്സിലാക്കിയിട്ടുള്ള പാക്കേജുകൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എം വി ആറിലേക്ക് സമീപിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഡോക്ടർ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കാറുള്ള ഒരു വൗച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി ഞാൻ ഇപ്പോൾ അയക്കാൻ വേണ്ടി പറയാനാണ് കേട്ടോ.
2: നമ്മളിപ്പോൾ
1: സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബേസിക്കലി അതിനെ കുറിച്ച് ആയതുകൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള ഒരു സ്ത്രീകൾക്ക് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ അബ്ഡോമൻ സ്കാനിന് വേണ്ടിയിട്ടുള്ള $600 വർത്തായിട്ടുള്ള ഒരു വൗച്ചറാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. സോ ദ ഓൺലി തിങ് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, എം വി ആർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ലേക്ക് ഒട്ടും വൈകാതെ ഒരു മെസ്സേജ് ഒന്ന് അയച്ചോളൂ കേട്ടോ. ആൻഡ് യെസ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കാര്യങ്ങളും നമുക്കൊന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സിതാരയാണ്, എം വി ആർ ഡയഗ്നോസ്റ്റിക്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. ആൻഡ് ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതും കൂടുതലും ക്യാൻസറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ സ്ക്രീനിങ്ങിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു റെലവൻസിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഹെൽത്ത് റിലേറ്റഡ് ആയി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുന്ന കോണ്ടെക്സ്റ്റുകൾ, പ്രത്യേകിച്ച് നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് മിസ്ഗൈഡ് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇന്ന ഇന്ന കാര്യങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന ഇന്ന സാധനങ്ങളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ഒഴിവാക്കി നിർത്താം, ഇത് വരില്ല. അപ്പൊ ഇങ്ങനെ ചില മിസ്കൺസെപ്ഷൻസ് മൂലം ആളുകൾ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പുകൾ നടത്താത്ത അല്ലെങ്കിൽ ആളുകൾ
2: എല്ലാവരും സ്വയം ഡോക്ടറായിട്ട് മാറുകയാണ് ഇപ്പൊ,
1: അങ്ങനത്തെ പ്രവണത ഉണ്ടോ?
2: ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നമ്മളടുത്ത് പേഷ്യന്റ് വരെ തന്നെ അവർ കുറെ ഗൂഗിൾ ചെയ്ത് അവർ കുറെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു, ചാറ്റ് ജിപിടി ഉണ്ട്. അതെ അവര് തന്നെ ഡയഗ്നോസിസ് ആയിട്ടാണ് നമ്മളടുത്ത് വരിക. അപ്പൊ അത്രയും വലിയ ഡയഗ്നോസിസ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവര് പണ്ടൊക്കെ നമ്മളടുത്ത് പേഷ്യൻസ് സിംപ്റ്റംസ് ആയിരുന്നു പറയുന്നത്, എനിക്ക് ഇന്ന ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ തലവേദനയാണ്. പക്ഷെ ഇപ്പൊ അവര് ഡയഗ്നോസിസ് ആണ് പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഈ ട്യൂമറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ അവർ ഡയഗ്നോസിസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ തരം സോ മെനി മിസ്ഇൻഫർമേഷൻസ്
1: ഓക്കെ
2: മിസ്ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചാൽ ദർ ഓൾ പാർട്ട് ഓഫ് സം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്
1: ഓക്കെ.
2: യാ അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഗോ മീറ്റ് എ ഡോക്ടർ നിയർ ബൈ
1: ആൻഡ്
2: ക്ലാരിഫൈ യുവർ ഡൗട്ട്. അതെ അതെ അതെ അതെ. സോഷ്യൽ മീഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഅഷ്യൂറിംഗ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് നല്ല അവയർനെസ് ഉണ്ട്,
1: ഇങ്ങനത്തെ
2: കുറെ പ്രശ്നങ്ങളുണ്ട്. അവര് തന്നെ ഇപ്പൊ കുറെ ഇൻഫ്ലുവൻസേഴ്സ് അവരൊന്നും ദേ ആർ നോട്ട് സർട്ടിഫൈഡ് ഫോർ ദിസ് ഓർ ദേ ആർ നോട്ട് ദേ ഷുഡ് നോട്ട് ബി ആക്ച്വലി അലൗഡ് ടു ഡു ഓൾ ദിസ് സ്റ്റഫ്. പക്ഷെ അവരങ്ങനെ ഓരോന്ന് പറയും, യു യൂസ് ദിസ് ഡ്രിങ്ക് ദിസ് ഐ എം ഡ്രിങ്കിങ് ദാറ്റ് അങ്ങനെയൊക്കെ. പക്ഷെ അത് എല്ലാം ഒന്നും പ്രൂവൺ ആയിട്ടുള്ളതോ ഒന്നും ഉള്ളതല്ല. അപ്പൊ ദാറ്റ് മേ ദാറ്റ് ക്യാൻ അഫക്ട് യു അഡ്വേഴ്സ്ലി
1: ഓക്കെ.
2: അങ്ങനെ ഒരു സയൻസിലൊന്നും
1: വിശ്വസിക്കരുത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോക്കിൽ തന്നെ ഡോക്ടർ മെയിൻലി പറഞ്ഞ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ, ബേസിക്കലി പറഞ്ഞത് ബ്രസ്റ്റ് ക്യാൻസറിന്റേതായിട്ടുള്ള ഒരു ത്രെട്ട്, 40 വയസ്സിന് മുകളിലായിട്ടുള്ളവർ കമ്പൽസറി ആയിട്ടും ഈ ചെക്കപ്പുകൾ നടത്തിയിരിക്കണം. പിന്നെ എനിക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടല്ലോ, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ വർക്ക്ഔട്ട്
2: എക്സാക്ട്ലി, അത് അതിൽ യാതൊരു കാര്യമില്ല. ഐ ഹാവ് സീൻ പേഷ്യൻസ് ഹു കം വിത്ത് സിംപ്റ്റംസ് ഡയറക്ട്ലി ആഫ്റ്റർ ദ ജിം ഇൻ ജിം ക്ലോത്ത്സ് ഓക്കെ. അപ്പൊ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ
1: അതിന് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനെ കുറിച്ച് ടെൻഷൻ
2: അടിക്കേണ്ട. എക്സാക്ട്ലി, അത് വെച്ചാൽ ആ ഒരു പാർട്ട് സേഫ് ആണ്, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് അൺനോൺ ആയിട്ട് ഒരു വലിയൊരു ഏരിയ കിടക്കുകയാണ്. നമ്മുടെ ഹെൽത്തിൽ എന്താ, നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയാണ്ട് നമ്മൾ വേറെ എന്തിനൊക്കെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ യു ഷുഡ് ലുക്ക് ബാക്ക് ടു യുവർ സെൽഫ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം.
1: നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും, ഇപ്പോൾ ഒരു ഒരു ഗിറ്റാർ വായിക്കുന്ന ആൾക്ക് ഗിറ്റാർ ഉണ്ടെങ്കിൽ അയാളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മ്യൂസിക്കിനെ പുറത്തുകൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും ബേസിക്കലി അത്യാവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് മാർഗ്ഗങ്ങൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ അത് മെഷീൻ ചെക്കപ്പ് അല്ലെങ്കിൽ മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു സംഭവം മാത്രമായിരിക്കില്ല. പ്രോപ്പർ കൺസൾട്ടേഷനിലൂടെ അത് മനസ്സിലാക്കാൻ ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും ഡോക്ടർ സിത്താര നമുക്ക് പറഞ്ഞ് പങ്കുവെച്ച് തന്നിരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നല്ല തിരക്കിലാണെന്ന് അറിയാം, വന്നിട്ട് ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഫർദർ നമ്മുടെ ലിസണേഴ്സിന് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ
2: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി എനി ടൈം
1: എനി ടൈം എനി ടൈം. നമ്മുടെ എംവിആർ ഡയഗ്നോസ്റ്റിക് സെന്റർ ഗരൂദിലാണ്. ഡോക്ടറിന്റെ സേവനം ഏതൊരു സമയത്തും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. സോ യു ക്യാൻ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ദയർ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. കേട്ടോണ്ടേ ഇരിക്കും ദ ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണുള്ളത്. ആൻഡ് ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം വലിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് വി ആർ ഹാവിംഗ് ഡോക്ടർ സിത്താര. താങ്ക് യു ഡോക്ടർ.
2: താങ്ക് യു.
0: Health Tips was brought to you by MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
1: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം
2: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ദൂരെ തീർത്തിട്ടുള്ളൂ.
1: ചിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് ജൂൺ 25 ജി സി സിയിൽ റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ഖത്തർ സ്ഫോടനത്തിൽ മലയാളിക്ക് ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 12 ഇന്ത്യക്കാർ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ അഴിമതിയെന്ന് പിണറായി വിജയൻ. മദ്യനയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. അപകടത്തിൽ അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചത്. 66 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപ്പാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടം. അറ്റകുറ്റപ്പണിക്കിടെയാണ് അപകടമുണ്ടായതെന്നും ആക്രമണം അല്ലെന്നും ഖത്തർ അറിയിച്ചിരുന്നു. വ്യവസായ കേന്ദ്രത്തിന് പുറത്തേക്ക് വാതക ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരികെ കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ചട്ടവിരുദ്ധമെന്നും സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ആരോപണം ഒരു കാരണവശാലും രേഖയിൽ കാണരുതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ. പരിശോധിക്കുമെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധന മാനേജ്മെന്റിൽ പാളിച്ചയുണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്കും ജാമ്യമില്ല. ജീവൻ, നന്ദോഷ്, ഐജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ 1st ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ അവശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് ജാമ്യം നിഷേധിച്ചത്. കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ജിതിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടി SIT ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. 3rd മോദി മന്ത്രിസഭയിലെ 2nd മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. DMK സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജി. പാർട്ടി ഫണ്ടെന്ന പേരിൽ അഴിമതി നടത്തിയ സർക്കാരാണ് DMKയുടേതെന്ന് മുഖ്യമന്ത്രി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് DMKക്ക് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. അഴിമതിയിലൂടെ സ്വന്തമാക്കിയ പണം കണ്ടെത്തി ഖജനാവിൽ എത്തിക്കുകയാണ് TVK ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി. നിയമസഭയെ മുഖ്യമന്ത്രി ഷൂട്ടിംഗ് സ്പോട്ടാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. ജോസഫ് വിജയ് നിയമസഭയെ തിയേറ്ററാക്കി മാറ്റി. സഭയിൽ വിസിൽ അടിക്കാൻ തുടങ്ങി. സിനിമാ ഷൂട്ടിന് വരുന്നതുപോലെ മുഖ്യമന്ത്രി സഭയിലേക്ക്. സ്പീക്കർ, സംവിധായകനെന്നും ഉദയനിധിയുടെ കളിയാക്കൽ. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒന്നും പറയാതെ സിനിമാ ഡയലോഗ് മാത്രം പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യുപി സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 30 ട്രെയിൻ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ഇന്നു മുതൽ ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭിക്കും. അബുദാബിക്കും ഫിജേറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 1.5 മണിക്കൂർ ദൂരം കൊണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാം. അബുദാബി ഫിജേറ റൂട്ടിൽ കംഫർട്ട് ക്ലാസിന് 55 പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് യാത്രാ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും തുറക്കും. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തിയ മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8 മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17 തികച്ചു മെസ്സി. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ UAE, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള US പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ചയായില്ലെന്നും ഇറാൻ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: brought to you by Gulf Hypermarket Russell Khaima, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
10: വെദർ അപ്ഡേറ്റ്
9: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: to home brought to you by Alnur Polyclinic Muthina Dera Dubai caring for you and your family visit Alnur Polyclinic Muthina for appointments call 04385 7841.
1: നമ്മുടെ എല്ലാവിധ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് യു എ ഇ. ആഘോഷങ്ങളുടെ കാര്യത്തിലാവട്ടെ, നമ്മുടെ ഓരോ ഉത്സവങ്ങളുടെ കാര്യത്തിലാവട്ടെ, എല്ലാത്തിനും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അത്രമാത്രം ഇരു കൈ നീട്ടിയുള്ള പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഈ ഒരു മണ്ണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യു എ ഇയെ ഒരിക്കലും നമുക്ക് ഒരു അന്യരാജ്യമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ല. കേരളത്തിൻ്റെ തന്നെ നമ്മുടെ ആഘോഷങ്ങളുടെ, നമ്മുടെ ഉത്സവങ്ങളുടെ, നമ്മുടേതായിട്ടുള്ള സംസ്കാരങ്ങളുടെ ഒക്കെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് എല്ലാം എപ്പോഴും തോന്നാറുള്ളത്. പക്ഷേ മുൻപൊന്നും ഇല്ലാത്ത വിധം ഒരു പ്രവണത കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ തന്നെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിലുള്ള പ്രതിഷേധം നമ്മളിവിടെ മലയാളികൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസഫാണ് കൂടിയുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല, കഴിഞ്ഞൊരു ഫെസ്റ്റിവൽ സീസൺസിലും കാര്യങ്ങളിലുമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മലയാളികൾ തന്നെ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ആ ഒരു സിവിക് സെൻസ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് പലയിടത്തും കഴിഞ്ഞ വർഷങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ഉത്സവങ്ങളെയും എല്ലാ ആഘോഷങ്ങളെയും എല്ലാ സെലിബ്രേഷൻസിനെയും അത്രമാത്രം പക്വതയോടുകൂടി തന്നെ ഈ നാടിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പാലിച്ചുകൊണ്ട് സംഘടിപ്പിക്കാറുള്ളവരാണ്, നടത്താറുള്ളവരാണ്. പക്ഷേ ഈ അടുത്ത് വെരി റീസെൻ്റ്ലി മാത്രം, കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന് ഒരു തട്ടുകേട് നമ്മുടെ രീതിയിലുള്ള കുറച്ച് സംഗതികളൊക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയസിലും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അത്തരത്തിലുള്ളൊരു പ്രവണത ആവർത്തിച്ചു കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഓഫ്കോഴ്സ് മാന്യതയുടെ കാര്യത്തിൽ, ഓരോരുത്തർക്കുമുള്ള അവരവരുടേതായിട്ടുള്ള പ്രൈവസിയുടെ കാര്യത്തിൽ, അവരുടെ സ്വകാര്യ ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാം ലോകത്തിന് മാതൃകയായിട്ടുള്ള യു എ ഇ ഇവിടെ മാന്യത കൈവിട്ട് കഴിഞ്ഞാൽ പിടിവീഴും. ദുബായിലെ പുതിയ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരികയാണ്. പൊതുവിടങ്ങളിലാവട്ടെ, പൊതുവിടങ്ങളിലുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾക്കാവട്ടെ, ആ രീതികൾക്കും അതുപോലെ ആഘോഷങ്ങൾക്കുമൊക്കെ കർശനമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അതോറിറ്റീസ് പുറത്തുവിട്ടിരിക്കുന്നത് കേട്ടോ. ദുബായിലെ പൊതു സംസ്കാരവും അതുപോലെ ഒരു സമാധാന അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ തന്നെ കൂടുതൽ സുരക്ഷിതവും അതുപോലെ തന്നെ പീസ്ഫുള്ളുമാക്കി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പബ്ലിക് പ്ലേസുകളിൽ പാലിക്കേണ്ട മാന്യത, അതുപോലെ വസ്ത്രധാരണം, ആഘോഷവേളകളിലൊക്കെ പെരുമാറ്റച്ചട്ടങ്ങൾ, ഇവയെ പെരുമാറ്റ രീതികൾ എന്നിവയെല്ലാം തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പുതിയ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് മേൽ, അവരുടെ ഒരു സ്വകാര്യ ജീവിതത്തിന് മേൽ യാതൊരു തരത്തിലും തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ യു എയുടെ സാംസ്കാരിക മൂല്യങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമേ ഇനി പബ്ലിക് പ്ലേസുകളിൽ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അത് ഓൾറെഡി തന്നെ യു എയുടേതായിട്ടുള്ള ലിഖിത നിയമങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി സ്ട്രിക്റ്റാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിനോദസഞ്ചാരികളായിട്ട് വരുന്നവരാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസ് ആവട്ടെ, ഒരുപോലെ നിയമങ്ങൾ പാലിക്കാൻ റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. വരും ദിവസങ്ങളിൽ പബ്ലിക്കായിട്ടുള്ള തന്നെ യു എയുടേതായിട്ടുള്ള ലിഖിത നിയമങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി സ്ട്രിക്റ്റാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിനോദസഞ്ചാരികളായിട്ട് വരുന്നവരാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസ് ആവട്ടെ, ഒരുപോലെ നിയമങ്ങൾ പാലിക്കാൻ

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's
8: 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: ശ്രദ്ധിക്കണ്ട
11: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
14: അണ്ണ ശ്രദ്ധിക്ക,
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് ഇൻ.

0: വെറുതെ ഒരു ദിവസം, പ്രത്യേകിച്ചും വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ജോലി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാണുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സിനിമകളെ കാണാൻ, അല്ലെങ്കിൽ പല ഭാഷകളിൽ നിന്നും വരുന്ന ഏറ്റവും മികച്ച കണ്ടന്റുകൾ കാണാൻ, ഏറ്റവും മികച്ച സിനിമകൾ കാണാൻ, സീരീസുകൾ കാണാൻ ആഗ്രഹമുള്ള ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സംഗതി അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ്. വേറൊന്നുമല്ല, Z5 ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷനാണ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു വലിയ ഓഫറിൽ ഇപ്പോൾ Z5 അവരുടെ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ പേട്രിയേറ്റ് തിയേറ്ററിൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്ന കുറേ പേര് ആക്ച്വലി പേട്രിയേറ്റ് OTTയിലേക്ക് റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്കും Z5 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പേട്രിയേറ്റ് മാത്രമല്ല കേട്ടോ, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ റീസെൻ്റ് ടൈംസിൽ ഇറങ്ങിയിട്ടുള്ള എത്രയോ പുതിയ പുതിയ ഹിറ്റ് സിനിമകൾ, ഇപ്പോൾ ബബ്ബയാവട്ടെ, അങ്ങനെ എത്രയധികം സിനിമകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ Aadu 3 ആവട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ Aadu 3 കുറിച്ചൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ ആക്ച്വലി ഇപ്പോൾ Z5 നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. സോ Z5 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ഗംഭീര ഓഫറിലാണ് ഇപ്പോൾ Z5 സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതെന്ന്. അതായത് 99.99 ദിർഹംസ് മാത്രം ഓൾ ആക്സസ് പാക്ക് ഒരു വർഷത്തേക്കുള്ള ഈ Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഇപ്പോൾ, അതായത് 100 ദിർഹംസിന് 0.1 ഫിൽസിൻ്റെ കുറവ്, അതായത് 99.99 ദിർഹംസിന് നമുക്കിപ്പോൾ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. തമിഴിലെയും ഹിന്ദിയിലെയും മലയാളത്തിലെയും തെലുങ്കിലെയും ഒക്കെ എല്ലാ ഭാഷയിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റും Z5. അപ്പോൾ Z5 എടുക്കുന്നവർക്ക് കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഞാൻ ആക്ച്വലി അതിൽ നിന്നും ഒരാൾക്ക് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോവാണ്. Z5 സബ്സ്ക്രിപ്ഷൻ തരാൻ വേണ്ടി പോവാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കും. നിസ്സാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമല്ല, പക്ഷേ ആലോചിച്ചാൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. Z5 OTT റിലീസ് ചെയ്യപ്പെട്ട, സ്ട്രീം ചെയ്യുന്ന ഒരു മലയാള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ടൊവിനോ തോമസും തൃഷ കൃഷ്ണൻ, തമിഴകത്തിൻ്റെ പ്രിയ താരം തൃഷയും ടൊവിനോയും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ. അതിൽ ടൊവിനോൻ്റെ ക്യാരക്ടർ സ്കൈ മാർഷലായിട്ടുള്ള ഹരൺ ശങ്കർ എന്ന് പറയുന്നതാണ്. അത് ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ത്രില്ലർ സിനിമയാണ്. തമിഴിലും കർണാടകയിലും കന്നഡ സിനിമയിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വിനയ്റായി മലയാളത്തിൽ വില്ലനായി അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ടൊവിനോ, തൃഷ, വിനയ്റായി ഒക്കെ അഭിനയിച്ച ഏത് സിനിമയാണ്, 2025 റിലീസായ ഏത് സിനിമ, ജെയ്ക്സ് ബിജോയുടെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കുള്ള ഏത് സിനിമ, ആ സിനിമ ശരിക്കും OTTയിലേക്ക് നമുക്ക് മുന്നിലേക്ക് എത്തിയത് Z5 ആയിരുന്നു. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ മനസ്സിലായെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉത്തരങ്ങൾ അറിയിച്ചോളൂ. അയക്കേണ്ട ഫോർമാറ്റ് Z5 ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് നമ്പർ 0585829220 ഒട്ടും വൈകാണ്ട് ഷടപട ഉത്തരങ്ങൾ പോന്നോട്ടെ. സ്വന്തമാക്കാം Z5 ഒരു വർഷത്തേക്കുള്ള ഓൾ ആക്സസ് back subscription.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
0: Z5ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
2: അമ്മേ, എനിക്ക് പൊറോട്ട വേണം.
3: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
4: എനിക്ക് ഈവനിങ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
5: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വെച്ച് മീ.
0: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽട്ടർ കോഫിയും മസാല വടയും ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ, ചോലാ ബട്ടൂര്, എന്തൊക്കെ വേണം?
5: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്സ്, 17 outlets across the UAE. The people's choice.

0: You're listening to Home 92.2 FM. Home is a feeling. Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: നമ്മളിൽ പലരും ഒരു ഡിഗ്രി കടന്നുകൂടാൻ പറ്റ പ്രയാസം നമുക്ക് തന്നെ അറിയാല്ലേ. ചേട്ടാ, ഇപ്പം നിങ്ങൾ വിചാരിക്കും നീ നിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ മതി, ഞങ്ങളൊന്നും അങ്ങനെയല്ല, ഞങ്ങളൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് പഠനത്തെ ഇഷ്ടപ്പെട്ട് ചെയ്തവരാണെന്ന്. കോളേജ് ലൈഫ് കഴിഞ്ഞു പോകാനായിട്ട്, അല്ലെങ്കിൽ സത്യം പറയണം, കോളേജ് ലൈഫ് കഴിയുന്നതിനെ കുറിച്ചിട്ട് ഓർത്ത് സങ്കടം ഉണ്ടായിരിക്കും. പക്ഷേ ഈ പഠിക്കുന്ന പരിപാടിയെക്കുറിച്ച് ഓർത്തിട്ട് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചിട്ടുള്ളവരായിരിക്കില്ലേ നിങ്ങളിൽ പലരും. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിലും ഇനിയിപ്പോൾ ഞാൻ മാത്രമായിരിക്കും ബാഡ് ബോയ്. ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ, എനിക്ക് ആക്ച്വലി കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോളേജ് ലൈഫ് മിസ് ചെയ്യുമല്ലോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ ഈ പഠിക്കുക, പഠിക്കുന്നത്, പഠിച്ച് എഴുതുക, എഴുതി കഴിഞ്ഞിട്ട് ആ പരീക്ഷയുടെ മാർക്ക് വരുന്നതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നി തുടങ്ങിയൊരു സമയത്താണ് എൻ്റെ ഡിഗ്രി കാലമൊക്കെ കഴിയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ആ സമയത്ത് കുറച്ച് ഓൺട്രപ്രണർ മൈൻഡ്സെറ്റിലൂടെ കടന്നു പോകുമായിരുന്നു. കുറച്ച് ചില്ലറ പരിപാടികൾ, പട്ടികച്ചവടം, ഐ മീൻ അയ്യോ, ചെറിയ ടൂർ പാക്കേജ്, അങ്ങനെ സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു സംഭവമുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് സമ്പാദിക്കണമെന്നൊരു ത്വരയായിരുന്നു എൻ്റെ മനസ്സ് നിറച്ചും. പക്ഷേ സി, ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇവരിങ്ങനെ പി എച്ച് ഡി എടുത്ത് അല്ലെങ്കിൽ ഡിഗ്രി എടുത്ത് പഠിച്ചുകൊണ്ടേയിരിക്കും. സർവകലാശാല എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു മോഹൻലാലിൻ്റെ കഥാപാത്രം ലാലേട്ടൻ എന്ന പേരിൽ തന്നെ വന്ന്, എനിക്ക് സർവകലാശാലയിലല്ലേ, അതോ ആണ് സർവകലാശാലയിലാണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ തിരുത്തി തന്നാൽ മതി. അപ്പോൾ ഈ കഥാപാത്രത്തെ കണ്ടിട്ടില്ലേ, കോളേജിനോടുള്ള ആ ഒരു ഭ്രമം, ആ ഒരു സ്നേഹം കാരണം ഇങ്ങനെ പുതിയ പുതിയ കോഴ്സുകൾ എടുത്ത് പഠിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് രംഗദേവ് വാസന്തി എന്ന് പറഞ്ഞ സിനിമയിലും ആമിർ ഖാൻ്റെ ക്യാരക്ടറൊക്കെ അങ്ങനെയാണ്. ഇതുപോലെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരന് കോളേജിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, പക്ഷേ പുള്ളിയുടെ ഒരു ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. 150 ഡിഗ്രികളാണ് പുള്ളിക്കുള്ളത്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡിഗ്രികളവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യുന്നവരുണ്ട്, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 150 ഡിഗ്രിയൊക്കെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ലോ. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള വി എൻ പാർത്ഥിവൻ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ് പ്രൊഫസറാണ്. പുള്ളിക്കാണ് ഈ 150-ലധികം വിവിധ ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു കാരണമൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, എം ഫിൽ ഉണ്ട്, പി എച്ച് ഡി ഉണ്ട്, ഇതൊന്നും കൂടാതെ ഒരുപാട് ഡിപ്ലോമകളും പുള്ളിക്കാരൻ സ്വന്തമാക്കിയിട്ടുണ്ട്. പുള്ളി ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മളീ പറയുന്ന പോലെ കുറച്ച് അടിച്ചുപൊളി പാർട്ടിയായിരുന്നു. അന്ന് അദ്ദേഹം ആദ്യത്തെ ഒരു ബിരുദം വളരെ കഷ്ടപ്പെട്ടാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ മാർക്കോ കാര്യങ്ങളൊന്നും നേടാൻ പറ്റിയില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം കുറേ പോയ പേപ്പറൊക്കെ എഴുതിയെടുത്താണ് അദ്ദേഹം അന്ന് പാസ്സായിട്ടുണ്ടായിരുന്നത്. അത് അമ്മയ്ക്ക് വലിയ സങ്കടം ഉണ്ടായപ്പോൾ താൻ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് താൻ ഇനി നന്നായിട്ട് പഠിക്കും എന്ന് തീരുമാനിച്ചിട്ട് അമ്മയുടെ അഭിമാനമായിട്ട് മാറും എന്നുള്ള ആ ഒരു വാക്ക് നൽകുകയും പാർത്ഥിവൻ അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ ഒരു വാക്കാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 150+ ഡിഗ്രീസ്, ഓഹ്, വല്ലാത്തൊരു വാക്ക് കൊടുക്കലായി പോയല്ലേ. ഇനി എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സമ്മാനം കൊടുത്തിരട്ടെ. നാഗബന്ധം എന്ന് പറയുന്നൊരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഓൾറെഡി ട്രെൻഡിങ് ലിസ്റ്റിൽ കയറിയിരിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് നാഗബന്ധത്തിൻ്റെത്. നമ്മളിപ്പോൾ ഈ പാൻ ഇന്ത്യൻ ഹിറ്റുകളായി മാറിയിട്ടുള്ള KGF മെജോറിറ്റി ഓഫ് ആളുകളുടെ, ഇപ്പോൾ മലയാളത്തിൽ സിനിമാ സ്നേഹികളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഓഡിയൻസിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, പകുതിയിലധികം പേരും KGF പടം റിലീസാവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷമാണ് യക്ഷിനെ കുറിച്ച് അറിയുന്നത് അല്ലേ. തെലുങ്കിലെ കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് മുന്നിലേക്ക് ഓരോ താരങ്ങൾ വരുമ്പോൾ ധീര വന്നതിന് ശേഷമല്ലേ റാം ചരണിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്റ്റാർ കൂടി, ഒരു താരോദയം കൂടി മലയാളത്തിലേക്ക് വരികയാണ്. ഒരു പാൻ ഇന്ത്യൻ താരോദയം കൂടി മലയാളത്തിലേക്ക് സംഭവിക്കാൻ വേണ്ടി പോകണം, കടന്നു വരാൻ വേണ്ടി പോകണം. അതാണ് നാഗബന്ധം എന്ന സിനിമ. നാഗബന്ധം ആക്ച്വലി മലയാളികൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊന്നായിരിക്കും. കാരണം നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തരത്തിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നിധി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു പീരിയോഡിക് ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത്. ഭയങ്കര അഡ്വഞ്ചർ പരിപാടികളൊക്കെയുള്ള ഒരു പടമാണ്. ഒരു ഗാനം ചിത്രീകരിക്കുന്നതിന് വേണ്ടി മാത്രം, അതായത് ഒരു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു സെറ്റ് അവരിട്ടിരുന്നത് 10 കോടി മുടക്കിയിട്ടാണെന്നാണ് പറയുന്നത്. അത്രമാത്രം വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് നാഗബന്ധം. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എനിക്കിന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് കോൺടസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ തരുന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾ ഇവിടേക്ക് മെസ്സേജ് അയച്ചാൽ മതി. NB space, നാഗബന്ധത്തിൻ്റെ NB space, നിങ്ങളുടെ പേരെറ്റ് നമ്പർ 0585829220 പെട്ടെന്ന് അയച്ച് കപ്പിൾ ഇൻവൈറ്റ് ആണ് കയ്യിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. നാഗബന്ധം ഈ വീക്കെൻഡിൽ തിയേറ്ററുകളിൽ തന്നെ കാണാം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.
2: മകരം മാസത്തിൽ വേലി കെട്ടി ടപ്പ കല്യാണം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഖത്തർ സ്ഫോടനത്തിൽ മലയാളിക്ക് ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 12 ഇന്ത്യക്കാർ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ അഴിമതിയെന്ന് പിണറായി വിജയൻ. മദ്യനയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം, സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. അപകടത്തിൽ അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചത്. 66 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടം. അറ്റകുറ്റപ്പണിക്കിടെയാണ് അപകടമുണ്ടായതെന്നും ആക്രമണം അല്ലെന്നും ഖത്തർ അറിയിച്ചിരുന്നു. വ്യവസായ കേന്ദ്രത്തിന് പുറത്തേക്ക് വാതക ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നടക്കുന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരം നൽകുന്നതാണ് മദ്യത്തിന്റെ നികുതി ഇളവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർണാടകയിലെ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാർ ബഹളം വച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരുകിക്കയറ്റി. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി. ഗൌരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ചട്ടവിരുദ്ധമെന്നും സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ആരോപണം ഒരു കാരണവശാലും രേഖയിൽ കാണരുതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ. പരിശോധിക്കുമെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3176 പേരെ അറസ്റ്റ് ചെയ്തു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധന മാനേജ്മെന്റിൽ പാളിച്ചയുണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്കും ജാമ്യമില്ല. ജീവൻ, നന്ദു, ഷൈജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ അവശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് ജാമ്യം നിഷേധിച്ചത്. കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ജിതിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടി SIT ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. 3-ാം മോദി മന്ത്രിസഭയിലെ 2-ാമത്തെ മലയാളിയായിരുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഡിഎംകെ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജി. പാർട്ടി ഫണ്ടെന്ന പേരിൽ അഴിമതി നടത്തിയ സർക്കാരാണ് ഡിഎംകെയുടേതെന്ന് മുഖ്യമന്ത്രി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് ഡിഎംകെയ്ക്ക് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. അഴിമതിയിലൂടെ സ്വന്തമാക്കിയ പണം കണ്ടെത്തി ഖജനാവിൽ എത്തിക്കുകയാണ് ടിവിക്ക് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി. നിയമസഭയെ മുഖ്യമന്ത്രി ഷൂട്ടിംഗ് സ്പോട്ടാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. ജോസഫ് വിജയ് നിയമസഭയെ തിയേറ്ററാക്കി മാറ്റി. സഭയിൽ വിസിൽ അടിക്കാൻ തുടങ്ങി. സിനിമാ ഷൂട്ടിന് വരുന്നതുപോലെ മുഖ്യമന്ത്രി സഭയിലേക്ക്. സ്പീക്കർ സംവിധായകനെന്നും ഉദയനിധിയുടെ കളിയാക്കൽ. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒന്നും പറയാതെ സിനിമാ ഡയലോഗ് മാത്രം പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യുപി സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 30 ട്രെയിൻ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ഇന്നു മുതൽ ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭിക്കും. അബുദാബിക്കും ഫിജേറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 1.5 മണിക്കൂർ ദൂരം കൊണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാം. അബുദാബി ഫിജേറ റൂട്ടിൽ കംഫർട്ട് ക്ലാസിന് 55 പ്രീമിയം ക്ലാസിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് ബിൻ സെയ്ദ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് യാത്രാ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. സെപ്റ്റംബർ 30 ദുബായ് അൽദൈദ സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും തുറക്കും. ഫിഫ ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനെന്ന ബഹുമതി ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തി മെസ്സി ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഓസ്ട്രിയയെ തകർത്തു. 8 മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ച പെനാൾട്ടി എടുത്ത നായകൻ ലിയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 38 മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കൊട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ 17 ഗോൾ തികച്ചു മെസ്സി. 2 അവസാനത്തിൽ മെസ്സി വീണ്ടും പന്ത് വലയിലെത്തിച്ച് അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ 2 ഗോളുകളും ഉസ്മാൻ ഡെംബലയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ജർമ്മൻ ഇതിഹാസം മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്താനും എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ലിയണൽ മെസ്സിയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താൻ ഇനി 2 ഗോളുകൾ കൂടി മാത്രം മതി എംബാപ്പയ്ക്ക്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇറാനുമായുള്ള യുഎസിന്റെ പുതിയ ധാരണാപത്രം സംബന്ധിച്ച് ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ചയായില്ലെന്നും ഇറാൻ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building 1st Floor, Mankhul Road, Bardubai.

0: to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: ചൂടുകൂടി കഴിഞ്ഞാൽ പിന്നെ ഹേ സി ഇല്ലാതെ എവിടെങ്കിലും ഇരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓഫീസിനോട് കുറച്ച് ചേർന്നിട്ട് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 to 8 മിനിറ്റ് നടന്നാൽ മാത്രം മതി നമുക്ക് അങ്ങനെയുള്ള ഒരു ആരോഗ്യശീലം കൂടി ഇരിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് എടുക്കുക. അത് കുറച്ചൊരു ഒരു 5 to 8 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്കൊരു ഉഷാറാണല്ലോ, വൈകുന്നേരത്തിൽ ഉഷാറാണല്ലോ എന്നുള്ള രീതിയിലാണ്. അത് വിൻ്റർ സമയത്താണ് ഞാൻ അവിടേക്ക് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ ചൂട് സമയത്ത് 5 മിനിറ്റ് പോയിട്ട് 2 മിനിറ്റ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഇല്ലാത്ത വെപ്രാളവും സഞ്ചാരവും ഒക്കെ കാരണം ഓടി എങ്ങനെയെങ്കിലും ഓടിക്കത്തിച്ച് ഓഫീസിനകത്തേക്ക് കയറിയാൽ മതി എന്നുള്ളൊരു എന്ന് പറയുന്ന ഒരു ഒരു ഒരു വെപ്രാളമാണ് നമുക്കല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പുറത്തേക്ക് ഒരു ഇത്ര നേരം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എസിയിലേക്ക് തിരിച്ചു കയറാനുള്ള ആ ഒരു അത്രമാത്രം ചൂടാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അമിതമായിട്ട് എസി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വേനൽക്കാലത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ, ഇപ്പോൾ വില്ലാസിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടത്തേക്ക് എസി യൂണിറ്റുകളിൽ കൃത്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടുത്തെ അതോറിറ്റീസ് തന്നെ നമുക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഞാനതിൽ ചില കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ മാത്രം ഞാൻ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ സി യൂണിറ്റുകൾ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ നമ്മൾ സർവീസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് ചെയ്യാതിരിക്കരുത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കരുത്. അതിന് വേണ്ടുന്ന പരിഗണന കൊടുക്കുക. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ സർവീസ് ചെയ്തിരിക്കുക. പവർ സോക്കറ്റുകളിൽ ഒന്നിച്ച് ഒരുപാട് പ്ലഗുകൾ കുത്തി അമിതമായിട്ടുള്ള ലോഡ് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കുക. കാരണം ഓരോ പവർ സോക്കറ്റിൻ്റെയും ഒരു കപ്പാസിറ്റി എത്രത്തോളമാണ് നമുക്കറിയാം. അവിടെ മൾട്ടിപ്പിൾ പ്ലഗുകൾ കൊണ്ടുവന്ന് നമ്മൾ അത് കുത്തി നിറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ആ ഒരു അമിതമായിട്ടുള്ള ലോഡിൻ്റെ ട്രാക്ഷൻ, അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ സാധനം അല്ലെങ്കിൽ ആ ഒരു പ്രവണത ഒഴിവാക്കി മാറ്റുക. ഗുണനിലവാരം കുറഞ്ഞ എക്സ്റ്റൻഷൻ കോഡുകളൊന്നും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അറിയാം, പല ഓഫർ സെൻ്ററുകളിൽ, ഡിസ്കൗണ്ട് സെൻ്ററുകളൊക്കെ പോയി കഴിഞ്ഞാൽ 5 ദിർഹംസിനും 10 ദിർഹംസിനുമൊക്കെ ഈ എക്സ്റ്റൻഷൻ കേബിളുകൾ കിട്ടും. പക്ഷേ അതിൻ്റെതൊക്കെയുള്ള ഫ്യൂസുകളാവട്ടെ, അതിൻ്റേതായിട്ടുള്ള ഇലക്ട്രൽ പ്രൊട്ടക്ഷൻ ആവട്ടെ, ഇതൊക്കെ ഭയങ്കര മോശമായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അതൊക്കെ നമ്മുടെ ലൈഫ് വെച്ച് കളിക്കുന്ന കളിയാണ്. ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. കുറച്ച് പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡുകളുടെ തന്നെ എക്സ്റ്റൻഷൻ കോഡുകൾ മാത്രമേ ഉപയോഗിക്കാവുന്നുള്ളൊരു കാര്യം കേട്ടോ. അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളിലെ വയറിങ്ങും പിന്നെ മറ്റ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ചും ഈ വില്ലാസിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ലാൻഡ് ലോഡ്സിനോടൊക്കെ സംസാരിക്കുക. കൃത്യമായിട്ടുള്ള വയറിങ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെയൊക്കെ ചെക്കപ്പ് സമയാസമയത്ത് നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഒന്ന് ഉറപ്പ് വരുത്തിയിരിക്കുക കേട്ടോ.
0: Trending song of the hour.

0: ഇറ്റ്സ് എ ഫീലിംഗ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: ഗെയിം കളിക്കുന്നവരാണോ നിങ്ങൾ? ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഗെയിം എന്ന് പറയുമ്പോഴേക്കും പല കാറ്റഗറി ഓഫ് ഗെയിമേഴ്സ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഒരു വിശ്രമവേളകളിൽ അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ് വരുന്ന സമയത്ത് കുത്തിയിരുന്ന് ക്ലാഷ് ഓഫ് ക്ലാൻസ് വിട് പഴയ ഓർമ്മകളിലേക്കൊന്നും പോവരുത്. കാൻഡി ക്രഷ് കളിക്കുന്നവരുണ്ട്. ചെറിയ ചെറിയ മറ്റേ പൊടി മറ്റേ മീനിന് തീറ്റ കൊടുക്കുന്ന അങ്ങനത്തെ ഗെയിംസ് കളിച്ച് സ്ട്രെസ് റിലീഫ് ആക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ വളർന്നതിൻ്റെ ഒപ്പമാണ് ഈ ഗെയിമിൻ്റെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ജനറേഷൻ, ഇപ്പോൾ പ്രത്യേകിച്ചും സോ കോൾഡ് ഒരു 90s കിഡ്സിൻ്റെ ലേറ്റ് 90s കിഡ്സ്, ഒരു 95-നൊക്കെ ശേഷം ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഗെയിമിങ്ങിൻ്റെ പല മേഖലകൾ കണ്ടിട്ടുള്ളവരാണ്. ഇപ്പോൾ കൊച്ചു ചെറിയ പ്രായത്തിൽ വീഡിയോ ഗെയിമുകൾ, നമ്മൾ TVയിൽ കുത്തി മറ്റേ ഡിസ്കിട്ട് കളിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഗെയിമുകൾ ഒരുപാട് കളിച്ച് വളർന്ന ഒരു തലമുറയായിരിക്കും. അന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോ ഗെയിമുകളുടെ കാസറ്റുകളും വീഡിയോ ഗെയിമുകളും ഒക്കെ ആയിരുന്നു. അതായത് ഈ ഒരു കൺസോൾ ഉണ്ടായിരിക്കും, ഈ കൺസോൾ TVയിൽ കുത്തുന്നു. ഇപ്പോഴത്തെ പ്ലേ സ്റ്റേഷൻ്റെ ആദ്യകാല രൂപം ഓക്കെ. അപ്പോൾ അതിനുശേഷം കമ്പ്യൂട്ടറുകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒഴുക്ക്, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കമ്പ്യൂട്ടർ വന്നു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ ഭയങ്കര സജീവമായി കഴിഞ്ഞപ്പോൾ, വൈസിറ്റി പോലെ റോഡ് റാഷ് പോലെയുള്ള ഗെയിമുകൾക്ക് ഭയങ്കര വലിയ സാധ്യത ഉണ്ടായി. നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ എൻ്റെയൊക്കെ കൊച്ചിലെ നമ്മളിപ്പോൾ ഒരു പൈസ എല്ലാം കൂടിയിട്ട് ഒരു 30 രൂപ അല്ലെങ്കിൽ 40 രൂപ ആക്കിയിട്ട് ഒരു മണിക്കൂറത്തേക്ക് ഇന്റർനെറ്റ് കഫേയിൽ ഒരു ക്യാബിൻ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിരുന്ന് ഗെയിം കളിക്കും. അപ്പോൾ ഈ വൈസിറ്റി അല്ലെങ്കിൽ സാനൻഡ്രിയാസ് പോലുള്ള ഗെയിമുകളാണ് കൂടുതലായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷമാണെങ്കിൽ ഇപ്പോൾ പിന്നെ മൊബൈൽ ഗെയിംസിൻ്റെ ഒരു വലിയ കടന്നുവരവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളും ടച്ച് ഡിവൈസുകളും ഒക്കെ വന്നതിന് ശേഷം PUBG പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ മിനി മിൽഷ്യ പോലെ, അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലെയുള്ള നിരവധി ഗെയിമുകൾ, പിന്നെ കോവിഡ് ടൈമിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്ന ലുഡോ പോലെയുള്ള ഗെയിമുകൾ, അങ്ങനെ ഗെയിമുകളുടെ കാര്യത്തിൽ തന്നെ പലതരത്തിലുള്ള മറികളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ PS5 പോലെയുള്ള സംവിധാനങ്ങൾ എല്ലാവരും പ്ലേ സ്റ്റേഷൻസിലേക്ക് എല്ലാവരും കടന്നു വരികയും പ്ലേ സ്റ്റേഷൻസ് വാങ്ങി വെക്കുകയും പ്ലേ സ്റ്റേഷൻസിൽ ഗെയിം കളിക്കുന്നതിലൂടെ ആ ഒരു റിയലിസ്റ്റിക് ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിലീഫൊക്കെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു പ്ലേ സ്റ്റേഷൻ ഫാൻ അല്ല, പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഗ്യാദർ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു സമയം കൊല്ലി എന്ന നിലയിൽ കളിക്കാറുണ്ട്. ഫിഫ ആവട്ടെ അല്ലെങ്കിൽ അത്തരം ഇപ്പോൾ GTA ഗെയിമുകളാവട്ടെ ഒക്കെ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് മേഖലയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറിനെ ഉൾക്കൊണ്ടുകൊണ്ട്, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ പണ്ട് ഞാൻ കളിച്ച് തീർത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്ന ഒരു ഗെയിമാണ് പ്രിൻസ് ഓഫ് പേർഷ്യ എന്ന് പറയുന്ന ഒരു ഗെയിം. അത് പിന്നീട് സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗെയിമിൽ ആക്ച്വലി ഒരു രാജകുമാരൻ്റെ യാത്രയാണ്, ഒരു മണൽ നിറച്ച വടിയുമായിട്ട് എന്തോ അതിൽ ഈ ടൈം ലൂപ്പൊക്കെ പോലുള്ള കുറേ പരിപാടികൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറിൽ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗെയിം ആയതുകൊണ്ട് നമ്മളും അതവരോടൊപ്പം നടത്തുന്ന ഒരു യാത്ര ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിട്ട് എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ പറയുന്ന, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ കൾച്ചർ പറയുന്ന, തമിഴകത്തിൻ്റെ കൾച്ചർ പറയുന്ന ഒരു ഗെയിം വരികയാണ് സൺ ഓഫ് തഞ്ചൈ അണിയറയിൽ ഒരുങ്ങുകയാണ് കേട്ടോ. ശരിക്കും ഒരു മെഗാ ബജറ്റ് ബാഹുബലീൻ്റെ ഒരു 3rd ഭാഗം വരുന്നു എന്ന് പറയുന്നത് പോലെ അത്രമാത്രം ഹൈപ്പുള്ളൊരു പരിപാടിയാണിത്. ലോകത്തിലെ ആദ്യത്തെ തമിഴ് വീഡിയോ ഗെയിം എന്ന ആ ഒരു റെക്കോർഡും കൊണ്ടാണ് ഈ ഒരു ഗെയിം ഇപ്പോൾ കടന്നു വരുന്നത്. തമിഴിൻ്റെ ചരിത്രവും സംസ്കാരവും പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു ഇന്റർനാഷണൽ നിലവാരത്തിൽ ഒരുങ്ങുന്ന ആദ്യത്തെ വീഡിയോ ഗെയിമാണ് സൺ ഓഫ് തഞ്ചൈ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. നമ്മളൊരു പൊന്നിയൻ സെൽവൻ സിനിമയൊക്കെ കണ്ടത് ഓർമ്മയില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കണ്ടാൽ മതി. ചോള സാമ്രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു കഥകളും കാര്യങ്ങളുമൊക്കെയാണ് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമെന്ന നിലയിലാണ് ഒരുക്കിയിരിക്കുന്നത്. തമിഴിലെ മദൻ കാർക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾക്ക് ഗാനരചന നടത്തിയിട്ടുള്ള ഈ ബാഹുബലിയിലെ കിൽഗിൽ ബാഷു അങ്ങനെയല്ലേ പറയുന്നത്, നിമ്ര സിക്ക സിംബോ എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ എഴുതി അദ്ദേഹമാണ് എഴുതിയുണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹമാണ് ആക്ച്വലി ഈ ഒരു ഇതിന് വേണ്ടുന്ന സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഒരു സംസ്കാരത്തിൻ്റെയും അതുപോലെ ദൃശ്യഭംഗിയും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ആയോധനകളും കലകളും ഒക്കെ തന്നെ ഒരു ഇന്റർനാഷണൽ ഗെയിമിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഗെയിം മുന്നോട്ട് വരുന്നത്. എക്സ്ബോക്സിലും പ്ലേ സ്റ്റേഷനിലും ഒക്കെ എല്ലായിടത്തും ഈ ഒരു ഗെയിമുകൾ ലോകമെമ്പാടുമുള്ള ഗെയിമേഴ്സിൻ്റെ നടുവിലേക്ക് ലഭ്യമാക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
1: Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഓപ്പറേഷൻ അനന്ദ പ്രഖ്യാപിച്ചു.
4: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം.
5: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ഇതുവരെ തീർത്തിട്ടുണ്ട്.
4: ചിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് June 25 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
7: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
6: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
4: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578741.
8: Allur Polyclinic, caring for you and your family.
9: You are listening to

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: All right, എന്തായാലും എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുൻപ് ഹോപ്പ് നിങ്ങളെല്ലാവരും മെജോറിറ്റി ഓഫ് ആളുകളും വീട്ടിലെത്തിച്ചേർന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആവട്ടെ, റോഡിൽ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. എന്തായാലും പോകുന്നതിന് മുൻപേ ജസ്റ്റ് ഒരു നോട്ടൂടെ പറഞ്ഞിട്ട് പോകാം. അതായത് നമ്മളിൽ പലരും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരാണെങ്കിൽ ആ കുറച്ച് പേരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഹാപ്പിയാണോ? പലപ്പോഴും നമുക്ക് തന്നെ നമ്മളോട് സ്വയമേ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ പലപ്പോഴും പല വൈകുന്നേരങ്ങളിലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരികെ ഡ്രൈവ് ചെയ്ത് വീടെത്താറാകുന്ന സമയത്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പുറം ലോകം ഭയങ്കര ഹാപ്പിയായിട്ടും ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, ഒന്ന് ചിരിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, തമാശകൾ പറയുന്നുണ്ട്, പക്ഷേ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ടും സന്തോഷത്തിലാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു മാനസികാവസ്ഥ നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ പലരും അതിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതും. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടുന്നതിൽ അല്ലെങ്കിൽ ആവലാതിപ്പെടുന്നതിൽ ആകുലതപ്പെടുന്നതിൽ ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിൽ യാതൊരു കാര്യമില്ല കേട്ടോ. അതായത് ചന്ദ്രനും നക്ഷത്രവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ചുമ്മാ ഒരു ഉപമയ്ക്ക് പറഞ്ഞാണ് പാളിപ്പോയി, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ നിയന്ത്രണത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടുകയും അല്ലെങ്കിൽ തലപുകഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ആവലാതിപ്പെടുകയൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പകരം നമുക്ക് മാറ്റാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ശീലങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരുത്താൻ വേണ്ടി പറ്റിയേക്കാം, നമ്മുടെ തീരുമാനങ്ങളിൽ ചിലപ്പോൾ ചെറിയ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റിയേക്കാം. അത്തരം ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കിക്കോ. അത് മനസ്സമാധാനവും മികച്ച ഫലങ്ങളും നൽകും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഹാപ്പിനെസ്സിനേക്കാൾ മനസ്സമാധാനത്തെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും എനിക്ക് ഒരാളോട് തർക്കിച്ച് ജയിക്കുന്നതിലാണ് സന്തോഷം കിട്ടുന്നത് എന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ആ തർക്കം എൻ്റെ മനസ്സമാധാനത്തെ കെടുത്തി കളയുന്നുണ്ടെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് മിണ്ടാതെങ്കിലും സത്യം തൽക്കാലം സന്തോഷം വേണ്ട, മനസ്സമാധാനമാണ് മനുഷ്യന് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഗ്രേറ്റാണ്, അതിൽകൃഷ്ടമായതാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഞാൻ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നെ പോലെ ഒരുപാട് പേരുണ്ടായിരിക്കും മനസ്സമാധാനത്തെ പ്രയോറിറ്റൈസ് ചെയ്യുന്നവർ. ഈ പറഞ്ഞ പോലെ നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആവലാതി ഒഴിവാക്കി നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം കയ്യിലിരിക്കും എന്നുള്ളതാണ് പണ്ട് ആരോ എവിടെയോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടോടുകൂടി പോസിറ്റീവ് നോട്ടാണ് ആയിരുന്നു എന്ന് കരുതുന്നു. അതോടുകൂടി ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528033110.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
0: 055-666-5859. Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇല്ലെങ്കിൽ കം ടു വെജ് മീ. ഇറ്റ്സ് ഫോർ യു ആൻഡ് മീ.
2: ഇഡ്ലി, ദോശ, വെറൈറ്റീസ്, പൊങ്കൽ, വട, എല്ലാം ഒരേ ഇടത്തിൽ, ഉക്കിരം ടേസ്റ്റിൽ.
1: ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ. ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ. UAE-യിലുടനീളം 17 സ്റ്റോഴ്സ്.
2: ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ നിങ്ങളുടെ പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റുട്ടീൻ. വെജ് മീ റെസ്റ്റോറൻസ്, 17 ഔട്ട്ലെറ്റ്സ് അക്രോസ് ദി UAE. ദി പീപ്പിൾസ് ചോയ്സ്.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്റെ

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ച കണ്ടം തന്നിൽ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

பயந்து கண்டு என்ன கீழ கீழ கடைசி வருகிறேன்.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. ബലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. ബലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. Home.